ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതങ്ങൾ. കേൾക്കാം പ്രഭാത ചിന്ത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മോഹന സുരേഷ്.

നമ്മുടെ തലയിൽ ഐസ് ഫാക്ടറി വെച്ച് തലയെ കൂൾ ആക്കി വയ്ക്കണം. നാവിൽ പഞ്ചസാര ഫാക്ടറി വെച്ച് നാവിനെ മാധുര്യമുള്ളതാക്കി വയ്ക്കാം. ഹൃദയത്തിൽ ലവ് ഫാക്ടറിക്കും ഇടം നൽകിയാൽ ജീവിതം സാറ്റിസ്ഫാക്ടറി ആയിത്തീരും. നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും മാറ്റിവെച്ച് നമ്മൾ കൂളായിരുന്നാൽ മാനസികമായും ശാരീരികമായും റിലാക്സ് ആയിരിക്കും. സ്ട്രെസ് പലവിധ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തും, മാനസികാരോഗ്യത്തെ തകർക്കും. നമ്മുടെ ജീവിതം ആനന്ദപ്രദമാകണമെങ്കിൽ ആദ്യം ഒഴിവാക്കേണ്ടത് സ്ട്രെസ് എന്ന മഹാവ്യാധിയെ തന്നെയാണ്. പിന്നെ നമ്മുടെ നാവിലെ പഞ്ചസാര ഫാക്ടറിയെ പറ്റിയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലെ നന്മയെ പ്രശംസിക്കുകയും മറ്റുള്ളവരോട് നല്ല ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യണം. നല്ല വാക്കുകൾ നല്ല ബന്ധങ്ങളെ സൃഷ്ടിക്കുകയും അതുവഴി നമുക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും. ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കേണ്ടത് സ്നേഹത്തെയാണ്. സ്നേഹനിർഭരമായ ഹൃദയം മറ്റുള്ളവരിലും സ്നേഹവും സന്തോഷവും പ്രദാനം ചെയ്യും. സ്നേഹം സർവ്വരോഗങ്ങൾക്കുമുള്ള മരുന്നാണ്. ബന്ധങ്ങളെ ഇഴചേർത്ത് നിർത്തുന്നതും സ്നേഹത്തിലൂടെയാണ്. സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ. സ്നേഹമുള്ള മനസ്സിൽ നിന്ന് ബഹിർഗമിക്കും ചിന്തകളും സ്നേഹോദ്ദായകമാകുമല്ലോ. സ്നേഹം എന്ന വാക്കിന് ഏതൊരു മന്ത്രത്തെക്കാളും ശക്തിയുണ്ട്. അത് സ്വീകരിക്കുന്നവർക്കും നൽകുന്നവർക്കും ലഭിക്കുന്നത് ഒരേ മാന്ത്രികതയാണ്. സ്നേഹിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഉണർവും ഉന്മേഷവും ഇരട്ടിയാവുകയും അതുവഴി സന്തോഷം പതിന്മടങ്ങ് വർദ്ധിക്കുകയും സ്ട്രെസ് ഇല്ലാതാവുകയും അസുഖങ്ങളുടെ പിടിയിൽ നിന്നും മോചിതനാകാനും നമുക്ക് സാധിക്കും. നമ്മെ സ്നേഹിക്കാൻ ആളുണ്ടാവുക, അതുപോലെ നമുക്ക് സ്നേഹിക്കാൻ ആളുണ്ടാവുക എന്നത് ഇന്നത്തെ കാലത്ത് മഹാഭാഗ്യമായി കരുതണം. പുഞ്ചിരി സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഒരു പുഞ്ചിരി കൊണ്ടുപോലും മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കും എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ മൂന്ന് ഘടകങ്ങളും നമ്മിൽ കുടിയേറുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സംതൃപ്തവും ആനന്ദപൂർണവുമാകും. ജീവിതം ധന്യമായി അനുസ്യൂതം ഒഴുകുന്ന പുഴ പോലെ ശാന്തമായി ഒഴുകിക്കൊണ്ടേയിരിക്കും. സ്നേഹവും കരുണയും നീതിയും വാക്കുകളുടെ ശ്രവണ സൗന്ദര്യത്തിലല്ല, അത് പ്രവൃത്തികളിലൂടെ അനുഭവവേദ്യമാകേണ്ടതാണ്. സ്വയം നിർമ്മിക്കുന്ന ആകാശങ്ങളുടെയും അവയിൽ വിരിയുന്ന മഴവില്ലുകളുടെയും മനോഹര ലോകത്താണ് ഓരോരുത്തരും തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത്. സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും തേൻപുരണ്ട വാക്കുകളാൽ ബന്ധങ്ങളുടെ ഊഷ്മളത വളർത്തുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്നും അശുഭചിന്തകൾ മാറുകയും ശുഭചിന്തകളാൽ പരിലസിക്കുകയും അതുവഴി ശുഭകാര്യങ്ങൾ ഭവിക്കുകയും സ്ട്രെസ് അകലുകയും പോസിറ്റീവായ കാര്യങ്ങൾ നമ്മെ തേടിയെത്തുകയും ചെയ്യും. നല്ല വാക്കിനാലും നല്ല ഹൃദയത്തിനാലും നല്ല ചിന്തകളാലും സന്തോഷഭരിതരായിരിക്കാൻ സാധിക്കട്ടെ. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.

0: ഇപ്പോൾ കേട്ട പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിച്ചത് മോഹന സുരേഷ്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിലൂടെ കേൾക്കാം വയലാറിന്റെ രാജഹംസം എന്ന കവിത. ആലപിക്കുന്നു നേഹ. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പാട്ടും പൊരുളും ഡോക്ടർ PV ജയരാജും ലീന ജയരാജ് മട്ടന്നൂരും അവതരിപ്പിക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. തുടർന്ന് ഗാനതരംഗം. അന്ന എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. തുടർന്ന് താരസ്വരം. 9:45 വളയം. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ.

7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 ആർദ്രഗീതങ്ങൾ, 9:00 ചാരുകസേര തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: കാവ്യധാര.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ കേൾക്കാം വയലാറിന്റെ കവിത രാജഹംസം. ആലപിക്കുന്നു നേഹ ഷജിത്.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വയലാറിന്റെ കവിത രാജഹംസം. ആലപിച്ചത് നേഹ ഷജിത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് സെപ്റ്റംബർ 19. സെപ്റ്റംബർ 19 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1888 ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ സൗന്ദര്യ മത്സരം ബെൽജിയത്തിൽ നടന്നു. 1893 ന്യൂസിലാൻഡ് വനിതകൾക്ക് വോട്ടവകാശം നൽകുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി. 1944 USSR ഫിൻലാൻഡ് യുദ്ധത്തിന് സമാപനമായി. 1957 ലോകത്തിലെ ആദ്യ ഭൂഗർഭ അണുപരീക്ഷണം നടന്നു. 1960 സിന്ധു നദീജലം പങ്കിടുന്നത് സംബന്ധിച്ച ഇന്ത്യ പാകിസ്ഥാൻ കരാർ നിലവിൽ വന്നു. 1983 സെന്റ് കിറ്റ് ആൻഡ് നേവിസ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ ഭാരോദ്വഹനത്തിൽ വെങ്കല മെഡൽ നേടിയ കർണം മല്ലേശ്വരി ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി. 2006 തായ്ലൻഡിൽ സൈനിക വിപ്ലവം ആരംഭിച്ചു. 2014 നളന്ദ സർവകലാശാല പുതിയ രൂപത്തിൽ പ്രവർത്തനം തുടങ്ങി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന ഫസൽ അലി, ചലച്ചിത്ര സംഗീത സംവിധായകനായ MB ശ്രീനിവാസൻ, ഹിന്ദി സാഹിത്യകാരനായ കൻവർ നാരായൺ, കന്നഡ സാഹിത്യ പ്രതിഭ BV കാരന്ത് തുടങ്ങിയവരുടെ ജന്മദിനവും, ഇന്ത്യൻ സ്വാതന്ത്ര്യസമരസേനാനി ഖുദിറാം ബോസ്, ഇന്ത്യൻ പഞ്ചായത്തിരാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബൽവന്ത് റായ് മേത്ത, അർജുന അവാർഡ് കരസ്ഥമാക്കിയ കായ്

0: താരം കെ ഉദയകുമാർ, മാൻഡോലിൻ വിദഗ്ധൻ യു ശ്രീനിവാസ് തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 19-നാണ്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് ശക്തി.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7220-9001-8.
4: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094, 9745-220-163, 7511-11-2140.
5: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
3: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
5: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496-420-880-8111-933-600. സിഎം വിസ്താര,
5: സിഎം വിസ്താര നെല്ലൂന്നി.
6: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
7: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 19, കന്നി 3, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ നഗോയയിൽ ഇന്ന് ഔദ്യോഗികമായി തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 മുതലാണ് ഉദ്ഘാടന ചടങ്ങുകൾ. ഏഷ്യയിലെ കായിക മാമാങ്കത്തിന് തിരിതെളിയുമ്പോൾ മെഡൽ വേട്ടയിൽ ഒരിക്കൽ കൂടി സെഞ്ചുറിയാണ് ഇന്ത്യൻ സംഘം പ്രതീക്ഷിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് 4 ശേഷിക്കെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ പൂട്ടാൻ നാടകീയ നീക്കങ്ങൾ. നന്ദിഗ്രാം ഉപതെരഞ്ഞെടുപ്പിൽ മമതാപക്ഷ തൃണമൂൽ നിർത്തിയ സ്ഥാനാർത്ഥി സഞ്ജിത ദേ പത്രിക പിൻവലിച്ചു. BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ കണ്ട ശേഷമാണ് പത്രിക പിൻവലിച്ചത്. തൃണമൂലിന് സ്ഥാനാർത്ഥിയില്ലാതായതോടെ മമതാ ബാനർജി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം ഈ സ്ഥാനാർത്ഥി കൊലപാതക കേസിൽ അറസ്റ്റിലായി. 2007 നന്ദിഗ്രാം ഭൂമിയേറ്റെടുക്കലിനെതിരെയുള്ള പ്രക്ഷോഭത്തിനിടെയുള്ള ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മിലൻ പ്രധാൻ അറസ്റ്റിലായത്. ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ആശുപത്രികൾ കൊള്ളവില ഈടാക്കുന്നതിൽ ഇടപെടാനൊരുങ്ങി കേന്ദ്രം. പല വസ്തുക്കൾക്കും കൊള്ളലാഭമെടുക്കുന്നുവെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ദേശീയ ഔഷധ വില നിയന്ത്രണ സമിതി ഇടപെടുന്നത്. വിശദ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആരോഗ്യവകുപ്പ് സമിതിയോട് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആളുന്നതിനിടെ സൗദി അറേബ്യയ്ക്ക് 48 F-35 ലൈറ്റ്നിംഗ് 2 യുദ്ധവിമാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വിൽക്കാനുള്ള ആയുധ കരാറിന് US വിദേശകാര്യ വകുപ്പ് അനുമതി നൽകി. 2.3 ലക്ഷം കോടി രൂപയുടേതാണ് ഈ അത്യാധുനിക 5th തലമുറ യുദ്ധവിമാന ഇടപാട്. US കോൺഗ്രസ് അംഗീകരിച്ചാലേ തീരുമാനം അന്തിമമാകൂ. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനിടെയുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 16 പോലീസുകാരുൾപ്പെടെ 21 പേർ കൊല്ലപ്പെട്ടു, 78 പേർക്ക് പരിക്കേറ്റു. രാജ്യത്ത് വിദേശ സംഭാവനകൾ ഏറ്റവുമധികം എത്തുന്ന ആദ്യ 10 സംസ്ഥാനങ്ങളിൽ 7th സ്ഥാനത്ത് കേരളവും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച കണക്കുകൾ നിരത്തിയത്. നിശ്ചിത സമയത്തിനകം ലഹരി പരിശോധനയ്ക്ക് ഹാജരാകാത്തതിന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ 4 പൈലറ്റുമാർ ഉൾപ്പെടെ 8 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. August 2 ദുബായിൽ നിന്ന് അമൃത്സറിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി. ദേശീയ തലത്തിൽ BJPക്കെതിരെ കോൺഗ്രസ് ഇതര കക്ഷികളുടെ മുന്നണി ഉണ്ടാക്കുന്നതിന് DMK ശ്രമം തുടങ്ങി. മമതാ ബാനർജി, ഉദ്ധവ് താക്കറെ, ശരത് പവാർ, സുപ്രിയ സുലെ എന്നിവരെ കണ്ട് പാർട്ടി നേതാവ് കനിമൊഴി ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടത്തി. വീട്ടിൽ അളവിൽ കവിഞ്ഞ മദ്യം സൂക്ഷിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉടമ ആൻഡോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ തള്ളി. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പിന്നാലെ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റി. മദ്യക്കുപ്പികൾ പിടിച്ചെടുത്ത വീടിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കൂടുതൽ രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശിച്ചു. കണ്ണൂർ, മലപ്പുറം, തൃശൂർ ജില്ലകളിലായി 5000-ൽ പട്ടയം വിതരണം ചെയ്തതായി മന്ത്രി AP അനിൽകുമാർ. ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസം കൊണ്ട് 5000 പേർക്ക് പട്ടയം നൽകുമെന്നാണ് സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ചത്. വെള്ളാപ്പള്ളി നടേശനടക്കമുള്ളവർ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രോസിക്യൂഷൻ അനുമതിയുടെ കാര്യത്തിൽ സർക്കാരും വിജിലൻസിന്റെ അഭിഭാഷകനും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് ആശയവിനിമയത്തിലെ വീഴ്ച മൂലമെന്ന് വിലയിരുത്തൽ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഉയർന്ന പലിശയ്ക്ക് വായ്പ നൽകി തട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ്. അതിനാൽ കുറ്റപത്രം സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ അനുമതി അനിവാര്യമാണ്. ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് പിന്നാക്ക വിഭാഗ ക്ഷേമ സെക്രട്ടറി കുറ്റപത്രം സമർപ്പിക്കാൻ അനുമതി ആവശ്യമില്ലെന്ന് ഉത്തരവിറക്കിയത്. ഈ നിലപാട് തെറ്റാണെന്ന് സർക്കാരിന്റെ തന്നെ ഭാഗമായ വിജിലൻസ് നിലപാട് സ്വീകരിച്ചത് ഹൈക്കോടതിയുടെ വിമർശനത്തിനും ഇടയാക്കി. പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന്റെ കരാർ കാലാവധി ഇന്ന് അവസാനിക്കും. കരാർ പുതുക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി 3 മാസം മുൻപ് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ അന്തിമ തീരുമാനമുണ്ടാകും. ഓസ്കാർ 2027-ലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി മറാഠി ചിത്രം ഗോന്ധൽ. ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ചിത്രം തിരഞ്ഞെടുത്തതായി അറിയിച്ചത്. പെട്ടെന്നുള്ളതും താൽക്കാലികവുമായ നടപടികൾ കൊണ്ട് പരീക്ഷാ ചോദ്യച്ചോർച്ച തടയാനാവില്ലെന്ന് സുപ്രീംകോടതി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ ജീവനക്കാരെ മറ്റു വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്നാൽ പോരാ, പകുതി പേരെയെങ്കിലും സ്ഥിരം ജീവനക്കാരാക്കണം. NTA ഓഫീസിൽ നേരിട്ടെത്തി പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നതായും ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങളോടും അഭിഭാഷകരോടും നിയമാനുസൃതവും അന്തസ്സോടെയുമുള്ള പെരുമാറ്റം ഉറപ്പാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. കണ്ണൂർ ബാറിലെ അഭിഭാഷകയോട് കണ്ണൂർ വനിതാ പോലീസ് സ്റ്റേഷനിലെ SI അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് ഉത്തരവ്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മതിയായ തെളിവുണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താമെന്നും മതിയായ തെളിവില്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്താനും അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം. രാജ്യതലസ്ഥാനത്ത് 16-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ ശേഷം കൊലപ്പെടുത്തി ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ചു. മൃതദേഹം തെരുവ് നായകൾ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 4 പ്രതികളെ പോലീസ് പിടികൂടി. ഇവരിൽ 3 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷാവേസ് മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. വെള്ളിയാഴ്ച ഡൽഹിയിൽ കേരള ഹൌസിലെത്തിയാണ് പലസ്തീൻ അംബാസഡർ മുഖ്യമന്ത്രിയെ കണ്ടത്. കൂടിക്കാഴ്ച 1.5 മണിക്കൂറിലേറെ നീണ്ടു. സംസ്ഥാനത്ത് ബാങ്കുകളുടെ മൊത്തം ബിസിനസിൽ കേരള ബാങ്ക് 4-ാം സ്ഥാനത്തെത്തിയെന്ന് പ്രസിഡന്റ് P. മോഹനൻ അറിയിച്ചു. കഴിഞ്ഞ മാർച്ച് 31 വരെ കേരള ബാങ്കിന്റെ മൊത്തം ബിസിനസ് 128,697 കോടിയായാണ് വർദ്ധിച്ചത്. 2025-26 വർഷത്തിൽ മാത്രം 7,700 കോടിയുടെ ബിസിനസ് വളർച്ചയാണ് ബാങ്കിനുണ്ടായതെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സർവകലാശാലകളിലും പോളിടെക്നിക്കുകളിലും SFIയുടെ ആധിപത്യം. കേരള സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 71 കോളേജുകളിൽ 62 ഇടത്തും SFI വിജയിച്ചു. കണ്ണൂർ സർവകലാശാലയിൽ 77-ൽ 53, പോളിടെക്നിക്കുകളിൽ 56-ൽ 46 എന്നിങ്ങനെയാണ് വിജയം. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ PRNSS കോളേജ്, ഇരിട്ടി ഡോൺ ബോസ്കോ കോളേജ് എന്നിവ SFI തിരിച്ചുപിടിച്ചു. നിർമ്മലഗിരി കോളേജ് SFI യൂണിയൻ നിലനിർത്തിയപ്പോൾ നിർമ്മലഗിരി കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് SFIയിൽ നിന്ന് KSU പിടിച്ചെടുത്തു. ബ്രണ്ണൻ കോളേജിലും പാലയാട് ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസിലും SFI ആധിപത്യം. ഇരു ക്യാമ്പസുകളിലും മുഴുവൻ സീറ്റുകളിലും SFI വിദ്യാർത്ഥികൾ വിജയിച്ചു. ശ്രീകണ്ഠാപുരം SES കോളേജിൽ SFI യൂണിയൻ ഭരണം നിലനിർത്തി. അതേസമയം ചെയർമാനും ഫൈനാൻസ് സെക്രട്ടറിയും 6 മൈനർ സീറ്റുകളും പിടിച്ചെടുത്ത് UDSF. മാടായി സഹകരണ കോളേജിൽ ഇക്കുറി പ്രധാനപ്പെട്ട 8 സീറ്റുകളിലും KSU ജയിച്ചു. മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് യൂണിയൻ SFI തിരിച്ചുപിടിച്ചു. 7 പ്രധാന സീറ്റുകളിലും SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഇരിട്ടി MG കോളേജിൽ KSU MSF സഖ്യത്തിന് വിജയം. വൈദ്യുതി ലഭ്യതയിൽ സ്ഥിരത ഉറപ്പാക്കാൻ കഴിയാത്തതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി മുടക്കം തുടരും. വിവിധ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയെങ്കിലും സെപ്റ്റംബറിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയായില്ല. തുളുവിന് കർണാടകത്തിലെ ഔദ്യോഗിക ഭാഷാ പദവി. കന്നഡയ്ക്ക് ശേഷം സംസ്ഥാനത്തെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയായി തുളുവിന് അംഗീകാരം നൽകാൻ മംഗളൂരുവിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഭിന്നശേഷി നിയമനം 3-ഘട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ നിർദ്ദേശം പുറത്തിറക്കി. കഴിഞ്ഞ മാസം പുറത്തിറക്കിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാതെ വന്നതോടെയാണ് ഒക്ടോബർ 22 നിയമന ശുപാർശകൾ നൽകേണ്ട രീതിയിൽ ഇപ്പോൾ പുതിയ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. അന്തസംസ്ഥാന ലഹരിക്കേസുകൾ അന്വേഷിക്കാൻ നാർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപവൽക്കരിച്ചു. തൂഫാൻ നോഡൽ ഓഫീസറും വടക്കൻ മേഖല IGയുമായ പുട്ട വിമലാദിത്യയാണ് തലവൻ. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് യൂണിറ്റുകൾ പ്രവർത്തിക്കുക. വലിയ മയക്കുമരുന്ന് കേസുകളുടെ അന്വേഷണം സംഘത്തിന് കൈമാറും. ലഹരിക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തി ആസൂത്രകരെ അറസ്റ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൂഫാൻ പദ്ധതിയിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് ജനജാഗ്രതാ സമിതികൾ രൂപവൽക്കരിക്കും. 28-ാം തീയതി മലപ്പുറം വേങ്ങരയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഏഷ്യൻ ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. ആതിഥേയരായ ജപ്പാനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ഞായറാഴ്ച നടക്കുന്ന സെമിഫൈനലിൽ ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളി. ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ ടീമുകൾക്ക് തുടരെ 3-ാം ജയം. ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യ ഇറ്റലിയെ കീഴടക്കി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
6: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
8: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
9: എല്ലാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
10: ആഹാ, അങ്ങനെ പറഞ്ഞ
9: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
10: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
11: മതി.
9: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
10: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
9: അതെന്താ?
10: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
6: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. സുനിൽ കല്ലൂരിന്റെ വരികൾക്ക് ജോബി ഈണം പകർന്ന് കുഞ്ഞികൃഷ്ണൻ കൊതേരി ആലപിച്ച ഗാനം കഥനങ്ങൾ ഒരു പിടി.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ബിജുട്ട, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്,
1: അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടന്ന് പ്രശ്നമുണ്ടോ?
3: ആടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.

0: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
0: ആ പിന്നെന്താ?
2: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
2: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0409024710072259000018. ഗാനം പുല്ലാങ്കുഴലൂതി. കൃഷ്ണദിയ അജിത്താണ് പാടിയത്. രചന അനിൽ രാമൻ. സംഗീതം ഹരീഷ് നമ്പ്യാർ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധന കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ, പാലയോട്. ഫോൺ 8075175647.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9430394.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 20th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000+ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ, സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. വാർത്തകൾ വിശദമായി. 20th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000+ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമനക്കത്ത് കൈമാറുക. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് 2 സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
4: പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, ജില്ലാ കോടതി ജഡ്ജിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പരിപാടിയുടെ ഭാഗമാകും. സംസ്ഥാന ജുഡീഷ്യൽ അക്കാദമികൾ, നിയമസേവന അതോറിറ്റികൾ, വിദഗ്ധ മൂല്യനിർണയ സമിതികൾ, പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റികൾ, തണ്ണീർത്തട അതോറിറ്റികൾ എന്നിവയുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കും. ജുഡീഷ്യൽ സമീപനങ്ങൾ, ശാസ്ത്രീയ അറിവുകൾ, പരിസ്ഥിതി ഭരണരീതികൾ, സ്ഥാപനപരമായ അനുഭവങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിന് പ്രധാന വേദിയായി ഈ സമ്മേളനം മാറും. പരിസ്ഥിതിയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാന വെല്ലുവിളികൾ, നയരൂപീകരണം നടപ്പാക്കൽ, നിയമപാലനം എന്നിവയിലെ പോരായ്മകൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും.
3: പൊതുമേഖലാ വ്യോമയാന നിർമ്മാണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറി. 2 ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ആദ്യ HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളുമാണ് HAL വ്യോമസേനയ്ക്ക് കൈമാറിയത്. കൂടാതെ പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് 4 ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറി. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡുവും പങ്കെടുത്തു. രാജ്യത്തെ സെമി കണ്ടക്ടർ മേഖലയുടെ വികസനവും സഹകരണവും ലക്ഷ്യമിട്ട് വൻകിട ആഗോള കമ്പനികളുടെ തലവന്മാരുമായി കേന്ദ്ര ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമികോൺ ഇന്ത്യ 2026 സുപ്രധാന ചർച്ചകൾ നടന്നത്. IBM സെമി കണ്ടക്ടേഴ്സ് ജനറൽ മാനേജർ ഡോക്ടർ മുകേഷ് ഖരെയുമായി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ചിപ്പ് ഡിസൈൻ മുൻഗണനകൾ, അഡ്വാൻസ്ഡ് നോഡുകളിലേക്ക് അതിവേഗം മുന്നേറാനുള്ള അവസരങ്ങൾ, അഡ്വാൻസ്ഡ് ചിപ്പ് നിർമ്മാണ രംഗത്തെ IBMന്റെ ഭാവി പദ്ധതികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നേപ്പാൾ ധനമന്ത്രി സ്വർണിംഗ് വാംഗ്ലേയുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക, ഊർജ്ജ, ഗതാഗത മേഖലകളിൽ സമഗ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മാർഗ്ഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവാ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തും. കൊല്ലം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ചിലും രാവിലെ തിര ശുചീകരണം നടത്തും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. 4.5 കിലോമീറ്ററിലധികം തീരത്തോട് ചേർന്ന് വാഹനമോടിച്ച് പോകാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. കടൽ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ക്ലീൻ കോസ്റ്റ് സേവ് സീസ് പ്രതിജ്ഞയെടുക്കൽ, ഒപ്പിടൽ ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സെൽഫി പോയിന്റുകൾ എന്നിവയും ഒരുക്കുന്നുണ്ട്.
3: കൃഷിനാശം സംഭവിച്ച ശേഷം പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് മന്ത്രി ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. ഹൈദരാബാദിൽ ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പത്തനംതിട്ട അടൂർ സ്വദേശി അഭിജിത്തിനെ ശാസ്താംകോട്ട പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്ന പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. സഹോദരനെ അന്വേഷിച്ചെത്തിയ പോലീസ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ജനനേന്ദ്രിയും ഇടിച്ചു തകർത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് SIT അന്വേഷിക്കുക. 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ DGP മന്ത്രി നിർദ്ദേശം നൽകി. സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾക്ക് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 4.8 കോടി രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹിമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3640 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 3 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നടപ്പാക്കുന്നതിനായി രൂപരേഖ തയ്യാറാക്കുക എന്ന ഉദ്ദേശ്യത്തോടെ സംഘടിപ്പിച്ച കോൺഫറൻസിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം വ്യവസായ സൌഹൃദമല്ലെന്ന തെറ്റായ ധാരണ മാറിയെന്നും സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ പല വ്യവസായികളും തയ്യാറാകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വ്യവസായ സംരംഭങ്ങളും പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അവർ പറഞ്ഞു. കോഴിക്കോട് NIT സ്പിക് മാക്കെ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ കൺവെൻഷൻ സമന്വയം ആരംഭിച്ചു. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രാലയം മുൻ സെക്രട്ടറി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരിപ്പാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽത്തൂറും നയിക്കും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
6: ഏഷ്യയുടെ ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിക്കുന്നു എന്ന സന്ദേശം ഉയർത്തിയാണ് 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐചി നഗോയ നഗരങ്ങളിൽ ഇന്ന് തുടക്കമാവുന്നത്. ഇന്ത്യയടക്കം 45 രാജ്യങ്ങളിൽ നിന്നായി 11,000-ത്തോളം കായിക താരങ്ങൾ ഈ കായിക മഹോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒക്ടോബർ 4 വരെ 43 കായിക ഇനങ്ങളിലായി നടക്കുന്ന ഗെയിംസിൽ 469 മെഡലുകൾ നിശ്ചയിക്കപ്പെടും. 3-ാം തവണയാണ് ജപ്പാൻ ഗെയിംസിനെ വരവേൽക്കുന്നത്. 1958 ടോക്കിയോയിലും 1994 ഹിരോഷിമയിലും ഏഷ്യൻ ഗെയിംസിന് വേദിയായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ 75 വർഷം ചരിത്രത്തിൽ ഏറ്റവും മികച്ച നേട്ടം കഴിഞ്ഞ തവണ ഹാംഷൂവിലാണ് ഇന്ത്യ നേടിയത്. 28 സ്വർണം ഉൾപ്പെടെ 107 മെഡലുകൾ എന്ന ആ കണക്കിനെ മറികടക്കാൻ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു. നഗോയിൽ 267 പുരുഷന്മാരും 232 വനിതകളും ഉൾപ്പെടെ 499 കായിക താരങ്ങളാണ് 36 കായിക ഇനങ്ങളിലായി ഇന്ത്യക്കായി മത്സരിക്കുക.
3: കോഴിക്കോട് നടന്ന 46-ാമത് സംസ്ഥാന അന്തർ ജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർകോട് ജേതാക്കളായി. ഫൈനലിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് മലപ്പുറത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. രാജ്കോട്ടിൽ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 റൺസിന് പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയക്ക് 175 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. 68-ാമത് സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 2 ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് കാസർകോട്ട് തൃക്കരിപ്പൂരിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇരുപതാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക
7: प्रवाचिका रचा झा. अथ वार्ताः. प्रधानमन्त्री नरेन्द्र मोदी अद्य 20-तमस्य रोजगार इति आजीविका मेलकस्य अन्तर्गतं विविधेषु प्रशासकीयेषु विभागेषु संस्थासु च नवनियुक्तेभ्यः युवभ्यः 150,000 नियुक्तिपत्राणि दृश्यश्रव्यपरान्तर्जालीय माध्यमेन वितरिष्यति. प्रधानमन्त्री अस्मिन् अवसरे उपस्थितं जनसमूहमपि सम्बोधयिष्यति. इदम् आजीविकामेलकं देशस्य 45 स्थानेषु आयोजयिष्यते. नवनियुक्ताः अभ्यर्थिनः भारतप्रशासनस्य विभिन्नेषु मन्त्रालयेषु विभागेषु च कार्यभारं स्वीकरिष्यन्ति. एतेषु राजस्वविभागं, रेलमन्त्रालयं, गृहमन्त्रालयं, स्वास्थ्यपरिवारकल्याणमन्त्रालयं, वित्तीयसेवाविभागं, रक्षामन्त्रालयं च समेत्य अन्ये विभागाः सम्मिलिताः सन्ति. प्रधानमन्त्री नरेन्द्रमोदी अद्य प्रातः नवदिल्ल्यां पर्यावरणस्य वातावरणगतिशीलतायाश्च भविष्यः इत्यस्मिन् विषये आयोजितस्य अन्ताराष्ट्रिय सम्मेलनस्य उद्घाटनं करिष्यति. द्विदिवसीयस्य अस्य सम्मेलनस्य आयोजनं राष्ट्रिय हरिताधिकरणेन क्रियते. सम्मेलने पर्यावरण विशेषज्ञाः, सर्वोच्च न्यायालयस्य उच्च न्यायालयानां, जनपद न्यायालयानां च न्यायाधीशाः भागं ग्रहीष्यन्ति. विभिन्न मन्त्रालयानां सचिवाः, वरिष्ठाः प्रशासकीयाधिकारिणश्चापि कार्यक्रमे सहभागं करिष्यन्ति. सम्मेलने 17 देशेभ्यः प्रतिष्ठिताः न्यायाधीशाः, न्यायिक प्रतिनिधयश्च सहभागं करिष्यन्ति. भारतं संयुक्तारबामीरातश्च प्रादेशिका शान्तेः, सुरक्षायाः, स्थैर्यस्य च संवर्धनाय कृतेषु प्रयत्नेषु निरन्तर सहकारं, समन्वयं च प्रति स्वकीयां प्रतिबद्धतां पुनः प्रकटितवन्तौ. प्रधानमन्त्रिणा नरेन्द्रमोदिना सह ह्यः संयुक्तारबामीरातस्य राष्ट्रपतिना शेख मोहम्मद बिन जायद अल नहयान इत्यनेन दूरभाषेण सम्पर्कः कृतः. उभौ नेतारौ पश्चिमैशियायां प्रवर्तमानानां घटनाक्रमाणां विषये परस्परं विचारान् प्रकटितवन्तौ. उभाभ्यां देशाभ्यां व्यापकसामरिकसहमतिम् अधिकं सुदृढीकर्तुम् ഊർജ രക്ഷാ പ്രൌദ്യോഗികി നിവേശ സ്വാസ്ഥ്യാഞ്ച സമേത്യ നൂതനേഷു ഉപായേഷു ചർച്ചാ കൃത. സംയുക്ത അറബ് അമീരാതസ്യ രാഷ്ട്രപതിന പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന ജന്മദിവസസ്യ അവസരെ ഹാർദിക്യ ശുഭകാമനാ പ്രേഷിതാഹ തഥാ ഭാരതസ്യ സഫല ബ്രിക്സ് അധ്യക്ഷതായൈ തസ്യ അഭിനന്ദനമപി കൃതം. പ്രധാനമന്ത്രി മോദി ബ്രിക്സ് ശിഖര സമ്മേളനെ ഷേഖ് ഖാലിദസ്യ സഹഭാഗിതായൈ തഥാ ഭാരതസ്യ അധ്യക്ഷതായാഹ അന്തർഗതം മഹത്വപൂർണാനാം പരിണാമാനാം പ്രാപ്തൌ സതി സംയുക്ത അറബാമിരാതസ്യ സഹയോഗസ്യ സഹമതേ ച പ്രശംസാം കൃതവാൻ. ദില്ലീ വിശ്വവിദ്യാലയസ്യ ഛാത്രസംഘസ്യ നിർവാചനായ മതദാന പ്രക്രിയ ഹ്യഃ സമ്പന്ന. അസ്മിൻ നിർവാചനെ അഷ്ടഷഡ് ദശാംശോത്തര ഏകോനചത്വാരിംശത് പ്രതിശതം മതദാനം പഞ്ജീകൃതം. മതദാനം ദ്വയോഃ ചരണയോഃ സമ്പന്നം. ധ്യാതവ്യമിദം യത് അധ്യക്ഷ ഉപാധ്യക്ഷ സചിവ സംയുക്ത സചിവ ചേത്യേഭ്യഃ പദേഭ്യഃ മതദാനം ജാതം. മതഗണന അദ്യ ദില്ലി വിശ്വവിദ്യാലയസ്യ ഉത്തര പരിസരെ സ്ഥിതസ്യ വിശ്വവിദ്യാലയ ക്രീഡാംഗണസ്യ ബഹുദ്ദേശീയ സഭാഗാരെ ഭവിഷ്യതി. ഐഷമ ഏഷ്യ ക്രീഡാ മഹോത്സവസ്യ വിംശതിതമസ്യ സംസ്കരണസ്യ ഭവ്യോദ്ഘാടന സമാരോഹ അദ്യ ജാപാന ദേശസ്യ ഐഷി നാഗോയാ സ്ഥിതേ പാലുമ മിസുഹോ ക്രീഡാംഗണേ ഭാരതീയ സമയാനുസാരം മധ്യാഹ്നേ സാർദ്ധ ദ്വിവാദനേ ആരപ്സ്യതി. ദ്വിവാരം ഒളിമ്പിക് പതക വിജേത്രി മനു ഭാകർ അഥ തജിന്ദർ പാലസിംഗ് തൂര ച ഉദ്ഘാടന സമാരോഹേ ഭാരതസ്യ ധ്വജ വാഹകൌ ഭവിഷ്യതഃ. ഏഷ്യാ ക്രീഡാ അദ്യാരഭ്യ ഒക്ടോബർ മാസസ്യ ചതുർത്ഥ ദിനാങ്ക പര്യന്തം പ്രവർത്തിഷ്യതേ ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. സംസ്ഥാന സൈക്കിൾ പോളോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട ജില്ലാ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ടീമുകളുടെ തിരഞ്ഞെടുപ്പ് നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ സെന്റ് മൈക്കിൾസ് മൈതാനത്ത് നടക്കും. സൈക്കിളും വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും 200 രൂപ രജിസ്ട്രേഷൻ ഫീസുമായി താൽപ്പര്യമുള്ളവർ ഹാജരാകണം. ഫോൺ നമ്പർ 9895061216. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ പ്രിസം പദ്ധതിക്ക് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരുടെ പാനലിലേക്കുള്ള എഴുത്തു പരീക്ഷ നാളെ രാവിലെ 10:30 മുതൽ 12:30 വരെ നടക്കും. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിന്നുള്ളവർക്ക് കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, സ്പോർട്സ് സ്കൂളാണ് പരീക്ഷാ കേന്ദ്രം. ഫോൺ നമ്പർ 8547123439. ഗവൺമെന്റ് വനിതാ ITI ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള തത്സമയ പ്രവേശനം ആരംഭിച്ചു. ഫോൺ നമ്പർ 7012827630. പീലിക്കോട് ഗവൺമെന്റ് ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലുള്ള 2 ഒഴിവുകളിലേക്ക് നാളെ 12:00 വരെ തത്സമയ പ്രവേശനത്തിനുള്ള അപേക്ഷ സ്വീകരിക്കും. ഉച്ചയ്ക്ക് ശേഷം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകും. ഫോൺ നമ്പർ 04672967767. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. ക്ഷീരവികസന വകുപ്പിന്റെ തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിലേക്കും ഡയറി പ്രമോട്ടർമാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 24 നടക്കും. ഫോൺ നമ്പർ 04972707859. ഒടുവള്ളിത്തട്ട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക ഡോക്ടറെ നിയമിക്കുന്നു. അഭിമുഖം 22 രാവിലെ 10:30 കളക്ട്രേറ്റിൽ നടക്കും. ഫോൺ നമ്പർ 04602980064. ആനയിടുക്ക് ഗവൺമെന്റ് LPU സ്കൂളിൽ LP വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 25 രാവിലെ 11 മണിക്ക് നടക്കും. കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിലെ ലുനാറ്റിക് തടവുകാരെ നിരീക്ഷിക്കുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെ നിയമിക്കും. 5 താൽക്കാലിക ഒഴിവുകളുണ്ട്. വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്ത എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്ത ഭട തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം ഈ മാസം 24 മുൻപ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷിക്കണം. ഫോൺ നമ്പർ 04972700069. നടുവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള ആശാ വർക്കർ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 24 രാവിലെ 10:30 നടുവിൽ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. കേളകം പഞ്ചായത്തിൽ VBG റാം ജി പദ്ധതി വിഭാഗത്തിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 25 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ. സിവിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്നിവയാണ് യോഗ്യത. ഫോൺ നമ്പർ 04902412038. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: കേൾക്കാം നാട്ടുവിശേഷം. ടിഒ മോഹനൻ MLA നേതൃത്വത്തിൽ കണ്ണൂർ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും പ്രധാന ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെമ്പേഴ്സ് കോൺക്ലേവ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. കണ്ണൂർ സർവകലാശാല താവക്കര ആസ്ഥാന മന്ദിരത്തിലെ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ ഇനി മുതൽ പുതിയ ഓഫീസിൽ പ്രവർത്തിക്കും. പുതിയ ഓഫീസ് വിലാസം മോഡൽ കരിയർ സെന്റർ ആൻഡ് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ, കണ്ണൂർ. ലൈബ്രറി ബിൽഡിംഗ്, കണ്ണൂർ സർവകലാശാല, മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ്, ധർമ്മശാല, കണ്ണൂർ 6705567. ഫോൺ നമ്പർ 0497273130. സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 26-27 തീയതികളിൽ തലശ്ശേരി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും. സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഇന്ന് വിപുലമായ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നു. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഇടൂഴി ഇല്ലം ആയുർവേദ ഫൗണ്ടേഷൻ സൗജന്യ അസ്ഥി സാന്ദ്രതാ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും. 23 രാവിലെ 10 മുതൽ 1 വരെയാണ് മയ്യിൽ ഇടൂഴി നമ്പൂതിരീസ് ആയുർവേദ നഴ്സിംഗ് ഹോമിൽ ക്യാമ്പ്. ആദ്യം ബുക്ക് ചെയ്യുന്ന 100 പരിശോധന. ഫോൺ നമ്പർ 8089493119. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് LP വിഭാഗം അധ്യാപകർക്കായി ശാസ്ത്രമേളയ്ക്ക് ഒരുങ്ങാം എന്ന പരിപാടി നടത്തും. ഇന്ന് ഉച്ചയ്ക്ക് 1:30 മുതലാണ് ശില്പശാല നടത്തുന്നത്. അധ്യാപകർക്ക് സഹായകമായ ലഘുശാസ്ത്ര പരീക്ഷണങ്ങളുടെ പരിശീലനവും ശില്പശാലയുടെ ഭാഗമായി നടക്കും. കണ്ണൂർ പരിഷത്ത് ഭവനിലാണ് പരിപാടി. ഫോൺ നമ്പർ 9446025061. കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ തുടർഗഡു അംശാദായം സ്വീകരിക്കൽ 24 നടക്കും. ക്ഷേമനിധി ജീവനക്കാർ രാവിലെ 11 മുതൽ 3 വരെ പഞ്ചായത്ത് ഓഫീസിൽ ക്യാമ്പ് ചെയ്യും. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ ബീ കീപ്പിംഗ് ക്ലസ്റ്ററും വളക്കൈ മലബാർ ഹണി ആൻഡ് ഫുഡ് പാർക്കും ചേർന്ന് ഈ മാസം 24 സൗജന്യ തേനീച്ച വളർത്തൽ പരിശീലന ക്യാമ്പ് നടത്തും. വളക്കൈ മലബാർ ഹണിയിൽ രാവിലെ 10 ക്യാമ്പ് ആരംഭിക്കുന്നത്. ചെങ്ങളായി പഞ്ചായത്ത് വയോജന കലാമേള 1 വളക്കൈയിൽ നടക്കും. കോളയാട് സെന്റ് സേവിയേഴ്സ് UP സ്കൂളിന്റെ 100 വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം 100 ഓർമ 2026 നാളെ നടക്കും. നാളെ ഉച്ചയ്ക്ക് 2 ഏഷ്യൻ അത്ലറ്റിക് ഗോൾഡ് മെഡൽ ജേതാവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ക്യാപ്റ്റൻ OC ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
2: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
2: പോങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
5: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
7: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
8: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
9: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
10: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്, മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
11: എല്ലാവർക്കും നമസ്കാരം.
12: നമസ്കാരം.
11: ഇന്ന് നമ്മൾ മായാവി എന്ന് കേൾക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ മമ്മൂട്ടി ചിത്രമായിരിക്കും ഓർക്കുക. എന്നാൽ ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് 1965 റിലീസ് ചെയ്ത P സുബ്രഹ്മണ്യം നിർമ്മിച്ച മായാവിയെയാണ്. തിരക്കഥാ സംഭാഷണം രചിച്ചത് നാഗവള്ളി RS കുറുപ്പും സംവിധാനം GK രാമുവും. എസ്റ്റേറ്റ് മുതലാളിയായ കൃഷ്ണക്കുറുപ്പ് എന്ന വൈക്കം മണിയുടെ അനന്തരവനും എസ്റ്റേറ്റ് മാനേജറുമായ പ്രതാപൻ എന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ അമ്മാവനെ രഹസ്യമായി കൊല ചെയ്യുന്നു. വിവരമറിഞ്ഞ് നാട്ടിലെത്തിയ കൃഷ്ണക്കുറുപ്പിൻ്റെ മകൻ രഘു എന്ന പ്രേംനസീർ മാനസിക രോഗിയായി അഭിനയിച്ച് പ്രതാപനിൽ നിന്ന് രക്ഷപ്പെടുന്നു. കൃഷ്ണമേനോൻ എന്ന തിക്കുർശിയുടെ മകളായ വാസന്തി എന്ന ഷീലയുമായി രഘുവിൻ്റെ വിവാഹം നേരത്തെ ഉറപ്പിച്ചതായിരുന്നു. അവർ ചേർന്നുള്ള ഒരു പ്രണയരംഗത്തിന് പശ്ചാത്തലമൊരുക്കുന്ന ഒരു ഡ്യുവറ്റ് ആലപിക്കുന്നത് കമുകറ പുരുഷോത്തമനും P ലീലയുമാണ്. P ഭാസ്കരനും MS ബാബുരാജുമാണ് അണിയറ ശില്പികൾ.

പ്രതാവിൻ്റെ ഗുണ്ടകൾ ആരെയെങ്കിലും ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ മുഖം മറച്ച ഒരു മായാവി തൽക്ഷണം അവിടെ എത്തി അവരെ രക്ഷിക്കുന്നു. എസ്റ്റേറ്റ് ഭരണത്തിൽ സഹായിക്കാനായി മധു എന്ന മധുവും ആ നാട്ടിൽ എത്തിച്ചേരുന്നു. ഈ ചിത്രത്തിൽ ശാന്തി എന്ന നടിക്ക് ഇരട്ട സഹോദരിമാരുടെ വേഷങ്ങളാണുള്ളത്, അതായത് മാലിനിയും ജയന്തിയും. മാലിനി പ്രതാപിൻ്റെ സ്വാധീന വലയത്തിൽ നിന്ന് മോചനമില്ലാതെ കഴിയുന്നു. ജയന്തിയാവട്ടെ പിന്നീട് മധുവുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നു. ജയന്തിക്ക് വേണ്ടി എസ് ജാനകി ആലപിക്കുന്ന ഒരു മധുരഗീതം.

മായാവിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പ്രതാപനും ഗുണ്ടകളും ചേർന്ന് മധുവിനെയും ജയന്തിയെയും വാസന്തിയെയും ബന്ധനസ്ഥരാക്കുന്നു. അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ മാലിനിക്ക് വെടിയേൽക്കുകയും അവൾ മരിക്കുകയും ചെയ്യുന്നു. പ്രതാപൻ്റെ രഹസ്യ സങ്കേതത്തിൽ എത്തിച്ചേരുന്ന മായാവി ഒടുവിൽ എല്ലാ ദുഷ്ടകഥാപാത്രങ്ങളെയും കീഴടക്കുന്നു. താമസിയാതെ പോലീസെത്തി എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു. മായാവിയായി മറഞ്ഞു നിന്നത് രഘുവാണെന്ന് പിന്നീട് വെളിപ്പെടുന്നു. ചിത്രത്തിൻ്റെ അന്ത്യത്തിൽ രഘു വാസന്തിയെയും മധു ജയന്തിയെയും വിവാഹം ചെയ്യുന്നു. നേരത്തെ മധുവും ജയന്തിയും ഒരുമിക്കുന്ന ഒരു സന്ദർഭത്തിന് വേണ്ടി കെ പി ഉദയഭാനുവും എസ് ജാനകിയും ചേർന്ന് പാടുന്ന ഒരു ഗാനം.

0: പൊരുളും. ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: സ്വന്തം മകനായി സ്നേഹിച്ച അതിരതരെന്ന അച്ഛനെ സമ്മാനിച്ചതിന് മഹാറാണി കുന്തീ ദേവിയോട് ഈ മകൻ കടപ്പെട്ടിരിക്കുന്നു.
6: അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണികൾക്ക് മുത്തം നൽകാൻ ജനമേജയ, അച്ഛനു പകരം നീ വേണം. ഇനി
0: നാടകാസ്വാദകർക്ക് മുന്നിൽ റേഡിയോ മലബാറിന്റെ രംഗവേദി
7: ഉണരുകയാണ്. നിന്റെ ആഗ്രഹം പോലെയെല്ലാം നടന്നില്ലേ? നീയാണ്, നിന്റെ ശാപമാണ് എന്നെ വിധവയാക്കിയത്. എന്തൊരു വിധിയാണിത്!
0: നാടകങ്ങൾ, നാടകത്തിന്റെ അരങ്ങിലും അണയറയിലും പ്രവർത്തിച്ചവരുടെ അനുഭവങ്ങൾ, നാടകഗാനങ്ങൾ.
8: ഒരു മകനെ പോലെ സ്നേഹിച്ചതല്ലേ എന്നെ? ആ മനസ്സിനെ മുറിവേൽപ്പിച്ച് ഈ മകനോട് ക്ഷമിച്ചു.
9: ക്ഷമിക്കാൻ മാത്രം നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മകനെ.
0: ഒരാഴ്ച, ഒരു മണിക്കൂർ.
7: വെറുപ്പാണ് നിങ്ങളോട് എനിക്ക്.
0: വാചികാഭിനയത്തിന്റെ വാതായനങ്ങളിൽ നാടകാവതരണത്തിന്റെ ശ്രവ്യാനുഭവം. നാടകനേരം
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
10: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
10: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
11: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
12: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനു.
11: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
12: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
11: ഇനിയിപ്പോ എന്താ ചെയ്യാ?
12: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനോ ആടെയുള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
11: എല്ലാ കാര്യത്തിലും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
12: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്? അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
11: നീ പറഞ്ഞതാ ശരി.
10: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
13: പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്കാർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ 2-ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
14: രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് 20-ാമത് റോസ്ഗാർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20-ാമത് റോസ്ഗാർ മേളയോടെ നിയമനക്കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തിന്റെ വികസനയാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യം. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്യും. കൊച്ചി, കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
13: പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന 2-ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാർ, വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർ എന്നിവരെ കൂടാതെ 17 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ലോക്സഭാംഗം സഞ്ജയ് ജയ്സ്വാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികൾ വിശദീകരിച്ചു. സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നടന്ന യോഗത്തിൽ അംഗങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചതായി JPC ചെയർമാൻ സഞ്ജയ് ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും UAE. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ UAE സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തി. പരസ്പര പ്രാധാന്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഭൂട്ടാനിലെ നിരവധി വികസന പദ്ധതികളും ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നംഗ്യേൽ വാങ്ചുക്, ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് തോബ്ഗെ എന്നിവരുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യ ഉപഭോക്താക്കൾക്ക് പഞ്ചസാര ശേഖരണ പരിധി 15 ദിവസത്തിൽ നിന്ന് 30 ദിവസമായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. എന്നാൽ നിലവിലുള്ള 15 ദിവസത്തെ പരിധിക്കപ്പുറം കൈവശം വയ്ക്കുന്ന പഞ്ചസാര അഡ്വാൻസ് ഓതറൈസേഷൻ പദ്ധതി, താരിഫ് റേറ്റ് കോട്ട എന്നിവ വഴി ഇറക്കുമതി ചെയ്തതിൽ നിന്ന് മാത്രം സമാഹരിക്കണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായിട്ടാണ് ഇളവ് അനുവദിച്ചത്. പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്നതിനുള്ള ശേഖരണ പരിധി 15 ദിവസം എന്നത് മാറ്റമില്ലാതെ തുടരും. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ സേവന കയറ്റുമതി 8.2% വർദ്ധിച്ച് 221.4 ബില്യൺ ഡോളറിലെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക സർവേ. ആകെ സോഫ്റ്റ്വെയർ സേവന കയറ്റുമതിയുടെ ഭൂരിഭാഗവും ബിപിഒ സേവനങ്ങൾ അടങ്ങുന്ന ഐടി അധിഷ്ഠിത മേഖലയിൽ നിന്നാണ്. കയറ്റുമതിയുടെ 54.1% അമേരിക്കയിലേക്കാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
13: സ്വീഡിഷ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻ ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ ബിസിനസ് ക്ലൈമറ്റ് സർവേ 2026 പ്രകാരം 40 രാജ്യങ്ങളെ അപേക്ഷിച്ച് ബിസിനസ് അന്തരീക്ഷത്തിൽ ഇന്ത്യ 1st നേടി. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സാമൂഹ്യ മാധ്യമത്തിലാണ് ഈ വിവരം പങ്കുവച്ചത്. ആഗോളതലത്തിലെ അസ്ഥിരതകൾക്കിടയിലും ഇന്ത്യയിലെ ബിസിനസ് അന്തരീക്ഷം സുസ്ഥിരത, വളർച്ച, വ്യവസായ സൌഹൃദ അന്തരീക്ഷം എന്നിവയിൽ മികച്ച മാനദണ്ഡമാണ് മുന്നോട്ടുവയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ നീതി ആയോഗിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. നയരൂപീകരണ സമിതിയായി രൂപകൽപ്പന ചെയ്തുകൊണ്ട് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ രൂപീകരണം സഹകരണാത്മക ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുമെന്ന് നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് പറഞ്ഞു. ചെങ്കടൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളെയും ഇന്ത്യ അപലപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ

നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർപാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500+ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. വ്യാജ വാർത്തകൾ നൽകുന്നു എന്ന ആരോപണത്തെ തുടർന്ന് CNN, MS Now, പൊളിറ്റിക്കോ എന്നീ മാധ്യമ സ്ഥാപനങ്ങളെ നിരോധിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഇത്തരം വിലക്കുകൾ തുടർന്നേക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ന്യൂയോർക്ക് ടൈംസ്, വാൾസ്ട്രീറ്റ് ജേർണൽ, BBC തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി ട്രംപ് സ്വീകരിച്ചിരുന്നു. പാകിസ്ഥാനിൽ സ്ഫോടനത്തിൽ 15 പോലീസുകാർ ഉൾപ്പെടെ 21 പേർ കൊല്ലപ്പെട്ടു. 100+ പേർക്ക് പരിക്കേറ്റു. പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയാണ് സ്ഫോടനമുണ്ടായത്. തെരച്ചിലിൽ 6 ഭീകരരെ വധിച്ചതായി പാകിസ്ഥാൻ പോലീസ് അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ മേധാവിയായി അമേരിക്കൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ ലൂക്ക് ലിൻബർഗിനെ ഐക്യരാഷ്ട്രസഭ നിയമിച്ചു. സംഘടനാ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ ഉൾപ്പെടെയുള്ള പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് നിയമനം. സംഭാവനകളെ ആശ്രയിച്ചാണ് റോമാസ്ഥാനമായുള്ള ഈ സംഘടന പ്രവർത്തിക്കുന്നത്. 20th റോസ്കാർ മേളയിലൂടെ 51,000+ നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ 2 അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500+ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: എടാ നീ നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: സംഘത്തിന്റെ കുറിവന്ന എന്റെ പാട്ടാണല്ലേ, നല്ല ലാഭത്തിന് കിട്ടിയിട്ടുണ്ടാവല്ലേ.
0: അവന് പാടാനുള്ള കഴിവുണ്ട്, നീ എന്തിനീ അസൂയപ്പെടുന്നേ.
1: നീ എപ്പോ ഓന്റെ സൈഡാണല്ലോ എനിക്കറിയാം.
0: എടാ ബിജുവേ, നമ്മുടെ അയ്യല്ലൂരുള്ള പേടുവില് നിനക്കൊന്ന് പാടിക്കൂടെ.
2: എന്റെ ജയ, പണിയെല്ലാം മെനക്കെട്ടിട്ട് എങ്ങനെയാ പോവുക?
0: അതിന് അവിടെ പോണെന്ന് ആരാ പറഞ്ഞ്? വരദാ കുടുംബശ്രീയിലെ ജാനകിയേച്ചിയുടെയും തൊഴിലുറപ്പിന് പോകുന്ന പങ്കേച്ചിയുടെയും പാട്ട് അവിടുന്ന് അവർ വന്ന് എടുത്തിട്ടാണല്ലോ റേഡിയോയില് വന്നേ.
1: അതെ അതെ, ഞാനും അത് കേട്ടു. പങ്കേച്ചിന്റെ പാട്ട് ഒരു ഇത്ര നന്നായി പാടും ഇപ്പൊ അറിഞ്ഞിട്ട്.
0: അല്ലപ്പ പറഞ്ഞ് നാവിടത്തില്ല, റേഡിയോക്കാരല്ല വരുന്നത്. ഇവരിപ്പോ നാട്ടിലെല്ലായിടത്തും പോകുന്നുണ്ട് പോലും. പണിസ്ഥലത്തും സംഘത്തിലും കുടുംബശ്രീയില് വായനശാലയില് അങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട് പോലും.
1: അല്ല അപ്പൊ ഇവരെല്ലാം ഇനി നാട്ടില് സെലിബ്രിറ്റി ആവുമല്ലോ അല്ലേ?
3: പിന്നില്ലേ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞങ്ങളുമുണ്ട്. പാടാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ കേൾപ്പിക്കാനും കൂടിയാണ് നാട്ടിലെ പാട്ട്. ഇന്നാട്ടിൽ മാത്രമല്ല, ലോകത്തിലെവിടെയായാലും നിങ്ങളുടെ പാട്ട് എല്ലാവർക്കും കേൾക്കാം. നിങ്ങൾ എവിടെയായാലും നിങ്ങളെ തേടി, നിങ്ങളുടെ പാട്ട് തേടി, നിങ്ങളോടൊപ്പം ഇനി ഞങ്ങളുണ്ട്. നാട്ടിലെ പാട്ട്, റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ.

0: മോളെ, ഇതാ നോക്കിയാ, ഇതിലേതാ നിനക്ക് വേണ്ടേ? നിറയെ ഡോളുകളുണ്ട്, കാറുകളുണ്ട്, ഏത് വേണമെങ്കിലും എടുത്തോ. പിന്നെ നിനക്ക് എന്താ വേണ്ടേ?
1: എനിക്കൊന്നും വേണ്ട.
2: മോളെ, എന്താ അച്ഛൻ വാങ്ങിച്ചേരുന്നൊന്നും വേണ്ടെന്ന് പറയുന്നേ?
1: അമ്മേ, ഇതെല്ലാം ഗുണം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. രണ്ടു ദിവസം കളിക്കുമ്പോക്ക എല്ലാം പൊട്ടിപ്പോവും. വാങ്ങാതിരുന്നാല് അത്രയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയൂലേ. അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞേ.
0: അമ്പടി മിടുക്കി.
3: പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നമുക്കും നാടിനും ഒരുപോലെ ആപത്താണ്. പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായി ഒരുമിച്ച് കൈകോർക്കാം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
0: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരമെത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
5: എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിനും പെൻഷൻ പദ്ധതിക്കും അടിസ്ഥാനമാക്കുന്ന പരമാവധി ശമ്പള പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയാക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. ഇത് 51 ലക്ഷത്തിലധികം ജീവനക്കാരെ കൂടി നിർബന്ധിത EPFO പരിധിക്ക് കീഴിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 2016 സെപ്റ്റംബറിലാണ് പരിധി 15,000 രൂപയാക്കി ഉയർത്തിയത്. തുടർന്നുള്ള വർഷങ്ങളിലെ വേതന വളർച്ച, തൊഴിലവസരങ്ങളുടെ വികാസം എന്നിവ ഉൾക്കൊണ്ടാണ് ഇപ്പോൾ 25,000 രൂപയാക്കിയത്. പരീക്ഷാ തട്ടിപ്പ് അന്വേഷണത്തോട് PSC ചെയർമാനും അംഗങ്ങളും സഹകരിക്കണമെന്നും അവർക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. അന്വേഷണവുമായി സഹകരിക്കില്ലെന്ന് പറയാനുള്ള പ്രത്യേക അധികാരം ആർക്കും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് എന്നീ ജനപ്രിയ സാമൂഹിക മാധ്യമങ്ങളുടെ മാതൃകമ്പനിയായ മെറ്റയെ ഇടനിലക്കാരായി മാത്രം കാണാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഉള്ളടക്കം ഉപയോക്താക്കളിലേക്ക് എത്തേണ്ടത് എങ്ങനെയെന്നതിൽ മെറ്റയുടെ അൽഗുരിതം തീരുമാനമെടുക്കുന്നുണ്ട്. അതിനാൽ സേവനദാതാവ് എന്ന വിഭാഗത്തിലാകും കമ്പനി ഉൾപ്പെടുക. ഇടനിലക്കാർക്കുള്ള നിയമപരിരക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണെന്നും അധികൃതർ വ്യക്തമാക്കി. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് നാഗിന് ഈ മാസം 22 ഗുജറാത്തിലെ കെവാഡിയയിൽ നടക്കുന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിക്കും. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 126 കോടി രൂപ വിദേശ അക്കൗണ്ടിലേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ GST ഉദ്യോഗസ്ഥർക്കുണ്ടായത് ഗുരുതര പിഴവെന്ന് പ്രത്യേക അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. ഔദ്യോഗിക കൃത്യവിലോപം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന SIT ശുപാർശ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്ക് നൽകിയിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ പുതുതായി ചുമതലയേറ്റ ഇൻസ്പെക്ടർമാരുടെ സ്ഥിതി ദയനീയമെന്ന് റിപ്പോർട്ടുകൾ. 419 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതലയാണ് SIമാർക്ക് നൽകിയത്. 64 സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടർമാർ SHOമാരെ തുടരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 203 SHOമാരെ വിവിധ യൂണിറ്റുകളിലേക്ക് മാറ്റിയെങ്കിലും അവർക്ക് ആവശ്യമായ ഓഫീസ് സംവിധാനം ഇനിയും ഒരുക്കിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം നൽകി സാമ്പത്തിക സ്പോൺസർഷിപ്പ് തട്ടിപ്പ് നടത്തിയ കേസിൽ മിന്നൽ നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം കളമശ്ശേരിയിലെ റിപ്പോർട്ടർ TV ആസ്ഥാനത്തും ചാനൽ ഉടമകളിൽ ഒരാളായ ആൻഡോ അഗസ്റ്റിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിലും വയനാട്ടിലെ കുടുംബ വീട്ടിലും പരിശോധന നടത്തി.
0: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ആഴ്ച വൃത്താന്തം
6: ആഗോള ഭരണ സംവിധാനത്തിൽ അമേരിക്കൻ ആധിപത്യത്തെയും ഇടപെടലിനെയും ഉന്നമിട്ട് രൂക്ഷ വിമർശനവുമായി ബ്രിക്സ് ഉച്ചകോടി. ഏതെങ്കിലും രാജ്യത്തെ പരാമർശിച്ചില്ലെങ്കിലും ന്യൂഡൽഹി പ്രഖ്യാപനം ലക്ഷ്യമിടുന്നത് അമേരിക്കയെ. വിപുലമായ കൂടിയാലോചനകളും കൂട്ടായ പ്രവർത്തനങ്ങളും വഴി കൂടുതൽ ജനാധിപത്യപരവും കാര്യക്ഷമവും നീതിയുക്തവുമായ ആഗോള ഭരണ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു. ഗാവൽ സംഘർഷത്തിനു ശേഷം ഇതാദ്യമായി ഇന്ത്യയിലെത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിർത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിൽ ഊന്നൽ. പരസ്പര ബഹുമാനത്തിലും സംവേദനക്ഷമതയിലും താൽപര്യ സംരക്ഷണത്തിലും മുറുകെ പിടിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്ന അഭിപ്രായം പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും പങ്കുവച്ചു. അതിർത്തി സംഘർഷം ഇല്ലാതാകുന്നതോടെ ഇന്ത്യ ചൈന ദീർഘകാല സൗഹൃദം ശക്തിപ്പെടുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുള്ള ഇടപെടലുകളാണ് ഇരു രാജ്യങ്ങളും നടത്തിയത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിൽ ആശ്വാസമായി ഇറാനും യുഎയും തമ്മിൽ സംഘർഷം അവസാനിപ്പിക്കാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ ധാരണ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അബുദാബി കിരീടാവകാശിയും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ച ഉച്ചകോടിയുടെ നയതന്ത്ര വിജയമായി. പരീക്ഷാ തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് PSC അംഗങ്ങൾ ഓഫീസിലേക്ക് തന്നെ വരണമെന്ന് ക്രൈംബ്രാഞ്ച്. ക്രിമിനൽ കേസിൽ ചോദ്യം ചെയ്യൽ എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ PSC അംഗങ്ങൾക്ക് നിയമപരമായി ഇളവുകളൊന്നുമില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം. CMRL വിഷയത്തിൽ വീണ എല്ലാ കാര്യങ്ങളും ED സംബന്ധിച്ചുവെന്ന രീതിയിലുള്ള വാർത്തകൾ പച്ചക്കള്ളമാണെന്ന് പിണറായി വിജയൻ. വീണയുടെ ഡയറി കണ്ടെത്തിയെന്ന വാർത്തയും ശുദ്ധ അസംബന്ധമാണെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗുണ്ടാ നിയമത്തോടുള്ള ഉത്തർപ്രദേശ് സർക്കാരിന്റെ സമീപനത്തെ വിമർശിച്ച് അലഹബാദ് ഹൈക്കോടതി. ഗുണ്ടാ നിയമത്തെ പീഡനത്തിനുള്ള ആയുധമായി ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് കോടതിയിലെത്തുന്ന ഓരോ കേസുകളുമെന്ന് ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി അധ്യക്ഷനായ ലക്നൌ ബെഞ്ച് കുറ്റപ്പെടുത്തി. പൊതുസമാധാനം നിലനിർത്തുന്നതിനു മാത്രമേ ഈ നിയമം അതിജാഗ്രതയോടെ പ്രയോഗിക്കാവൂ എന്നും കോടതി ഓർമ്മിപ്പിച്ചു. CPIM വിശാല സംസ്ഥാന സമിതി യോഗം സംസ്ഥാന നേതൃഘടകങ്ങൾ പുനഃസംഘടിപ്പിച്ച് സമാപിച്ചു. ജില്ലാ ഏരിയ അടിസ്ഥാനത്തിൽ വിപുലീകൃത യോഗം നടത്താനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനകീയ പ്രക്ഷോഭം നടത്താനും തീരുമാനം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 3 പേരെ ഉൾപ്പെടുത്തി. ഇതിനായി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അംഗബലം 17-18. സംസ്ഥാന കമ്മിറ്റിയിൽ 9 പേരെ സ്ഥിരം ക്ഷണിതാക്കളാക്കാനും തീരുമാനിച്ചതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പാർട്ടി കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ തയ്യാറാക്കിയ രേഖകളിലുള്ള ചർച്ചയിലാണ് പുതിയ തീരുമാനങ്ങൾ. തെറ്റുതിരുത്തലിന്റെ ഭാഗമായ തീരുമാനങ്ങൾ നടപ്പിലാക്കിയോ എന്ന് 6 മാസത്തിനുശേഷം സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ P ജയരാജൻ, V ശിവൻകുട്ടി, MB രാജേഷ് എന്നിവരെ ഉൾപ്പെടുത്തി. നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണനും TM തോമസ് ഐസക്കും ഒഴിവായി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ ഇരുവരും സംസ്ഥാന സെന്ററിന്റെ ഭാഗമായി പ്രവർത്തിക്കും. കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവായ ജോൺ ബ്രിട്ടാസ് MP സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കും.
0: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
7: മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും പേരിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ ED ശുപാർശ ചെയ്തേക്കും. കള്ളപ്പണ വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ സെക്ഷൻ 66(2) പ്രകാരം സംസ്ഥാന സർക്കാരിന് കത്തു നൽകാനുള്ള അനുമതി തേടി കൊച്ചി ED ഓഫീസ് ഉടൻ ED ഡയറക്ടറെ സമീപിക്കും. CMRL കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് നടപടി. തൃണമൂൽ കോൺഗ്രസ് വിട്ട് നാഷണൽ സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് മാറിയ 20 MPമാരിൽ 17 പേർ BJPയിൽ ചേരുമെന്ന് കൂച്ച്ബിഹാർ MP ജഗദീഷ് ചന്ദ്ര ബർമ ബസുനിയ വെളിപ്പെടുത്തി. 3 മുസ്ലിം MPമാർ BJPയിൽ ചേരാതെ പുറത്തുനിന്ന് NDAയെ പിന്തുണയ്ക്കുമെന്നും ഒരു TV ചാനലിനോട് പറഞ്ഞു. വാഹനങ്ങളുടെ പിൻസീറ്റിലിരിക്കുന്നവരും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന മോട്ടോർ വാഹന നിയമം കർശനമായി നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി. സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി ആവശ്യപ്പെട്ടു. ജില്ലാ സിവിൽ സർവീസ് കായികമേള 22-23 കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടക്കും. ഡ്രൈവിംഗ് ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചകീലം നിർദ്ദേശിച്ചു. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഇത്. നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയ്ക്കൊപ്പം ഉയർന്നു വരുന്ന നിയമപ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പുതിയ തലമുറയിലെ നിയമവിദഗ്ധർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ വികസിക്കും തോറും അതിനൊപ്പം പുതിയ നിയമസാധ്യതകളും വെല്ലുവിളികളും ഉയർന്നു വരും. അവ തിരിച്ചറിയാനും നിയമപരമായി കൈകാര്യം ചെയ്യാനും കഴിയുന്ന തരത്തിൽ നിയമ വിദ്യാഭ്യാസം കാലാനുസൃതമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇതുവരെ 11,551 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 62 കേസുകളിലായി 70 പേർ കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10,709. രാഷ്ട്രീയം എപ്പോഴും നമ്മളെ വിഭജിക്കുകയാണ് ചെയ്യുന്നതെന്നും തന്റെ രാഷ്ട്രീയം എന്നത് വിശാലമായൊരു ഇടതുപക്ഷമാണെന്നും എഴുത്തുകാരൻ എം മുകുന്ദൻ. ശതാഭിഷിക്തനായ മയ്യഴിയുടെ കഥാകാരൻ ജന്മനാടിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങിയ ശേഷം നടത്തിയ മറുപടി പ്രസംഗത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. വ്യാജ US പ്രതിരോധ കരാറിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കീഴിൽ കോൺട്രാക്റ്റായി പ്രവർത്തിക്കുന്ന EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസിന്റെ നിയന്ത്രണത്തിലുള്ള മുഴുവൻ 108 ആംബുലൻസ് ജീവനക്കാർക്കും ആനുകൂല്യം കിട്ടും. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള കോടതി വിളക്ക് ഇനി നീതി വിളക്ക് എന്ന പേരിൽ അറിയപ്പെടും. ദേവസ്വം ഭരണസമിതി പുതിയ പേര് അംഗീകരിക്കുകയും ഹൈക്കോടതി അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പാർട്ടി നേതാക്കളെ ED ഉന്നമിട്ടതോടെ കേന്ദ്ര ഏജൻസികളെ നേരിടാൻ ദേശീയതലത്തിൽ കൂട്ടായ്മ രൂപീകരിക്കാൻ CPM ഒരുങ്ങുന്നു. മനുഷ്യാവകാശ സംഘടനകളെയും സാമൂഹിക പ്രസ്ഥാനങ്ങളെയും കൂട്ടിച്ചേർത്തായിരിക്കും ഐക്യനിര. അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ സമാന ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തി വിപുലമായ പ്രസ്ഥാനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 2026-27 സംഭരണ സീസണിലെ സപ്ലൈകോയുടെ നെല്ല് സംഭരണം സംബന്ധിച്ച് മില്ലുടമകളുമായി ധാരണയായി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് മില്ലുടമ സംഘടനാ പ്രതിനിധികളുമായി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം സമുദായത്തോടും മുസ്ലിം ലീഗിനോടും NSSന് ഒരിക്കലും അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുകുമാരൻ നായർ പറഞ്ഞു.
0: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
5: തലസ്ഥാനത്തെ മൃഗശാല നഗരമധ്യത്തിൽ നിന്ന് കൂടുതൽ വിശാലമായ വനപ്രദേശത്തേക്ക് മാറ്റണമെന്ന നിർദ്ദേശവുമായി മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് നടക്കുന്ന റീ ഇമാജിനിങ് റൌണ്ട് ടേബിൾ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി തന്റെ ആശയം പങ്കുവച്ചത്. അധ്യാപക നിയമനത്തിനുള്ള നിലവിലെ റാങ്ക് പട്ടികകൾ വീണ്ടും നീട്ടാനുള്ള നീക്കം പുതിയ പട്ടികയിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളുടെ നിയമന സാധ്യതയെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാകുന്നു എന്ന് റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന 17 പട്ടികകൾ 6 മാസത്തേക്ക് നീട്ടാനുള്ള സർക്കാർ ശുപാർശ കഴിഞ്ഞ ദിവസം PSC തള്ളിയിരുന്നു. ഒരേ കാലയളവിൽ അവസാനിക്കുന്ന പട്ടികകളിൽ ചിലത് മാത്രം നീട്ടാൻ നിലവിലെ ചട്ടങ്ങളിൽ വ്യവസ്ഥയില്ലെന്നായിരുന്നു PSCയുടെ നിലപാട്. എങ്കിലും കാലാവധി നീട്ടാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമോ എന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്കയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നൈപുണി വികസന പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ സ്കിൽ ട്രെയിനിംഗ് പദ്ധതിയിലൂടെ പരിശീലനം പൂർത്തിയാക്കിയ 13 പേർക്ക് വ്യവസായ സ്ഥാപനങ്ങളിൽ നിയമനം ലഭിച്ചു. ഇവർക്കുള്ള നിയമന ഉത്തരവുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ വിതരണം ചെയ്തു. വിരമിച്ച കപ്പൽ ജീവനക്കാർക്ക് ക്ഷാമാശ്വാസം നൽകാൻ സംസ്ഥാന സർക്കാർ വിവരശേഖരണം നടത്തുന്നു എന്ന തരത്തിൽ ഒരു സംഘടന വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നതായി ഓൾ കേരള സീമെന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. വിസയും പാസ്പോർട്ടുമില്ലാതെ കണ്ണൂരിൽ ജോലി ചെയ്യുന്ന 4 ബംഗ്ലാദേശി യുവതികളെ കൂടി ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച ഒരു യുവതി പിടിയിലായിരുന്നു. ഇതോടെ അറസ്റ്റിലാകുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം 5. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് യുവതികളെ എത്തിക്കാൻ സംസ്ഥാനത്തും പുറത്തും വലിയ ഏജൻസികളുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ ബോധ്യമായി. കണ്ണൂരിൽ നിന്ന് 5 ബംഗ്ലാദേശ് യുവതികളെ പിടികൂടിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ കിട്ടിയത്. തലശ്ശേരി എരഞ്ഞോളിപ്പാലത്തിന് സമീപത്തുള്ള ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കാണാതായ 4 പെൺകുട്ടികളെ കൊച്ചിയിൽ കണ്ടെത്തി. ബംഗളൂരുവിൽ സ്വത്തു തർക്കത്തെ തുടർന്ന് വിമുക്ത ഭടനെയും മകളെയും സഹോദരന്മാർ വെട്ടിക്കൊന്നു. കർണാടകത്തിലെ ബെളഗാവിയിലാണ് സംഭവം.
0: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
6: ബ്രിക്സ് ഉച്ചകോടിക്കായി എത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഇന്ത്യക്കായി പ്രഖ്യാപിച്ച ഉദാരമായ വാഗ്ദാനങ്ങളിൽ അത്ഭുതം പ്രകടിപ്പിച്ച് ചൈനീസ് മാധ്യമങ്ങൾ. 91,300 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികളാണ് റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒരു വിദേശ പങ്കാളിയോടും റഷ്യ ഇത്രയും ഉദാര മനസ്സ് കാണിച്ചിട്ടില്ലെന്നാണ് വിവിധ ചൈനീസ് നിരീക്ഷകരെ ഉദ്ധരിച്ച് ചൈനീസ് വാർത്താ വെബ്സൈറ്റ് സോഹു റിപ്പോർട്ട് ചെയ്തത്. ബഹിരാകാശത്ത് ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ആദ്യമായി സ്ഥിരീകരിച്ച് US. ശത്രുരാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് അമേരിക്കൻ സേനയെ സംരക്ഷിക്കുന്നതിനായി ഓൺ ഓർബിറ്റ് ആയുധങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് US ബഹിരാകാശ സേന അറിയിച്ചു. US വ്യോമസേന സെക്രട്ടറി ട്രോയ് മിങ് മേരിലൻഡിലെ നാഷണൽ ഹാർബറിൽ നടന്ന വാർഷിക എയർ സ്പേസ് ആൻഡ് സൈബർ കോൺഫറൻസിലാണ് പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ആയുധങ്ങൾ ഏതു തരത്തിലുള്ളതാണെന്നോ എത്രയെണ്ണം വിന്യസിച്ചിട്ടുണ്ടെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല. വർദ്ധിച്ചുവരുന്ന ബഹിരാകാശ ഭീഷണി നേരിടാൻ ഈ ആയുധങ്ങൾ സ്പേസ് കൺട്രോൾ ദൗത്യത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തന്ത്രപ്രധാന ഹോർമുസ് കടലിടുക്കിലും ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയിലും നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി മാറിയെന്ന് ഇറാന്റെ ഉന്നത സുരക്ഷാ മേധാവി. ഇറാന്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അമേരിക്കൻ സാമ്രാജ്യത്വവുമായി ഒരുവിധ ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിൽ സെക്രട്ടറി മെഹ്സൻ റസായെ വ്യക്തമാക്കി. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. തമെങ്ലോങ് ജില്ലയിൽ ചൊവ്വാഴ്ച രാത്രി തീവ്രവാദികളുടെ വെടിവെപ്പിൽ 2 സ്ത്രീകൾ കൊല്ലപ്പെട്ടു. ഗ്രാമത്തിനു പുറത്തുള്ള ഏതാനും ഫാം ഹൌസുകൾ ആക്രമിച്ച് തീയിട്ട് നശിപ്പിച്ചു. തമെങ്ലോങ് നോണി ജില്ലകളിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ മോഷണക്കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ കുറ്റാരോപിതന്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് പോലീസുകാരന്റെ ചവിട്ടേറ്റു. ഇതേ തുടർന്ന് അടിയന്തര പ്രസവത്തിന് വിധേയയാകേണ്ടി വന്ന യുവതി മരിച്ചു. നവജാത ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 2 സബ്ഇൻസ്പെക്ടർമാരുൾപ്പെടെ 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഷിക്കോഹാബാദ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലഭവ ഗ്രാമത്തിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി CPI ദേശീയ സെക്രട്ടറി ആനിരാജിയുടെ പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. ആനിരാജിയും CPI ജനറൽ സെക്രട്ടറി ഭർത്താവ് ഡി രാജയും ന്യൂഡൽഹി മണ്ഡലത്തിലെ വോട്ടർമാരാണ്. പേരിന്റെ 2 ഭാഗത്തിലെ രാജ എന്നത് തെളിയിക്കാനാവശ്യമായ രേഖകൾ ഹാജരാക്കാനാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ചപ്പോൾ താൻ ന്യൂഡൽഹി മണ്ഡലത്തിലെ വോട്ടറാണെന്ന് തെളിയിക്കാനുള്ള ബൂത്ത് നമ്പറും ഇലക്ട്രൽ നമ്പറും സഹിതമുള്ള രേഖ സമർപ്പിച്ചെങ്കിലും ഇത് സ്വീകാര്യമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. മിന്നൽ പ്രളയത്തിൽ നിരവധി ജലവൈദ്യുത പദ്ധതികൾ തകർന്നതിനെ തുടർന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ ഡിസംബർ അവസാനം വരെ നേപ്പാളിന് വൈദ്യുതി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. December 31 വരെ ദിവസവും 18 മണിക്കൂർ വരെ 654 മെഗാവാട്ട് വൈദ്യുതിയാണ് നൽകുക. ജനുവരി മുതൽ എത്ര വൈദ്യുതി നൽകണമെന്നത് ഡിസംബറിൽ തീരുമാനിക്കും. കൂടുതൽ വൈദ്യുതി എത്തിച്ച് നിയന്ത്രണം ഒഴിവാക്കാനുള്ള സർക്കാരിന്റെയും KSEB യുടെയും ശ്രമം വിജയിച്ചു.

0: ഇല്ല. ഹിമാചൽ പ്രദേശിൽ നിന്ന് വാഗ്ദാനമുണ്ടെങ്കിലും അത് രാത്രിയിൽ പ്രയോജനപ്പെടുത്താനാവില്ല. ഹിമാചൽ വാഗ്ദാനം ചെയ്ത 250 മെഗാവാട്ടിൽ രാത്രി കിട്ടുക 80 മെഗാവാട്ട് മാത്രം. ഇതിനുള്ള ശരാശരി വില യൂണിറ്റിന് 13 രൂപ എന്ന ഉയർന്ന നിരക്കിലുമാണ്. കണ്ണൂരിൽ നടന്ന 4 ദിവസത്തെ സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ത്വക്കാണ്ടോ മത്സരം പൂർത്തിയായപ്പോൾ 119 പോയിന്റുമായി മലപ്പുറത്തിന് കിരീടം. കാസർകോട് ജില്ല 2-ാം സ്ഥാനത്തും കോഴിക്കോട് ജില്ല 3-ാം സ്ഥാനത്തുമെത്തി. ചെസ് മത്സരത്തിൽ തിരുവനന്തപുരം കിരീടം നേടിയപ്പോൾ കൊല്ലം 2-ാം സ്ഥാനത്തും തൃശൂർ ജില്ല 3-ാമതുമെത്തി. 64-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എറണാകുളം വേദിയാകും. ജനുവരി ആദ്യവാരം കലോത്സവം നടത്താൻ വിദ്യാഭ്യാസ ഗുണനിലവാര മേൽനോട്ട സമിതി യോഗം തീരുമാനിച്ചു. ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന സ്കൂൾ കായികമേള 25 മുതൽ 31 ഒക്ടോബർ കോഴിക്കോട് നടക്കും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് മണ്ണാർക്കാട് ആതിഥേയത്വം വഹിക്കും. നവംബർ 3-ാം വാരമാകും മേള നടക്കുക.
1: റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകങ്ങളും വാങ്ങുന്ന ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ US പ്രസിഡന്റിന് അധികാരം നൽകുന്ന റഷ്യൻ ഉപരോധ ബിൽ അമേരിക്കൻ ജനപ്രതിനിധി സഭ പാസാക്കി. റഷ്യക്കും ഇറാനുമെതിരെയുള്ള ഉപരോധങ്ങൾ ശക്തമാക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. റഷ്യൻ ഉപരോധ ബിൽ US ജനപ്രതിനിധി സഭ പാസാക്കിയതിനോട് ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യാപാര താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും നടപടികൾ സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അനധികൃത സ്വത്തു സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് 4 വർഷം കഠിന തടവും 384,892 രൂപ പിഴയും വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി. പിഴ അടച്ചില്ലെങ്കിൽ 2 മാസം അധിക തടവുകൂടി അനുഭവിക്കണമെന്ന് കോട്ടയം എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് KV രജനീഷ് വിധിച്ചു. തച്ചങ്കരിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു മുൻ DGP അഴിമതി കേസിൽ ജയിലിലാകുന്നത്. അളവിൽ കൂടുതൽ മദ്യം വീട്ടിൽ നിന്ന് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉടമ ആന്റോ അഗസ്റ്റിനെ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി ഓദിക്കൻ കുടുംബാംഗം ഗുരുവായൂർ ചാമുണ്ടേശ്വരി പഴയത്തുമന സതീശൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. 1 ഒക്ടോബർ മുതൽ 31 മാർച്ച് കാലാവധി. പുതിയ സർക്കാർ വന്നതിനുശേഷം മുഖ്യമന്ത്രി നല്ല സഹകരണമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. എൻ ചന്ദ്രശേഖരന് 3-ാം വട്ടം ചെയർമാനാകുന്നതിന് പിന്തുണയുമായി ടാറ്റ സൺസ് ഡയറക്ടർ ബോർഡ് യോഗം. മുംബൈയിൽ ചേർന്ന ബോർഡ് യോഗത്തിൽ 5 വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന് പുനർനിയമനം നൽകുന്നതിന് ഭൂരിപക്ഷ അംഗങ്ങളും അനുകൂലിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ജില്ലാതല പട്ടയമേളയിൽ 1845 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് കലക്ടർ പി വിഷ്ണുരാജ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 53 ദേവസ്വം പട്ടയങ്ങളുമാണ് വിതരണം ചെയ്യുക. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടത്തിവരുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജില്ലയിലെ 1186 ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഗുണനിലവാര സർട്ടിഫിക്കറ്റോ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡോ ഇല്ലാത്ത വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ച 3 ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾ പൂട്ടാൻ നിർദ്ദേശം നൽകി. അതിർത്തി സംസ്ഥാനങ്ങളിലെ SIR നടപടികളെ തുടർന്ന് ബംഗ്ലാദേശ് പൌരന്മാർ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്നതായി കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ്. അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും പോലീസിന് നിർദ്ദേശം നൽകി. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി പിറന്നാൾ ദിനത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. തൃശ്ശംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാടും നടത്തി. പ്രമുഖ വ്യവസായി മുകേഷ് അംബാനിയുടെ നിർദ്ദേശപ്രകാരമാണ് വഴിപാടുകൾ നടത്തിയത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED നൽകിയ കത്തിലെ തുടർ നടപടിയിൽ 2 ദിവസത്തിനകം അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് നിയമോപദേശം നൽകും. കുറിപ്പടി വേണ്ട മരുന്നുകളുടെ വിൽപ്പന കർശനമായി നിരീക്ഷിക്കുന്നതിന് മെഡിക്കൽ സ്റ്റോറുകളിൽ CCTV ക്യാമറ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ. മരുന്നുകളുടെ അനധികൃത വിൽപ്പന തടയാൻ 1945 ഡ്രഗ്സ് ചട്ടത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിയുടെ കരട് വിജ്ഞാപനത്തിലാണ്

0: നിർദ്ദേശം.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM ഗാനതരംഗത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചില സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല, അവയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടിട്ടില്ല, അവയുടെ കഥ എന്തായിരുന്നുവെന്ന് പോലും കൃത്യമായി അറിയില്ല. പക്ഷേ ആ സിനിമകൾക്കായി പിറന്ന ചില ഗാനങ്ങൾ മാത്രം നമ്മുടെ ഓർമ്മയിൽ ജീവിച്ചിരിക്കും. അത്തരമൊരു അപൂർവ സംഗീത യാത്രയിലേക്കാണ് ഇന്നത്തെ ഗാനതരംഗം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അന്ന 1995 വെള്ളിത്തിരയിൽ എത്തേണ്ടിയിരുന്ന ഒരു മലയാള ചിത്രം. ജോഷിയുടെ സംവിധാനത്തിൽ എൻ മോഹനന്റെ കഥയിൽ ഷിബു ചക്രവർത്തിയുടെ തിരക്കഥയിൽ ഒരുങ്ങേണ്ടിയിരുന്ന ചിത്രം.

അരവിന്ദ് സ്വാമി ഉൾപ്പെടെയുള്ള താരനിരയെ മുന്നിൽ കണ്ട് ആരംഭിച്ച ഈ സിനിമ പക്ഷേ ചിത്രീകരണം പൂർത്തിയാക്കാതെ മുടങ്ങി. ഒരു രംഗം പോലും ചിത്രീകരിക്കപ്പെടാതെ സിനിമ അപ്രത്യക്ഷമായി. പക്ഷേ അതിന്റെ സംഗീതം മാത്രം അവശേഷിച്ചു. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ഷിബു ചക്രവർത്തിയുടെ വരികളിൽ പിറന്നത് 8 ഗാനങ്ങൾ. അതിലെ 3 ഗാനങ്ങൾ പരമ്പരാഗത ഗാനമാണ്. 1995 തന്നെ മാഗ്ന സൗണ്ട് ആ ഗാനങ്ങൾ കേസറ്റായി പുറത്തിറക്കി. സിനിമ ഇല്ലാതായി, പക്ഷെ പാട്ടുകൾ ജീവിച്ചു. ഇന്ന് ആ പാട്ടുകളിലൂടെ നമുക്ക് കാണാതെ പോയ സിനിമയെ സങ്കല്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അന്നയുടെ സംഗീത ലോകത്തിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം ഒരു കാവ്യാത്മക സംഗീത ഭാവത്തോടെയാണ് ആരംഭിക്കുന്നത്. രഘുവംശ സുധാമ്പുതി. ശാസ്ത്രീയ സംഗീതത്തിന്റെ ഗൗരവവും സംഗീതഭാവവും നിറഞ്ഞ ഈ ഗാനത്തിൽ ഔസേപ്പച്ചന്റെ സംഗീതപരമായ മികവ് നമുക്ക് അനുഭവിക്കാം. ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദം, ഒരു സിനിമയുടെ ദൃശ്യങ്ങൾക്കപ്പുറത്ത് സംഗീതം തന്നെ ഒരു ദൃശ്യം സൃഷ്ടിക്കുന്ന അനുഭവം കേൾക്കാം.

0: பசத்சனி தப மக பமகரி சரிமகாரி சரிமத கனிக பசத்சனி தப மக பமகரி சரிரிம மத தனி கப பச சரிரிம மகரி நிஜ சனி நித தப பமகரி ரகுவம்ச சுதா புத்தி.
1: സംഗീതത്തിന്റെ ഗൗരവത്തിൽ നിന്ന് ഇനി നമുക്ക് കവിതയുടെ മറ്റൊരു ലോകത്തേക്ക് പോകാം. ഒരു പഴയ ഭാരതീയ സംഗീത പരമ്പരയുടെ ഓർമ്മ ഉണർത്തുന്ന അഷ്ടപതിയുടെ ഭാവവുമായി എത്തുന്ന അടുത്ത ഗാനം അരയാലിലകളിൽ അഷ്ടപതി പാടും. പേരിൽ തന്നെ കവിതയുണ്ട്. അരയാലിലകളുടെ ചലനവും അഷ്ടപതിയുടെ സംഗീത ഭാവവും ചേർന്നൊരു ദൃശ്യലോകം. ചിത്രയുടെ മാധുര്യമാർന്ന ശബ്ദത്തിലെത്തുന്ന ഈ ഗാനം ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് അവസാനിപ്പിച്ച് നൽകിയ മനോഹരമായ സംഗീതാവിഷ്കാരമാണ്. ഒരു സിനിമയിൽ ദൃശ്യമായി കാണേണ്ടിയിരുന്നൊരു ലോകം ഇന്ന് നമ്മുടെ ഭാവനയിൽ മാത്രം തെളിയുന്നു. കേൾക്കാം ആ പാട്ട്.

പാട്ടാണിത്. അങ്ങനെയാണ് 1995 പിറന്ന അന്ന വീണ്ടും വാർത്തകളിലെത്തുന്നത്. 2026 ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിൽ ഈ ഗാനം ഉപയോഗിക്കപ്പെട്ടതോടെ 3 പതിറ്റാണ്ട് പഴക്കമുള്ള ഈ സംഗീതം വീണ്ടും തരംഗമായി. ഒരു സിനിമ കാണാതായെങ്കിലും ഒരു പാട്ട് മാത്രം വഴിതെറ്റിയില്ല, അത് കാലത്തിലൂടെ സഞ്ചരിച്ചു. ഇനി നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം.

30 വർഷം പഴക്കമുള്ള ഒരു ഗാനം വീണ്ടും പുതിയ തലമുറയുടെ അധരങ്ങളിൽ. ഇതാണ് സംഗീതത്തിന്റെ അത്ഭുതം. കാലം മാറും, സാങ്കേതിക വിദ്യ മാറും, പക്ഷെ നല്ലൊരു ഈണം ഒരിക്കലും പഴകുകയില്ല. ഇനി കേൾക്കാം യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച മറ്റൊരു ഗാനം.

പേരിൽ തന്നെ ആനന്ദത്തിന്റെ ചലനമുണ്ട്. യേശുദാസിന്റെയും ചിത്രയുടെയും ശബ്ദങ്ങൾ ഒന്നിക്കുമ്പോൾ ലഭിക്കുന്ന സ്വാഭാവികമായ സംഗീത മാധുര്യം ഈ ഗാനത്തിലും നമുക്ക് അനുഭവിക്കാം. ഔസേപ്പച്ചിന്റെ സംഗീതത്തിലെ മെലഡിയുടെ സൗന്ദര്യവും ഷിബു ചക്രവർത്തിയുടെ വരികളുടെ ലാളിത്യവും ചേർന്ന ഗാനം. സിനിമയിലെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചില്ലെങ്കിലും ഗാനം കേൾക്കുമ്പോൾ മനസ്സിലൊരു രംഗം സ്വയം

ഒരു സിനിമയ്ക്ക് ഗാനങ്ങൾ വെറും ഇടവേളകളല്ല, കഥാപാത്രങ്ങളുടെ മനസ്സ് പറയാനുള്ള ഭാഷ കൂടിയാണ്. പ്രണയം പറയാൻ കഴിയാത്തിടത്ത് പാട്ട് സംസാരിക്കും, വിരഹം പറയാൻ വാക്കുകൾ പോരാത്തിടത്ത് സംഗീതം സംസാരിക്കും. അത്തരമൊരു ഭാവത്തിലേക്ക് ഇനി പോകാം. ആർദ്രമാമൊരു നിമിഷം, ഒരു നിമിഷം ചിലപ്പോൾ ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ ഓർമ്മയും അതിനുള്ളിൽ ഒളിച്ചിട്ടുണ്ടാകും. ആർദ്രമായ ഓർമ്മകൾക്കും മൃദുവായ വികാരങ്ങൾക്കും ശബ്ദം നൽകുന്ന ഗാനമാണിത്. കെ എസ് ചിത്രയുടെ ശബ്ദത്തിൽ ഈ ഗാനം കേൾക്കുമ്പോൾ സിനിമയിൽ കാണാൻ കഴിയാതെ പോയ ഒരു രംഗം നമ്മുടെ മനസ്സിൽ തെളിയുന്നത് പോലെ തോന്നും. സിനിമയില്ല, പക്ഷെ കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ ഈ ഗാനത്തിലൂടെ ഇന്നും ജീവിക്കുന്നു. കേട്ടോളൂ ആ പാട്ട്.

പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇന്ന് കേൾക്കുന്ന ഓരോ ഗാനവും ഒരു നഷ്ടപ്പെട്ട സിനിമയുടെ സംഗീതരേഖയാണ്. 1995 റെക്കോർഡ് ചെയ്ത ഗാനങ്ങൾ, കേസറ്റായി പുറത്തിറങ്ങിയ ഗാനങ്ങൾ, റേഡിയോയിൽ കേട്ട ഗാനങ്ങൾ, പിന്നീട് കാലം മറന്ന ഗാനങ്ങൾ. എന്നാൽ അവയിൽ ചിലത് വീണ്ടും നമ്മളിലേക്ക് തിരിച്ചെത്തുന്നു. അന്നപൂർണ, വിശാലാക്ഷി, ഭക്തിയുടെ ഗൗരവം നിറഞ്ഞ മറ്റൊരു സംഗീതാനുഭവം. യേശുദാസിന്റെ ശബ്ദത്തിലെ ഭക്തിഭാവം ഈ ഗാനത്തിന് പ്രത്യേകമായൊരു ആത്മീയത നൽകുന്നു. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ശാസ്ത്രീയതയും സിനിമാ സംഗീതത്തിന്റെ ലാളിത്യവും ചേരുന്ന മനോഹരമായൊരു രചന. ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ പിറന്നെങ്കിലും ഇന്ന് സ്വതന്ത്രമായി ആസ്വദിക്കാവുന്നൊരു സംഗീത സൃഷ്ടിയായി ഈ ഗാനം നിലകൊള്ളുന്നു.

സംഗീതത്തിന്റെ ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക്. ഇനി മോക്ഷവും ആത്മീയതയും ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ഗാനം മോശമുകളത എന്നാരംഭിക്കുന്നു. പേരിൽ തന്നെ ഒരു ആത്മീയമായ ഉയർച്ചയുണ്ട്. മനുഷ്യന്റെ ആന്തരികമായ അന്വേഷണങ്ങൾക്കും ആത്മീയമായ ചിന്തകൾക്കും സംഗീതം നൽകുന്നൊരു ഭാവം. യേശുദാസിന്റെ ശബ്ദത്തിൽ എത്തുന്ന ഈ ഗാനം അന്നയിലെ സംഗീത സമ്പത്തിന്റെ മറ്റൊരു മുഖം പരിചയപ്പെടുത്തുന്നു. ഒരിക്കലും വെള്ളിത്തിരയിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഗാനത്തിന്റെ ഭാവം മാത്രം കേട്ടുകൊണ്ട് നമുക്ക് ആ സിനിമയെ സങ്കല്പിക്കാം.

എട്ട് ഗാനങ്ങളുമായി ഒരു കാലത്ത് കാസറ്റായി പുറത്തിറങ്ങിയ അന്നയുടെ സംഗീതയാത്രയിൽ അവസാനമായി കേൾക്കാം ചിത്രയും സംഘവും ചേർന്ന ഒരു ഗാനം. ഒലിവ് മറച്ചോട്ടിൽ എന്നാരംഭിക്കുന്നത് ഒരു ഒളിവിടം, ഒരു രഹസ്യം, ഒരു ഓർമ്മ. ഈ ഗാനത്തിൻ്റെ പേരിൽ തന്നെ ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നു. ചിത്രയുടെ ശബ്ദവും കോറസിൻ്റെ സാന്നിധ്യവും ചേർന്ന് ഗാനത്തിന് വേറിട്ടൊരു ഭാവം നൽകുന്നു. അന്ന എന്ന സിനിമ നമ്മളെ തേടി വന്നില്ല, പക്ഷേ അതിലെ പാട്ടുകൾ നമ്മളെ വിട്ടുപോയതുമില്ല.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനതരംഗത്തിൽ നമ്മൾ കേട്ടത് ഒരു സിനിമയിലെ പാട്ടുകൾ മാത്രമല്ല, വെള്ളിത്തിരിയിൽ എത്താതെ പോയ ഒരു സിനിമയുടെ അവശേഷിച്ച ഓർമ്മകളാണ്. 1995 ഒരുങ്ങേണ്ടിയിരുന്ന അന്ന ജോഷിയുടെ സംവിധാനം, എൻ മോഹനൻ്റെ കഥ, ഷിബു ചക്രവർത്തിയുടെ തിരക്കഥ, ഔസേപ്പച്ചൻ്റെ സംഗീതം, ഷിബു ചക്രവർത്തിയുടെ വരികൾ, യേശുദാസിൻ്റെയും ചിത്രയുടെയും ശബ്ദങ്ങൾ, 8 ഗാനങ്ങൾ. പക്ഷേ ചിത്രീകരണം പൂർത്തിയാകാതെ പോയി, തിരക്കഥയും പിന്നീട് നഷ്ടമായി. എന്നാൽ സംഗീതം മാത്രം നഷ്ടപ്പെട്ടിട്ടില്ല. 1995 കാസറ്റായി പുറത്തിറങ്ങിയ ആ ഗാനങ്ങൾ 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും നമ്മളിലേക്ക് മടങ്ങി വന്നു. അതിലേറ്റവും വലിയ അത്ഭുതം യവനകഥയിൽ നിന്നു വന്ന ഇടയ കന്യക എന്ന ഗാനം പുതിയ തലമുറ വീണ്ടും ഏറ്റെടുത്തതാണ്. ഒരു പാട്ടിന് പ്രായമില്ലെന്ന്, ഒരു നല്ല ഈണത്തിന് കാലപരിധിയില്ലെന്ന് അന്നയിലെ ഗാനങ്ങൾ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു സംഗീതയാത്രയുമായി നമുക്ക് കേൾക്കാം. റേഡിയോ മലബാർ 89.6 FM. ഇന്നത്തെ ഗാനതരംഗം തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനു.
3: അതുകൊണ്ട് നമുക്കൊരു ധൈര്യമല്ല.
2: ഇതിപ്പോ +2 കഴിഞ്ഞ്,
3: ഇനിയിപ്പ എന്നാ ചെയ്യാ?
2: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനു ആടെയുള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
3: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
2: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്? അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
3: നീ പറഞ്ഞതാ ശരി.
4: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
2: എല്ലാ നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
5: ആഹാ, അങ്ങനെ പറഞ്ഞാ?
2: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
5: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്?
3: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം, തുടർന്ന് താരസ്വരം. 9:45 വളയം. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും, തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 19, കന്നി 3, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ നഗോയയിൽ ഇന്ന് ഔദ്യോഗികമായി തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 മുതലാണ് ഉദ്ഘാടന ചടങ്ങുകൾ. ഏഷ്യയിലെ കായിക മാമാങ്കത്തിന് തിരിതെളിയുമ്പോൾ മെഡൽ വേട്ടയിൽ ഒരിക്കൽ കൂടി സെഞ്ചുറിയാണ് ഇന്ത്യൻ സംഘം പ്രതീക്ഷിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് നാളുകൾ ശേഷിക്കെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ പൂട്ടാൻ നാടകീയ നീക്കങ്ങൾ. നന്ദിഗ്രാം ഉപതെരഞ്ഞെടുപ്പിൽ മമതാ പക്ഷ തൃണമൂൽ നിർത്തിയ സ്ഥാനാർത്ഥി സഞ്ജിത ദേ പത്രിക പിൻവലിച്ചു. BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ കണ്ട ശേഷമാണ് പത്രിക പിൻവലിച്ചത്. തൃണമൂലിന് സ്ഥാനാർത്ഥിയില്ലാതായതോടെ മമതാ ബാനർജി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം ഈ സ്ഥാനാർത്ഥി കൊലപാതക കേസിൽ അറസ്റ്റിലായി. 2007 നന്ദിഗ്രാം ഭൂമിയേറ്റെടുക്കലിനെതിരെയുള്ള പ്രക്ഷോഭത്തിനിടെയുള്ള ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മിലൻ പ്രധാൻ അറസ്റ്റിലായത്. ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ആശുപത്രികൾ കൊള്ളവില ഈടാക്കുന്നതിൽ ഇടപെടാനൊരുങ്ങി കേന്ദ്രം. പല വസ്തുക്കൾക്കും കൊള്ളലാഭമെടുക്കുന്നുവെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ദേശീയ ഔഷധ വില നിയന്ത്രണ സമിതി ഇടപെടുന്നത്. വിശദ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആരോഗ്യവകുപ്പ് സമിതിയോട് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആളുന്നതിനിടെ സൗദി അറേബ്യയ്ക്ക് 48 F-35 Lightning II യുദ്ധവിമാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വിൽക്കാനുള്ള ആയുധ കരാറിന് US വിദേശകാര്യ വകുപ്പ് അനുമതി നൽകി. 2.3 ലക്ഷം കോടി രൂപയുടേതാണ് ഈ അത്യാധുനിക 5th generation യുദ്ധവിമാന ഇടപാട്. US കോൺഗ്രസ് അംഗീകരിച്ചാലേ തീരുമാനം അന്തിമമാകൂ. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനിടെയുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 16 പോലീസുകാരുൾപ്പെടെ 21 പേർ കൊല്ലപ്പെട്ടു. 78 പേർക്ക് പരിക്കേറ്റു. രാജ്യത്ത് വിദേശ സംഭാവനകൾ ഏറ്റവുമധികം എത്തുന്ന ആദ്യ 10 സംസ്ഥാനങ്ങളിൽ 7th സ്ഥാനത്ത് കേരളവും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച കണക്കുകൾ നിരത്തിയത്. നിശ്ചിത സമയത്തിനകം ലഹരി പരിശോധനയ്ക്ക് ഹാജരാകാത്തതിന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ 4 പൈലറ്റുമാർ ഉൾപ്പെടെ 8 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. August 2 ദുബായിൽ നിന്ന് അമൃത്സറിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി. ദേശീയ തലത്തിൽ BJPക്കെതിരെ കോൺഗ്രസ് ഇതര കക്ഷികളുടെ മുന്നണി ഉണ്ടാക്കുന്നതിന് DMK ശ്രമം തുടങ്ങി. മമതാ ബാനർജി, ഉദ്ധവ് താക്കറെ, ശരത് പവാർ, സുപ്രിയ സുലെ എന്നിവരെ കണ്ട് പാർട്ടി നേതാവ് കനിമൊഴി ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടത്തി. വീട്ടിൽ അളവിൽ കവിഞ്ഞ മദ്യം സൂക്ഷിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉടമ ആൻഡോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ തള്ളി. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പിന്നാലെ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റി. മദ്യക്കുപ്പികൾ പിടിച്ചെടുത്ത വീടിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കൂടുതൽ രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശിച്ചു. കണ്ണൂർ, മലപ്പുറം, തൃശൂർ ജില്ലകളിലായി 5000+ പട്ടയം വിതരണം ചെയ്തതായി മന്ത്രി AP അനിൽകുമാർ. ജില്ലാതല

പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസം കൊണ്ട് 5000 പേർക്ക് പട്ടയം നൽകുമെന്നാണ് സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ചത്. വെള്ളാപ്പള്ളി നടേശനടക്കമുള്ളവർ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രോസിക്യൂഷൻ അനുമതിയുടെ കാര്യത്തിൽ സർക്കാരും വിജിലൻസിന്റെ അഭിഭാഷകനും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് ആശയവിനിമയത്തിലെ വീഴ്ച മൂലമെന്ന് വിലയിരുത്തൽ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഉയർന്ന പലിശയ്ക്ക് വായ്പ നൽകി തട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ്. അതിനാൽ കുറ്റപത്രം സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ അനുമതി അനിവാര്യമാണ്. ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് പിന്നാക്ക വിഭാഗ ക്ഷേമ സെക്രട്ടറി കുറ്റപത്രം സമർപ്പിക്കാൻ അനുമതി ആവശ്യമില്ലെന്ന് ഉത്തരവിറക്കിയത്. ഈ നിലപാട് തെറ്റാണെന്ന് സർക്കാരിൻ്റെ തന്നെ ഭാഗമായ വിജിലൻസ് നിലപാട് സ്വീകരിച്ചത് ഹൈക്കോടതിയുടെ വിമർശനത്തിനും ഇടയാക്കി. പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൻ്റെ കരാർ കാലാവധി ഇന്ന് അവസാനിക്കും. കരാർ പുതുക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി 3 മാസം മുൻപ് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ അന്തിമ തീരുമാനമുണ്ടാകും. ഓസ്കാർ 2027 ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി മറാഠി ചിത്രം ഗോന്ധൽ. ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ചിത്രം തിരഞ്ഞെടുത്തതായി അറിയിച്ചത്. പെട്ടെന്നുള്ളതും താൽക്കാലികവുമായ നടപടികൾ കൊണ്ട് പരീക്ഷാ ചോദ്യച്ചോർച്ച തടയാനാവില്ലെന്ന് സുപ്രീംകോടതി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ ജീവനക്കാരെ മറ്റു വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്നാൽ പോരാ, പകുതി പേരെയെങ്കിലും സ്ഥിരം ജീവനക്കാരാക്കണം. NTA ഓഫീസിൽ നേരിട്ടെത്തി പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നതായും ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങളോടും അഭിഭാഷകരോടും നിയമാനുസൃതവും അന്തസ്സോടെയുമുള്ള പെരുമാറ്റം ഉറപ്പാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. കണ്ണൂർ ബാറിലെ അഭിഭാഷകയോട് കണ്ണൂർ വനിതാ പോലീസ് സ്റ്റേഷനിലെ SI അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് ഉത്തരവ്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മതിയായ തെളിവുണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താമെന്നും മതിയായ തെളിവില്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്താനും അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം. രാജ്യതലസ്ഥാനത്ത് 16-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ ശേഷം കൊലപ്പെടുത്തി ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ചു. മൃതദേഹം തെരുവുനായകൾ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 4 പ്രതികളെ പോലീസ് പിടികൂടി. ഇവരിൽ 3 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷാവേസ് മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. വെള്ളിയാഴ്ച ഡൽഹിയിൽ കേരള ഹൌസിലെത്തിയാണ് പലസ്തീൻ അംബാസഡർ മുഖ്യമന്ത്രിയെ കണ്ടത്. കൂടിക്കാഴ്ച 1.5 മണിക്കൂറിലേറെ നീണ്ടു. സംസ്ഥാനത്ത് ബാങ്കുകളുടെ മൊത്തം ബിസിനസ്സിൽ കേരള ബാങ്ക് 4ാം സ്ഥാനത്തെത്തിയെന്ന് പ്രസിഡന്റ് P മോഹനൻ അറിയിച്ചു. കഴിഞ്ഞ 31 മാർച്ച് കേരള ബാങ്കിൻ്റെ മൊത്തം ബിസിനസ് 1,28,697 കോടിയായാണ് വർദ്ധിച്ചത്. 2025-26 വർഷത്തിൽ മാത്രം 7,700 കോടിയുടെ ബിസിനസ് വളർച്ചയാണ് ബാങ്കിനുണ്ടായതെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സർവകലാശാലകളിലും പോളിടെക്നിക്കുകളിലും SFIയുടെ ആധിപത്യം. കേരള സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 71 കോളേജുകളിൽ 62 ഇടത്തും SFI വിജയിച്ചു. കണ്ണൂർ സർവകലാശാലയിൽ 77-ൽ 53, പോളിടെക്നിക്കുകളിൽ 56-ൽ 46 എന്നിങ്ങനെയാണ് വിജയം. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ PRNSS കോളേജ്, ഇരിട്ടി ഡോൺ ബോസ്കോ കോളേജ് എന്നിവ SFI തിരിച്ചുപിടിച്ചു. നിർമ്മലഗിരി കോളേജ് SFI യൂണിയൻ നിലനിർത്തിയപ്പോൾ നിർമ്മലഗിരി കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് SFIയിൽ നിന്ന് KSU പിടിച്ചെടുത്തു. ബ്രണ്ടൻ കോളേജിലും പാലയാട് ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസിലും SFI ആധിപത്യം. ഇരു ക്യാമ്പസുകളിലും മുഴുവൻ സീറ്റുകളിലും SFI വിദ്യാർത്ഥികൾ വിജയിച്ചു. ശ്രീകണ്ഠാപുരം SES കോളേജിൽ SFI യൂണിയൻ ഭരണം നിലനിർത്തി. അതേസമയം ചെയർമാനും ഫൈനാൻസ് സെക്രട്ടറിയും 6 മൈനർ സീറ്റുകളും പിടിച്ചെടുത്ത് UDSF. മാടായി സഹകരണ കോളേജിൽ ഇക്കുറി പ്രധാനപ്പെട്ട 8 സീറ്റുകളിലും KSU ജയിച്ചു. മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് യൂണിയൻ SFI തിരിച്ചുപിടിച്ചു. 7 പ്രധാന സീറ്റുകളിലും SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഇരിട്ടി MG കോളേജിൽ KSU MSF സഖ്യത്തിന് വിജയം. വൈദ്യുതി ലഭ്യതയിൽ സ്ഥിരത ഉറപ്പാക്കാൻ കഴിയാത്തതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി മുടക്കം തുടരും. വിവിധ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയെങ്കിലും സെപ്റ്റംബറിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയായില്ല. തുളുവിന് കർണാടകത്തിലെ ഔദ്യോഗിക ഭാഷാ പദവി. കന്നഡയ്ക്ക് ശേഷം സംസ്ഥാനത്തെ 2ാമത്തെ ഔദ്യോഗിക ഭാഷയായി തുളുവിന് അംഗീകാരം നൽകാൻ മംഗളൂരുവിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഭിന്നശേഷി നിയമനം 3ാം ഘട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിത

0: ഫലപ്രദമായി പൂർത്തിയാക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ നിർദ്ദേശം പുറത്തിറക്കി. കഴിഞ്ഞ മാസം പുറത്തിറക്കിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാതെ വന്നതോടെയാണ് ഒക്ടോബർ 22 നിയമന ശുപാർശകൾ നൽകേണ്ട രീതിയിൽ ഇപ്പോൾ പുതിയ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. അന്തസംസ്ഥാന ലഹരിക്കേസുകൾ അന്വേഷിക്കാൻ നാർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപവൽക്കരിച്ചു. തൂഫാൻ നോഡൽ ഓഫീസറും വടക്കൻ മേഖല IGയുമായ പുട്ട വിമലാദിത്യയാണ് തലവൻ. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് യൂണിറ്റുകൾ പ്രവർത്തിക്കുക. വലിയ മയക്കുമരുന്ന് കേസുകളുടെ അന്വേഷണം സംഘത്തിന് കൈമാറും. ലഹരിക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തി ആസൂത്രകരെ അറസ്റ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൂഫാൻ പദ്ധതിയിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് ജനജാഗ്രതാ സമിതികൾ രൂപവൽക്കരിക്കും. 28-ാം തീയതി മലപ്പുറം വേങ്ങരയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഏഷ്യൻ ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. ആതിഥേയരായ ജപ്പാനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ഞായറാഴ്ച നടക്കുന്ന സെമിഫൈനലിൽ ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളി. ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ ടീമുകൾക്ക് തുടരെ 3-ാം ജയം. ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യ ഇറ്റലിയെ കീഴടക്കി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ താരസ്വരം. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, താരസ്വരത്തിലേക്ക് സ്വാഗതം. ഓരോ അഭിനേതാവിന്റെയും അഭിനയ ജീവിതത്തിലെ ശബ്ദശകലങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള താരസ്വരം എന്ന യാത്രയിൽ ഇന്ന് ആരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് എന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ദേ ഈ ശബ്ദം ഒന്ന് കേട്ടു നോക്കിയേ.
2: I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ വരെ.
1: ഇപ്പൊ മനസ്സിലായില്ലേ ആൾ ആരാണെന്ന്? ഒരൊറ്റ ഡയലോഗ് കൊണ്ട് തന്നെ മലയാളക്കര മുഴുവൻ ഓർത്തെടുക്കുന്ന ക്യാപ്റ്റൻ രാജുവിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ താരസ്വരത്തിൽ. കൂടെ ഞാൻ അശ്വിനി. ഏകദേശം 600-ലധികം ചിത്രങ്ങളിൽ ക്യാപ്റ്റൻ രാജു അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലെ സിനിമകളും ഉൾപ്പെടുന്നു. മാത്രമല്ല ടെലിവിഷൻ സീരിയലുകളിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ ക്യാപ്റ്റൻ രാജു ഒരു സാന്നിധ്യമായിരുന്നു. സ്വഭാവ നടനായിട്ടും വില്ലൻ കഥാപാത്രമായിട്ടുമാണ് കൂടുതലും ക്യാപ്റ്റൻ രാജു അഭിനയിച്ചിട്ടുള്ളത്. കൂടാതെ 1997 ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായും അരങ്ങേറ്റം കുറിച്ചു. 1981 പുറത്തിറങ്ങിയ രക്തം എന്ന മൾട്ടിസ്റ്റാർ ചിത്രത്തിലൂടെയാണ് ക്യാപ്റ്റൻ രാജു മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ഈ ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് മധുവാണ് അദ്ദേഹത്തിന്റെ അടുത്ത ഹോം പ്രൊഡക്ഷൻ മൂവിയായ രതിലയത്തിൽ ക്യാപ്റ്റൻ രാജുവിനെ സജസ്റ്റ് ചെയ്യുന്നത്. സിൽക്ക് സ്മിതയോടൊപ്പം നായകതുല്യമായ വേഷമായിരുന്നു ക്യാപ്റ്റൻ രാജുവിൻ്റേത്. രതിലയത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച മറക്കാൻ കഴിയാത്ത കഥാപാത്രമാണ് അപ്പുക്കുട്ടൻ.
3: ഞാനോ
4: നല്ല കാര്യമായി, ഈ ടാക്സി പണി തുടങ്ങിയത് പിന്നെ വല്ല ഹോട്ടലിലാണ് ഊണും ചായയും. ഇത്താത്തയുടെ കയ്യിൽ നിന്നുണ്ടാക്കിയത് കഴിച്ച് ചിരിച്ച കാരണം ഒരു വക പുറത്തുനിന്ന് കഴിച്ചാ നാക്കിന് പിടിക്കില്ല.
5: എത്ര ഉണ്ടോ?
4: ഓട്ടം കുറവായിരുന്നു, 125 രൂപയുണ്ട്.
5: നീ സത്യസന്ധനാണല്ലോ, മീറ്ററിൽ കാണുന്ന കാശല്ലേ വാങ്ങും? ഉള്ള കാശ് ചെയ്യാന്നിട്ടിപ്പോ
4: കഴിഞ്ഞ മാസത്തെ ശമ്പളം തന്നില്ല.
5: താമസവും ചാപ്പാടും ഒക്കെ മമ്മദൂട്ടിയുടെ വീടും ഹോട്ടലുമായി കഴിയും.
4: മറ്റു ചെലവൊക്കെ ഇല്ലേ മുതലാളി?
5: മറ്റെന്ത് ചെലവ്? മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ.
4: മനസ്സിലായില്ല.
5: മമ്മദൂട്ടിയുടെ ഭാര്യയുടെ അനുഗ്രഹം ഉള്ളപ്പോ നിനക്ക് പിന്നെ എന്ത് വേണമെടാ?
4: അനാവശ്യം പറയരുത്. എന്റെ അമ്മയ്ക്ക് സമമാണ് എനിക്കവർ.
6: ആരായാലും
4: എന്താണ് പറഞ്ഞത്? നീ മതി, ഞാൻ കാരണം നടക്കുന്നു. വേണ്ട, തന്റെ ജോലി വേണ്ട, ശമ്പളം വേണ്ട.
7: തന്റെ വണ്ടി ഓട്ടൊക്കെ നേരത്തെ തീർന്ന
8: ജോലിയും കളഞ്ഞിട്ട് വന്ന് കുത്തിയിരിക്കുകയാണ്.
9: തല്ലും കൂടി പപ്പ.
7: തല്ലും കൂടി ആരോട്?
4: ഞാൻ തല്ലാണെന്നും പോയില്ല, മുതലാളി എന്റെ അമ്മയ്ക്ക് പറഞ്ഞു. ഞാൻ വണ്ടിയുടെ താക്കോലും മരിച്ചിട്ട് പോകുന്നു.
7: പിന്നെ ഈ പാടൊക്കെ
4: റൗഡികളെ കൊണ്ട് തെളിക്കാൻ വന്നു. ഞാനും തല്ലി
7: ഫസ്റ്റ്.
4: ഞാൻ വഴക്കണമെന്നും പോയില്ല. കോൺട്രാക്ടർ മേനൻ സാറിന്റെ ഡ്രൈവർ പിണങ്ങിപ്പോയെന്ന് അറിഞ്ഞു. മമ്മൂട്ടിക്കാന്ന് പറഞ്ഞാൽ
7: അവിടെ ചെന്ന് ഭയക്കുണ്ടാക്കാനായിരിക്കും.
4: ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കില്ല.
8: എന്ത് വേണം?
4: ഒരു ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞു. മഹന്നുകുട്ടിക്ക് പറഞ്ഞിട്ട് വന്നതാ.
10: എന്താ പേര്?
4: അപ്പുക്കുട്ടൻ.
10: ഓ, എത്ര വർഷമായി ലൈസൻസ് എടുത്തിട്ട്?
4: 7 വർഷമായി.
8: മര്യാദക്കൊക്കെ നിൽക്കാമോ?
4: ആരെ കൊണ്ടും ഇന്നുവരെ കൊള്ളരുതാത്തതെന്ന് പറയിച്ചിട്ടില്ല.
10: അതെ, ശമ്പളം എന്ത് വേണം?
4: അവിടുത്തെ ഇഷ്ടം.
10: എവിടെ വീട്?
4: ഇപ്പോ മഹമ്മദുട്ടിക്കാട് കടയിലാ കിടപ്പ്. വീടൽപ്പം വടക്ക.
10: ശരി, ഒരാഴ്ച ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. മോളെ, അക്കി എടുത്തു കൊടുക്കും.
8: ഡ്രൈവർ!
4: എന്തോ
8: കടന്നു വരുവന്നേ, അകത്ത് വരുവെന്ന്. എന്താ അകത്ത് വരാൻ പേടിയാണോ? ഞാനും കൊണ്ടു തരണോ?
4: അയ്യോ അതല്ലേ.
8: എന്നാൽ ഇനി വരൂ. എന്താ തകരാറ്?
4: തകരാറൊന്നുമില്ല, ഉണ്ടോ നോക്കിയായിരുന്നു.
8: അപ്പുക്കുട്ടൻ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരുമോ?
4: സാറിനോട് ചോദിക്കണം.
8: ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല?
4: ഒരു പ്രഭുകുമാരി ആറ്റിടേനെ പ്രേമിച്ച കഥ.
8: സംസാരിക്ക, റോഡ് നോക്കി വണ്ടി ഓടിക്കണം. ദിവസം പറഞ്ഞാലും മനസ്സിലാവില്ല. ആരെങ്കിലും കണ്ടേ?
4: എന്ത് കാണാൻ?
8: തർക്കം പറഞ്ഞ് ഞാൻ ഒരിക്കലും മിണ്ടില്ല.
4: ഞാൻ ഇനി ഒന്നും പറയില്ല.
8: അതാ നല്ലത്. ബുദ്ധൂസ്. ഇതെന്ത് പാവിച്ച? നാട്ടിൽ ഉണ്ടാക്കാത്ത ബുദ്ധിസേ, ഇന്നെന്താ ഇത്ര ഓവർ സ്പീഡ്?
3: ഓ ഒന്നുമില്ല.
8: അപ്പുക്കുട്ടിന്റെ മനസ്സ് മറ്റെന്നോ ആണെന്ന് തോന്നുന്നു.
3: അനിയത്തി കുഞ്ഞു പറഞ്ഞു.
8: എന്ത് പറഞ്ഞു?
3: കല്യാണാലോചനയെ പറ്റി.
8: അതാണോ? അത് നാട്ടിലൊന്നും ഇല്ലാത്തതാണോ? ഞാൻ സന്യസിക്കാൻ പോകുന്നാണോ ധരിച്ചത്?
3: ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല.
8: ഇവിടെ ഒന്നും സംസാരിക്കരുത്. ആരെങ്കിലും കാണും.
3: കാണട്ടെ, വേണമെങ്കിൽ എന്നെ കൊന്നോട്ടെ.
8: എന്തിനു?
3: കുഞ്ഞിനു വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ
8: ഭ്രാന്തുണ്ടോ അപ്പുക്കുട്ട? കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടാണോ ഇങ്ങനെ?
3: എന്റെ ചങ്ങു പൊട്ടിച്ചിട്ട് വേണോ കുഞ്ഞെ?
8: ഈ അപ്പുക്കുട്ടിന്റെ ഭ്രാന്താണ്. ഇതറിഞ്ഞിരുന്നെങ്കിൽ
3: ഞാൻ സ്നേഹിച്ചു പോയി കുഞ്ഞെ.
8: അപ്പുക്കുട്ടിന് കാർഷെഡിന്റെ അടുത്ത് നിന്നാ പോരെ, ഇവിടെ എന്ത് വേണം?
3: കുഞ്ഞി കത്തൊന്ന് വായിക്കണം.
8: തമാശ കാണിക്കരുത്.
3: എനിക്ക് വേണ്ടി ഇനി ദയവായി കത്തൊന്ന് വായിക്കണം.
8: എന്താ അപ്പുക്കുട്ടാ, എന്താ അത്?
3: അത് രതികുഞ്ഞിന്റെ ഒരു കൂട്ടുകാരി ഉണ്ണയിച്ചതാ. ഒരു കത്ത്.
8: എവിടെ?
3: രതികുഞ്ഞിന്റെ കൈ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു.
8: എന്തിനാ അപ്പുട്ട കരയുന്നേ?
3: കരയല്ലേ മോളെ, കണ്ണിൽ പൊടി വീണതാ.
8: ചേച്ചിക്ക് കോളേജിൽ പോകണ്ട, അപ്പുട്ടും പോയിട്ട് ഉച്ചയ്ക്ക് വാ. എനിക്ക് ഉച്ചയ്ക്ക് പോയാ മതിയല്ലോ.
3: രതികുഞ്ഞെന്താ കോളേജിൽ പോകാത്ത?
8: ഇനി പോകുന്നില്ല, കല്യാണം അടുത്ത മാസത്തിലാ, പഠിത്തം നിർത്തി.
9: അനങ്ങിപ്പോകരുത്, ഒന്നുകളയും.
11: നിങ്ങൾ ആരാ?
9: മിണ്ടരുതെന്ന പറഞ്ഞു.
11: എന്നെ കൊല്ലരുത്, ഞാൻ എന്ത് വേണമെങ്കിലും തരാം.
9: മിണ്ടരുതെന്നല്ലേ പറഞ്ഞു?
11: മിണ്ടാതെ എങ്ങനെ കാര്യം പറയും?
9: ഒന്നുകളെയും മിണ്ടിയാൽ, അനങ്ങിയാൽ രണ്ടിനെയും ഞാൻ കൊല്ലും. നിൽക്കവിടെ, ഇല്ലെങ്കിൽ അവരിരിക്കണേ. അനുസരിക്കാൻ അനുസരിക്കാൻ. മിണ്ടരുതെന്നല്ലേ പറഞ്ഞു? അനങ്ങിപ്പോകരുത്, ഒന്നുകളെയും.
8: എന്നെ കൊല്ലരുത് അപ്പു.
3: ഇല്ല, നിന്നെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. പക്ഷേ ഞാൻ വിടില്ല.
1: ആകാരഭംഗിയിൽ മലയാളത്തെ കൈയടിപ്പിച്ച വില്ലൻ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ആദ്യകാലമായിരുന്നു ക്യാപ്റ്റൻ രാജുവിൻ്റേത്. പിന്നെ കരുത്തുറ്റ സ്വഭാവ വേഷങ്ങളുടെ ഒരിടക്കാലം. ഇതിനിടയിലെല്ലാം ചിരിപ്പിച്ച വില്ലത്തരങ്ങളും വേലത്തരങ്ങളും ഒക്കെയുണ്ട്. അതൊന്നും മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാൻ കഴിയുന്നതല്ല. മലയാളത്തിൽ മാത്രമായി അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം ഒതുങ്ങി നിന്നിട്ടില്ല. പല ഭാഷകളിലേക്കുമുള്ള അഭിനയ യാത്രകൾ. ക്യാപ്റ്റൻ രാജു എന്ന അഭിനേതാവിന്റെ ജീവിത വഴിയെ ഇങ്ങനെ നമുക്ക് ചുരുക്കി എഴുതാം. പക്ഷേ എത്ര തന്നെ ചുരുക്കിയാലും അത് വീണ്ടും വീണ്ടും വിശാലമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ബോക്സ് ഓഫീസുകളിൽ നിറഞ്ഞു നിന്നിരുന്ന 80s-ലെയും 90s-ലെയും പല ചിത്രങ്ങളിലും ക്യാപ്റ്റൻ രാജു എന്ന വ്യക്തി അവിഭാജ്യ ഘടകമായിരുന്നു. പറയുകയാണെങ്കിൽ ആവനാഴി മുതൽ വടക്കൻ വീരഗാഥ വരെയും സാമ്രാജ്യം മുതൽ ഓഗസ്റ്റ് 1 വരെയും അതിങ്ങനെ പരന്നുകിടക്കുന്നു. 1988 പുറത്തിറങ്ങിയ ഓഗസ്റ്റ് 1 എന്ന ചിത്രത്തിലാണ് ക്യാപ്റ്റൻ രാജു തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓർമ്മിക്കപ്പെടുന്ന വില്ലൻ വേഷം ചെയ്തത്.
12: ഹലോ വിഷ്ണു.
11: അതെ,
12: ഞാൻ മദ്രാസിലെ തേവർ പറഞ്ഞ ആളാണ്.
11: എവിടുന്നാ വിളിക്കുന്നത്?
12: ഇവിടുന്ന് തന്നെയാണ് വിളിക്കുന്നത്.
11: എവിടെ കാണാം?
12: നിങ്ങൾ നേരെ മ്യൂസിയത്തിലേക്ക് വരണം.
11: ആളെ എങ്ങനെ അറിയും?
12: ഒരു വെളുത്ത കർച്ചീഫ് ഷർട്ടിന്റെ പോക്കറ്റിൽ ഉയർത്തി വെക്കണം. ഞാൻ കണ്ടുപിടിച്ചോളാം. വിശ്വം
11: നിന്ന?
12: അതെ, തേവറിനോടെല്ലാം പറഞ്ഞു. എനിക്ക് 20 ലക്ഷം രൂപ വേണം.
11: 20 ലക്ഷം രൂപയോ?
12: യെസ്, റിസ്ക് കൂടുമ്പോ കോസ്റ്റും കൂടും.
11: ഇത്രയും വലിയൊരു തുക ഞാൻ ഒറ്റയ്ക്കല്ല തീരുമാനിക്കേണ്ടത്.
12: ഒരു കാര്യം, ഇതിൽ ബാർഗെയിനിങ് ഇല്ല. 3 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യും. മുഴുവൻ തുകയും അഡ്വാൻസ് ആയി കിട്ടണം. ദാറ്റ് ടു ഇൻ ക്യാഷ്.
11: എന്താ നിങ്ങളുടെ പേര്?
12: ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഗോമസ് എന്ന് വിളിക്കാം.
11: മിസ്റ്റർ ഗോമസ്, തെറ്റിദ്ധരിക്കരുത്, തുറന്നു ചോദിക്കുകയാണ്. ഇത്രയും വലിയൊരു തുക ഒരു രേഖയുമില്ലാതെ നിങ്ങളെ ഏൽപ്പിക്കണം. നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. പൈസയും വാങ്ങി നിങ്ങൾ കടന്നുകളഞ്ഞ
12: 1.5 കോടി രൂപ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ അവരെ ഏൽപ്പിച്ചത്? എന്ത് രേഖയുണ്ടായിരുന്നു? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഏതായാലും ഞാൻ അത്രയും വഷളമല്ല. ഞാൻ ഇതിന്റെ ഇരട്ടി ചോദിച്ചാലും നിങ്ങൾ തരും. നിങ്ങളുടെ അത്യാവശ്യം എനിക്കറിയാം. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, സംഭവത്തിന് ശേഷം നിങ്ങൾ കൈമലർത്തിയാൽ ഞാൻ എന്ത് ചെയ്യും? ബെറ്റർ യു ടേക്ക് ദ റിസ്ക്.
11: മിസ്റ്റർ ഗോമസ്, ഈ ഡീൽ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പറേഷൻ ഏത് രീതിയിലായിരിക്കും? വാട്ട്സ് യുവർ പ്ലാൻ?
12: ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്.
1: പരുക്കൻ കഥാപാത്രങ്ങളും ക്രൂരൻ വില്ലന്മാരും എല്ലാം ക്യാപ്റ്റൻ രാജു എന്ന അഭിനേതാവിൽ ഭദ്രമായിരുന്നു. തന്നെ തേടിയെത്തിയ വേഷങ്ങളിലെല്ലാം ക്യാപ്റ്റൻ രാജുവിൻ്റെതായ അഭിനയ ശൈലി അദ്ദേഹം പകർന്നുകൊടുത്തിരുന്നു. ഗനഗംഭീരമായ ശബ്ദവും ആകാരവടിവും അത്തരത്തിലുള്ള പല കഥാപാത്രങ്ങളെയും ജനമനസ്സിലേക്ക് എത്തിക്കുന്നതിൽ നല്ലവണ്ണം സഹായിച്ചു. വ്യൂഹത്തിലെ ഗാലിദും അദ്വൈതത്തിലെ പത്രോസും 90s തുടക്കത്തിൽ ക്യാപ്റ്റൻ രാജു അവതരിപ്പിച്ച മറ്റ് ശ്രദ്ധേയമായ വില്ലൻ കഥാപാത്രങ്ങളാണ്.
12: രണ്ട് ഉപയോഗങ്ങളാണ് ഇതിന്. ഒന്ന്, ഇതുകൊണ്ട് ഞാൻ ആപ്പിള് മുറിക്കും. പിന്നെ എന്നെ ശല്യപ്പെടുത്തുന്ന പ്രാണികളെ ഞാൻ എറിഞ്ഞു കൊല്ലും.
1: ഈയൊരു കാലയളവ് കൊണ്ട് തന്നെ ക്യാപ്റ്റൻ രാജു ഒരു ജനപ്രിയ നായകനായി മാറിയിരുന്നു. കെ ജി ഡാനിയലിന്റെയും അന്നമ്മയുടെയും 7 മൂന്നാമനായാണ് രാജു ജനിച്ചത്. ഓമല്ലൂരിൽ അദ്ദേഹത്തിന് എലിസബത്ത്, സജി, സോഫി, സുധ എന്നിങ്ങനെ 4 സഹോദരിമാരും ജോർജ്, മോഹൻ എന്നീ 2 സഹോദരന്മാരുമുണ്ട്. മാതാപിതാക്കൾ 2 ഓമല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരായിരുന്നു. രാജുവിന്റെ പ്രാഥമിക വിദ്യാഭ്യാസവും ഓമല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ വോളിബോളിനോട് ഒരാഭിമുഖ്യം രാജുവിനുണ്ടായിരുന്നു. ഉന്നത പഠനത്തിനായി തിരഞ്ഞെടുത്തത് സുവോളജിയായിരുന്നു. പത്തനംതിട്ട കത്തോലിക്കറ്റ് കോളേജിൽ നിന്നാണ് സുവോളജിയിൽ ബിരുദം നേടിയത്. ബിരുദ പഠനത്തിന് ശേഷം രാജു 21 വയസ്സിൽ ഒരു ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് ഓഫീസറായി ഇന്ത്യൻ ആർമിയിൽ ചേർന്നു. പിന്നീട് ക്യാപ്റ്റൻ പദവിയിലേക്ക് ഉയർന്നു. 1984 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അതിരാത്രം. ഈ ചിത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അവിസ്മരണീയമായ വേഷം ജനങ്ങൾ കണ്ടത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം ഒരു പ്രധാന കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചത്.
13: ഒന്നുമില്ല,
14: ഞാൻ ചെറുതായിട്ടൊന്ന് വീണു.
13: വല്ലതും പറ്റിയോ?
14: നീ ഇനി അതും പറഞ്ഞു ഉരുകാതെ വാ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മിസ്റ്റർ ദാസ്. ദാസനാണ് എന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. ഹീ സേവ് മൈ ലൈഫ് ടു ബി പ്രിസൈസ്. നമ്മൾ തമ്മിൽ വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ആദ്യമായി പരിചയപ്പെടുകയല്ലേ, ഫോർമലായി തന്നെ പരിചയപ്പെടുത്താം. ഇതാണ് എന്റെ ബെറ്റർ ഹാഫ് ശ്രീമതി തുളസി. എക്സ്ക്യൂസ് മീ തുളസി.
13: എന്ത്
14: പറ്റി തുളസി? എന്താണെങ്കിലും പറയൂ, എന്നോടല്ലേ?
13: രാജേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞത്
14: ദാസൻ.
13: ദാസേട്ടന് ഞാനും ഞാൻ പറഞ്ഞിട്ടില്ലേ?
14: ലീവ് ഇറ്റ് ഡിയർ. അതിന് തുളസി എന്തിനാ അപ്സെറ്റ് ആവുന്നത്? കം ഓൺ ചിയർ അപ്പ്. ദാസ, നീ എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? കല്യാണത്തിന് മുൻപേ തുളസിക്ക് ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നു എന്ന് അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ആ കഥയിലെ നായകൻ നീയായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നിനക്കയച്ച കത്തുകളും ഇൻവിറ്റേഷനും മേൽവിലാസക്കാരനല്ലാതെ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അതൊരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ആയി ഞാൻ കരുതി. പക്ഷേ എനിക്കിതിപ്പോൾ തിരുത്തേണ്ടിയിരിക്കുന്നു. ദിസ് ഈസ് എ സ്ട്രേഞ്ചർ കോയിൻസിഡൻസ്.
15: രാജേഷ്, എങ്കിൽ നിനക്ക് ഒരിക്കൽ കൂടെ തിരുത്തേണ്ടി വരും. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ സ്ട്രേഞ്ചസ്റ്റ് കോയിൻസിഡൻസ് ഇൻ യുവർ ലൈഫ്. നീ പണ്ടറിഞ്ഞിരുന്ന ദാസന മാത്രമേ എന്നിൽ ഇപ്പോഴും കാണുന്നുള്ളൂ. ബട്ട് ടുഡേ ഐ ആം മോർ ദാൻ ദാറ്റ്. ദാസൻ എന്ന് നീ എന്നെ വിളിച്ചാൽ ഇനി നാട്ടുകാരെ തിരുത്തും. ഐ ആം നോട്ട് ജസ്റ്റ് ദാസൻ, ഐ ആം താരാദ. യെസ്, താരാദ.
1: ചെന്നൈയിലെ പ്രശസ്തമായ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ക്യാപ്റ്റൻ രാജു. 5 ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ശേഷം മുംബൈയിലെ ഗ്ലൂക്കോസ് അന്നജം നിർമ്മാണ കമ്പനിയായ ലക്ഷ്മി സ്റ്റാർച്ചിൽ മാർക്കറ്റിംഗ് മേധാവിയായി ജോലി ചെയ്ത അദ്ദേഹം പിന്നീട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് ആ ജോലി ഉപേക്ഷിച്ചത്. കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ മുംബൈയിലെ പ്രതിഭ തിയേറ്ററുകൾ പോലെയുള്ള അമേച്ചർ നാടക ഗ്രൂപ്പുകളിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സിനിമയിലേക്ക് മാറുന്നത്. പ്രമീളയാണ് ഭാര്യ, മകൻ രവി. മുംബൈയിലെ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് തുടങ്ങിയ അഭിനയഭ്രമമാണ് അരിങ്ങോടരെയും ഉണ്ണിമൂത്തയെയും ഒക്കെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത്. എൻ എൻ പിള്ളയുടെ ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിൽ നിന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം. തുടർന്നിങ്ങോട്ട് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളുടെ ഒരു യാത്ര. തടാകം, മോർച്ചറി, അസുരൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം മുൻനിരയിലേക്ക് ഉയർന്നു വന്നു. 1999 ഇസ്മായിൽ മർച്ചന്റ് സംവിധാനം ചെയ്ത കോട്ടൺ മേരി എന്ന ഇംഗ്ലീഷ് ചിത്രത്തിൽ ഇൻസ്പെക്ടറുടെ വേഷത്തിലെത്തി. 2011 പ്രിയദർശൻ ചിത്രമായ കശ്മകശിലൂടെ ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചു. അതുവരെ കണ്ട വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതായിരുന്നു ക്യാപ്റ്റൻ രാജുവിന്റെ വില്ലൻ വേഷങ്ങൾ. അതായത് വില്ലൻ വേഷങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി പുതിയൊരു മാനം നൽകി. 1 August, ആവനാഴി, സാമ്രാജ്യം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർ വെറുക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു. പലർക്കും പ്രിയം ക്യാപ്റ്റൻ രാജുവിലെ വില്ലൻ കഥാപാത്രങ്ങളെ ആയിരുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനിയങ്ങോട്ട് താൻ വില്ലനായി അഭിനയിക്കുന്നില്ലെന്ന തീരുമാനവും അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. താൻ ചെയ്ത നെഗറ്റീവ് റോളുകൾ കാരണം ഒരു കലാകാരൻ എന്ന നിലയിൽ സമൂഹത്തിൽ തനിക്ക് അകൽച്ച നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. വ്യക്തിപരമായും അദ്ദേഹം വില്ലൻ റോളുകളിൽ അസ്വസ്ഥനായിരുന്നു. സിനിമയിൽ കൊലപാതകം പോലുള്ള രംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ അത് തന്നെ അസ്വസ്ഥനാക്കാറുണ്ടെന്നും അമ്മ മരിച്ച ഘട്ടത്തിലാണ് ഇനി നെഗറ്റീവ് റോൾ വേണ്ടെന്ന തീരുമാനത്തിൽ എത്തിയതെന്നും ക്യാപ്റ്റൻ രാജു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. തുടരെ തുടരെയുള്ള ഈ വില്ലൻ വേഷങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു ഇടക്കാല അവധിയെടുത്തു എന്ന് പറയാം. അതിനുശേഷം ഹാസ്യ കഥാപാത്രങ്ങളുടെ പരമ്പരയായിരുന്നു. 1987 പുറത്തിറങ്ങിയ നാടോടിക്കാറ്റിൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ മുതൽ നാടൻ മലപ്പുറം കത്തി വരെ സർവ്വസന്നാഹങ്ങളുമായി പ്രത്യക്ഷപ്പെട്ട പവനായി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇന്നും നെഞ്ചിലേറ്റുന്നു.

0: കാഞ്ഞങ്ങാടുകാരന് പവനായി എന്നങ്ങനെ പേര് വന്നു.
1: ശരിക്കുള്ള പേര് പി വി നാരായണൻ എന്നാണ്. പക്ഷെ ഒരു കൊലപാതകയ്ക്ക് നാരായണൻ എന്ന് പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് പി വി നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി.
0: പവനായി എന്ന പേര് കേട്ടാല് ആളുകൾ ഞെട്ടി വിറയ്ക്കുകയാണ്.
1: വെറും ആളുകളല്ല, പോലീസിനും പട്ടാളത്തിനും ഞാനെന്നൊരു പേടി സ്വപ്നമാണ്. ആ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, രണ്ട് ദിവസത്തിൽ കൂടുതൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഈ 20th ഹരിയാനയിൽ ഞാനൊരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ ശത്രുക്കളെ കാണിച്ചു തരിക. ഫോണിൽ പറഞ്ഞ തുകയും വാങ്ങിയിട്ട് എനിക്ക് തിരിച്ചു പോകണം.
0: നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണ് ഈ കൊല എന്നെനിക്ക് തോന്നുന്നില്ല.
2: അവർ സിഐഡികളാണ്, അതിശക്തന്മാരായ ബുദ്ധിമാന്മാരായ രണ്ട് സിഐഡികൾ.
1: നിങ്ങൾ ആളെ കാണിച്ചു തന്നാൽ മാത്രം മതി. യു സീ, ഐ ആം എ പ്രൊഫഷണൽ കില്ലർ. ലുക്ക് ഹിയർ, ഐ ഹാവ് ഓൾ സോർട്സ് ഓഫ് ലീതൽ വെപ്പൺസ്. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗണ്ട്, 5 kilometers ദൂരത്തേക്ക് സൂം ചെയ്ത് ഫയർ ചെയ്യാവുന്ന ടെലസ്കോപ്പിക്, ഇത് അമ്പും വില്ല് ഗൂർക്ക ഗറില്ലകൾ ഉപയോഗിക്കുന്നു. പിന്നെ ബോംബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ടൈം ബോംബ് സംവിധാനവും ഉണ്ട്. ഏത് വേണമെന്ന് പറഞ്ഞേച്ചാൽ മതി.
0: എന്ത് സംവിധാനം ആയാലും കൊള്ളാം, പെട്ടെന്ന് വേണം. സിഐഡികളിൽ പ്രധാനി ഒരുത്തൻ കായകറികൾ വിൽക്കുന്ന വേഷത്തിലായി ഇപ്പൊ നടപ്പ് വണ്ടി തള്ളിക്കൊണ്ട്.
1: വെരി ഗുഡ്. അപ്പോ ആ കായകറി വണ്ടിയിൽ ഞാനൊരു ടൈം ബോംബ് വെച്ചേക്കാം.
2: അതെങ്ങനെ?
0: ഒന്നല്ല രണ്ടുപേരെയാണ് തട്ടേണ്ടത്, അതും അതിസമർത്ഥന്മാരായ രണ്ടുപേർ.
1: ഇനി തെറ്റുപറ്റില്ല. ഡാർജിലിംഗിലെ ഗൂർക്ക ഗറില്ലകളെ പോലെ ഞാനെന്ന് കാണിച്ച അമ്പും വില്ല് ഉപയോഗിച്ചാലോ?
0: എന്ത് കുന്തം ഉപയോഗിച്ചാലും വേണ്ടില്ല,
1: കുന്തം പറ്റില്ല. ഇവിടെ തമിഴ്നാട്ടിലൊരു മ്യൂസിക് ഡയറക്ടറെ ട്രാൻസിസ്റ്റർ ബാമ്പ് കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചത് അറിയാമല്ലോ. അതുപോലെ ആയാലോ?
0: തന്നോടാ പറഞ്ഞ് എന്ത് കുന്തം കൊണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്ന്. രണ്ടുപേരെയും തട്ടിയതിന് ശേഷം ഇനി നമ്മൾ തമ്മിൽ കണ്ടാൽ മതി.
1: ഓക്കെ, ഞാൻ ട്രാൻസിസ്റ്റർ ബോംബ് തന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഐ വിൽ മീറ്റ് യു ഓൺലി ആഫ്റ്റർ മൈ സക്സസ്ഫുൾ ഓപ്പറേഷൻ. ഗുഡ് ബൈ.
0: ബൈ.
1: വെൽക്കം മൈ ബോയ്. വെയിറ്റിംഗ് ഫോർ ലോങ്?
3: സർക്കിൾ ഇൻസ്പെക്ടർ.
1: യെസ് യെസ് യെസ് സർക്കിൾ ഇൻസ്പെക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞു പോലീസ് വേഷത്തിൽ ആളിനെ വിട്ടത് ഞാനാണ്.
3: ആരാണ് നിങ്ങൾ?
1: നിങ്ങൾ കാരണം മാനം പോയ ഒരു പാവം പ്രൊഫഷണൽക്കില്ല. എത്രയോ ഭയങ്കരന്മാര് വളരെ നിസാരമായി ഞാൻ തട്ടിയിട്ടുണ്ട്. പക്ഷേ അന്ന് കുന്തുവണ്ടിയിൽ വെച്ച ബോംബിൽ നിന്നും ട്രാൻസിസ്റ്ററിൽ നിന്നും അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെട്ടു.
3: അപ്പൊ അന്ന് ബോംബ് വെച്ച നീയായിരുന്നോ? എടാ ദ്രോഹി, എന്നെ പട്ടിണി കെട്ട നീയല്ലേ ഇവനെ
1: ഇടിച്ചോയ്? ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണ് മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. ലുക്ക് മാൻ, ഐ ആം നോട്ട് എൻ അലബലാദി, ഐ ആം പവനായി, എ റിയൽ പ്രൊഫഷണൽ കില്ലർ. ആ പിന്നെ മറ്റുള്ള വിക്ടിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം. യു ക്യാൻ സെലക്ട് യുവർ ഓൺ വെപ്പൺ. അമ്പും വില്ലും കൊണ്ട് ചാവണോ, ബോംബ് വേണോ, അതോ പിസ്റ്റൾ മാത്രം മതിയോ? കമോൺ. നോ, ഐ വിൽ സെലക്ട്. മലപ്പുറം കത്തി തന്നെയാവാം.
4: നാടോടിക്കാറ്റി എന്ന ചിത്രത്തിലെ പവനായിയുടെ കഥാപാത്രം പോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ അല്ലെങ്കിൽ പ്രേക്ഷകരെ ഇരുത്തിച്ച മറ്റൊരു കഥാപാത്രമായിരുന്നു സിഐഡി മൂസയിലേത്. കരംചന്ദ് എന്ന ആ കഥാപാത്രം കുട്ടികളുടെ മനസ്സിലെ ഇഷ്ട കഥാപാത്രവും കൂടിയാണ് എന്നുള്ളത് മറ്റൊരു രസകരമായ സംഭവമാണ്.
5: എന്റെ പിൻഗാമിയായിട്ട് എന്റെ കൂടെ നിൽക്ക്.
6: വേണ്ട, അമ്മാവന്റെ പ്രൈവറ്റ് ഡിറ്റക്ടീവ് ഏജൻസിയിലെ ഈ കല്യാണ കേസ് പോലുള്ള ചീട് കേസുകളല്ലേ എടുക്കുന്നത്? ഞാൻ സർക്കാരിന്റെ ചെലവ് കേസ് അന്വേഷിച്ചാ.
5: സർക്കാർ തന്നെ വല്ലവന്റെ ചെലവിലാ മോനെ.
6: എനിക്ക് ആ ജോലി മതി.
5: എടാ, എസ് ഐ എന്ന് വെച്ചാൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന പണിയൊന്നുമല്ല. നിന്റെ തലയ്ക്ക് മുകളിൽ 100 പേരുടെ ആജ്ഞയുണ്ടാകും. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല.
6: തലയ്ക്കുള്ളിലും ഒന്നുമില്ല.
4: 1989 MT രചിച്ച് ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരഗാഥയിൽ ക്യാപ്റ്റൻ രാജു അവതരിപ്പിച്ച അരിങ്ങോടരുടെ വേഷം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായി.
7: ധാരാളം പുതുതായി അരിങ്ങോടരുടെ കളരിയിൽ എന്തു പഠിക്കാൻ?
8: എന്തെങ്കിലും അവസാനം വരെയും പഠിക്കാനുണ്ടാവും ജയകവർക്ക് എന്നാണല്ലോ കേട്ടിട്ടുള്ളത്.
7: അവസാനത്തെ പഠിപ്പിന്റെ ആവശ്യം ആർക്കും പിന്നെ വരില്ല.
8: വാർത്തുവാളും പകർത്തുവാളും ഉണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല.

0: പിന്നെ തെക്കൻ തുളുനാടൻ അടവുകൾ
1: അത് അരിങ്ങോടരുടെ കള്ളക്കോലാണെന്ന് പുച്ഛിച്ചു പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. നിന്റെ അമ്മാവൻ ശത്രു ആരാണ്? പുത്തൂരം വെട്ടടവ് കഴിഞ്ഞ് ഇവിടെ വരണമെങ്കിൽ ശത്രു പ്രബലനാവണം.
0: അങ്ങനെ ആരുമില്ല ഇപ്പോൾ.
1: ദക്ഷിണ എടുത്തു വെക്കേ, വാങ്ങാം. മകളാണ് കുഞ്ഞി. ഇവിടെ എന്റെ കൂടെ മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ മരുമകളും വന്നിട്ടുണ്ട്. കുട്ടിമാണി ചന്ദുവിന് പടിപ്പുരമാളികയിൽ താമസിക്കാം.
0: വേണ്ട, എന്നും ഏഴര വെളുപ്പിനെത്താൻ എനിക്ക് പ്രയാസമില്ല.
1: സൗകര്യം പോലെ തീരുമാനിക്കാം. അരിങ്ങോടർക്ക് മയക്കുവിദ്യ ഒന്നും ഇല്ലെന്ന് മനസ്സിലായല്ലോ. പഠിക്കാൻ നനക്കെട്ടിട്ടില്ല. ആനയെ മയക്കേണ്ട ആവശ്യം വരുന്നില്ല അംഗച്ഛേകവന്. ആളുകൾ പറയുമ്പോൾ അതും ഒരു കീർത്തിയായിരിക്കട്ടെ എന്ന് വെച്ച് അറിയില്ലെന്ന് പറയാറില്ല.
2: ഞാൻ കുറുങ്ങാട്ടിടം വാഴുന്നവർ ഉണിച്ചന്ദ്രോർ. മേലൂരിടത്താണിപ്പോൾ. ഒരു മൂപ്പിളമ തർക്കം ഞാനും ഇളയമ്മ മകൻ ഉണിക്കോനാരും തമ്മിൽ.
1: ഇരിക്കാം, ഇരുന്നിട്ട് പറയാം. വഴിയും മൊഴിയും മുഴുവൻ കേൾക്കട്ടെ. ചന്തു വാ വാ. ചന്തു കേട്ടില്ലേ, കുറുങ്ങാറ്റടം കൈമൾ മരിച്ചപ്പോൾ തർക്കം. മൂത്തമ്മ ഇളയമ്മ പറ്റ മരുമക്കളിൽ ആരാണ് മൂപ്പെന്ന് സംശയം. തൃപ്പടിമേൽ സ്വർണവും വെള്ളിയും വെച്ചെടുത്തപ്പോൾ സ്വർണം കിട്ടിയത് മറ്റേയാൾക്ക്. അതുകൊണ്ടും ഈ ഉണിച്ചന്ദ്ര നായർ സമ്മതിക്കുന്നില്ല.
3: വയറ്റാട്ടി പറയുന്നത്
1: കോഴിയംഗത്തിലും ജയിച്ചത് മറ്റേയാൾ.
0: അറിഞ്ഞു,
3: എല്ലാറ്റിലും അവൻ ചതിക്കും. വയറ്റാട്ടി പറയുന്നത് മാത്രമാണ് സത്യം. അവൾ നാടുവാഴി മുൻപാകെ വെച്ചല്ലേ എനിക്കാണ് മൂപ്പെന്ന് പറഞ്ഞത്.
1: മീൻ പിടിച്ച് കുന്നത്തരയൻ പങ്കിട്ടപ്പോ മൂപ്പോരി കിട്ടാത്തതിന്റെ പേരിൽ ഈ വാഴുന്നവരുടെ നാലാളുടെ തല പോയി.
3: മുണിക്കോനാരുടെ എട്ടും.
1: ചുരുക്കത്തിൽ, മൂപ്പിളമ തർക്കം തീർക്കാൻ ഞാൻ ഇവരുടെ അംഗച്ഛേകവനാകണം. അത്ര തന്നെ. എന്നും ചേകവന്റെ തൊഴിലും അത് തന്നെ, കൊല്ലൽ അല്ലെങ്കിൽ മരിക്കൽ. എനിക്ക് പ്രായമായി. ചെറുപ്പക്കാരാരെങ്കിലും അല്ലേ നല്ലത്? ഇയാളെ വിളിക്കാം. പഠിത്തം തികഞ്ഞ ചേകവനാണ് ചന്തു.
2: കേട്ടറിവില്ല. ഓ ഇളന്തളർ മഠം, എനിക്ക് അരിങ്ങോടർ മതി.
1: മായന്തിരിപ്പുള്ള ചേകവനാണെന്നും അവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? എവിടെയാണ് തട്ടുപണിയുന്നത്?
2: പ്രജാപതി നാട്ടിൽ, നഗരിവാതിൽക്കൽ തന്നെ.
1: കീഴൂരിടത്തിലെ ഉണിക്കോനാരുടെ ചേകോനാർ.
2: ചേകവർ പുളപ്പുള്ള നാടുകളിലേക്ക് അവർ പോയിട്ടുണ്ട്.
1: അംഗപ്പണവും കൊണ്ട് തിങ്കളാഴ്ച വരും. ദിവസം നന്നല്ല ഇന്ന്. കേളു, വെക്കേണ്ട കിഴികളുടെ കണക്കുകൾ ഇവർക്ക് പറഞ്ഞു കൊടുക്ക.
2: ഓ,
1: തിങ്കളാഴ്ച
2: ദീർഘായുസ് ആയിരിക്കട്ടെ.
1: എന്റെ കഴുത്തെറിയാൻ വിധിച്ചൊരു ചുരുക്കി എവിടെയോ ഉണ്ട്. അംഗം പിടിച്ചാലും ഒഴിഞ്ഞാലും അതെന്നെ തേടി വരും. എന്നായാലും കൊഞ്ചലും കരയലും ഈ തറവാറ്റിൽ പാടില്ലെന്ന് ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ കുഞ്ഞി. തിങ്കളാഴ്ച ഗണപതി പൂജ, അന്തിമഹാകാളൻകാവിൽ 51 വിളക്ക്. ഓരോ ആണ്ട് ആയുസ് നീട്ടി തന്നതിന്റെ കണക്ക് പ്രകാരം 51. മുള്ളുമൂത്ത മീനിന്റെയും വരിക്കപ്ലാവിന്റെ ചക്കയുടെയും ഒക്കെ അവകാശത്തിനാണ് ഈ രണ്ട് നാടുവാഴി വേന്ദ്രന്മാർ അംഗം വെട്ടുന്നത്. ചേകവനായി പിറന്നുപോയില്ലേ.
4: ഇരുപത് വർഷത്തിനപ്പുറം അതേ ടീം തന്നെ പഴശ്ശിരാജ അണിയിച്ചൊരുക്കിയപ്പോൾ അതിലെ ഉണ്ണിമൂത്ത എന്ന കഥാപാത്രത്തെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തതും ക്യാപ്റ്റൻ രാജുവിനെയാണ്.
5: വലിയ കൊള്ളക്കാരന്റെ താവളം ഒന്ന് നേരിൽ കാണാലോ എന്ന്
6: കരുതിക്കേ.
5: ഉണ്ണിമൂത്ത ഇരിക്കോ,
6: ഇവിടെ നിന്നാ മതി. ഉണ്ണിമൂത്തയുടെ പൊരയില് ഇതാരാ വന്നിരിക്കുന്നു?
4: സ്വഭാവ നടൻ എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. വടക്കൻ വീരഗാഥയിലെ അരിങ്ങോടരും 1988 പുറത്തിറങ്ങിയ ഒരു CBI ഡയറി കുറിപ്പ് എന്ന ചിത്രത്തിലും, കാബൂളിവാല, പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന ചിത്രത്തിലെ മാടശ്ശേരി തമ്പി, ഇത്തരം കഥാപാത്രങ്ങളെല്ലാം ഒരു സ്വഭാവ നടന്റെ അഭിനയ മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചത്. കൂടാതെ 1993 പുറത്തിറങ്ങിയ ഉപ്പുകണ്ടം ബ്രദേഴ്സിലും സമാനമായ കഥാപാത്രമായിരുന്നു. സിനിമ മാത്രമല്ല, ടെലിവിഷൻ മേഖലയും ക്യാപ്റ്റൻ രാജുവിന് പ്രിയപ്പെട്ടതായിരുന്നു. നിഴലുകൾ, ക്രൈംബ്രാഞ്ച്, പാലിയത്തച്ഛൻ, പാണ്ഡവപാത, വിനോദശാല, വിക്രമാദിത്യൻ, അലാവുദ്ദീനും അത്ഭുത വിളക്കും, ഡ്രാക്കുള, ഉണ്ണിയാർച്ച, മഹാത്മാഗാന്ധി കോളനി, ശ്രീ മഹാഭാഗവതം, വല്ലാർപാടത്തമ്മ, പകിട പകിട പമ്പരം, മകൾ തുടങ്ങി നിരവധി ടെലിവിഷൻ സീരിയലുകളിലും ക്യാപ്റ്റൻ രാജു അഭിനയിച്ചിട്ടുണ്ട്.
1: എന്താണെന്നാ ചോദിച്ചത്? ഇത് രംഗയുടെ വണ്ടിയാ? ഏത് നായന്റെ മോന്റെ വണ്ടിയാണെങ്കിലും ശരി, ഇതിനകത്ത് എന്താണെന്നാ ചോദിച്ചത്?
7: കാണണം.
1: ഓ ഹലോ, ഏതാണ് സ്പീക്കിംഗ്?
8: ഹലോ,
1: ആരാ സംസാരിക്കുന്നത്?
8: ആരാണെന്ന് ഇപ്പൊ അറിയണ്ട, തുടക്കത്തിന് കബളിപ്പിക്കപ്പെട്ടു അല്ലേ?
1: എന്താണാവോ മാഡം ഉദ്ദേശിക്കുന്നത്?
8: ഫോറസ്റ്റ് ഓഫീസറാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ചെക്ക് പോസ്റ്റ് കടന്നുപോയ വണ്ടിയിൽ പച്ചരി ചെറുപയറുമാണെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചു അല്ലേ? ഇവിടെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്.
4: രണ്ടായിരത്തി 2003 ഒക്ടോബറിൽ തൃശൂരിനടുത്ത് കുതിരാനിൽ വെച്ചുണ്ടായ ഒരു വാഹനാപകടം രാജുവിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ദീർഘകാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രക്ഷപ്പെട്ടെങ്കിലും ഇടതുകണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നടക്കാൻ ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു. എന്നിട്ടും സിനിമയിലും പൊതുരംഗത്തും സജീവമായി തന്നെ ഉണ്ടായിരുന്നു. 2015 അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി. തുടർന്ന് ചികിത്സയിലായിരുന്നു. 2018 ജൂൺ 25 ന്യൂയോർക്കിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെ അദ്ദേഹത്തിന് വൻ മസ്തിഷ്കാഘാതം സംഭവിക്കുകയും മസ്കറ്റിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർ ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് തിരികെ കൊണ്ടുവന്ന ശേഷം വീട്ടിലേക്ക് പോയി. 2018 സെപ്റ്റംബർ 17 രാവിലെ തന്റെ 68-ാമത്തെ വയസ്സിൽ കൊച്ചി പാലാരിവട്ടത്തുള്ള വസതിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. സെപ്റ്റംബർ 21 പത്തനംതിട്ട പുത്തൻപീടിക സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മൃതദേഹം സംസ്കരിച്ചത്. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത സാന്നിധ്യമായിരുന്ന പല പല കഥാപാത്രങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന ക്യാപ്റ്റൻ രാജു എന്ന അതുല്യ പ്രതിഭയ്ക്ക് മുന്നിൽ പ്രണാമം നേർന്നുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു.
9: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
10: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
11: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

0: റേഡിയോ മലബാറിന്റെ വലയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. എന്നെ കണ്ട് പേടിച്ച് മാറിയിരിക്കുന്ന രണ്ടുപേര്, പേടിയുള്ളത് കൊണ്ട് പേര് ചോദിക്കാം, എന്താണ് പേര്? എവിടെ സ്ഥലം?
1: കുഞ്ഞിപ്പള്ളി.
0: കുഞ്ഞിപ്പള്ളി എന്ന് പറയും
1: വടകര മാഹിക്കടുത്ത്.
0: അവിടെ നിന്ന് എങ്ങനെയാണ് കൂത്തുറമ്പൂർ എത്തിയത്?
1: നമ്മളൊരു കല്യാണത്തിന്റെ ട്രിപ്പ് പോയിട്ട് വന്നത് അവിടെ.
0: എത്ര പേരാ വന്നേ?
1: നമ്മള് 6-7 പേരുണ്ട്.
0: ഒരു വണ്ടിയില്?
1: അല്ല, 3 ബസ്സും ഒരു ട്രാവലറും.
0: അപ്പോ
1: ഒരു വണ്ടിയിൽ 2 പേര്.
0: എന്നാൽ 8 പേരുണ്ട്.
1: 3 ബസ്, ട്രാവലറിൽ ഒരു ഡ്രൈവർ, മറ്റേതിൽ ഒരു ഡ്രൈവർ, ഒരു ക്ലീനറും.
0: അപ്പോൾ ട്രാവലറിൽ വരുന്നാൾക്ക് ബോർ അടിക്കൂലേ?
1: ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല.
0: ഇന്നിപ്പോ എത്ര മണിക്ക് പുറപ്പെട്ടതാ?
1: നമ്മളൊരു 10:30 അവിടെ ഒരു കല്യാണ ഫംഗ്ഷന് വേണ്ടിട്ട് വന്നേ. പോളി കഴിഞ്ഞ് പഠിക്കുന്ന സമയത്തെ വണ്ടി പോക്കുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതിലേക്കായി. കുറെ ക്ലീനർ പണിയെടുത്ത് പിന്നെ ബസ്സിലെല്ലാം പോയി. ഇപ്പൊ ഇത് സ്വന്തമായിട്ട് എടുത്താ
0: വണ്ടിയാ. ഈ ബസ്സിൽ പോകുമ്പോ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള സാധനം പാട്ട്. പാട്ട് കേൾക്കാറുണ്ടാവില്ലേ?
1: പാട്ട് അത്യാവശ്യം വെച്ചുകൊടുക്കാറുണ്ട്. വണ്ടിയിൽ വെച്ച് കൊടുക്കാറുണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട്
0: കേൾക്കാറില്ലേ?
1: ഓ, കേൾക്കാറുണ്ട്.
0: ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
1: ഓ, ആയിക്കോട്ടെ.

0: റേഡിയോ മലബാറിന്റെ വളയം തുടരുകയാണ്. നമ്മുടെ കൂടെ ഉള്ളത് സാരംഗേട്ടനാണ്. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കുഞ്ഞിപ്പള്ളിയ സ്ഥലം എന്ന് പറഞ്ഞു വീട്ടിലാരൊക്കെ ഉള്ളത്?
1: അച്ഛൻ, അമ്മ, ബ്രദറുകൾ.
0: പേര് പറയാം എല്ലാവർക്കും.
1: അച്ഛന്റെ പേര് സുധീഷ്, അമ്മയുടെ പേര് ലിജ, ബ്രദറിന്റെ പേര് സലിൻ.
0: സലിൻ, അമ്മയുടെ പേരും ബ്രദറിന്റെ പേരും ഡിഫറെന്റ് അല്ലേ? ചോദിച്ചിട്ടുണ്ടോ ഏട്ടന് സലിൻ എന്നുള്ള പേരിട്ടിട്ട് എനിക്കൊരു കോമൺ സാരംഗ് എന്നുള്ള പേര് എന്തെന്ന്?
1: ഇല്ല, അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല.
0: അവരിട്ട പേര് ഞാൻ സ്വന്തമായിട്ട് കൊടുക്കും. ഓക്കെ, പിന്നെ ഈ ഒരു മേഖലയിൽ എന്തായാലും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ഒരു ഫീൽഡ് ആയിരിക്കും ഡ്രൈവിംഗ്, ഇഷ്ടപ്പെട്ട് വന്നാലും കഷ്ടപ്പെട്ട് വന്നാലും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ നമ്മുടെ ശ്രോതാക്കളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട്?
1: ഈ ഉറക്ക് ഭയങ്കര പ്രശ്നമാണ്. രാത്രി നൈറ്റെല്ലാം ഉറക്ക് കഴിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യുന്നല്ലോ, അതന്നെ.
0: എങ്ങനെയുള്ള ഡ്രൈവിംഗ് ആ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ലോങ് ട്രിപ്പ് ആണോ അല്ലെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുപോയിട്ട് വരുന്നതാണോ?
1: എല്ലാം പോകുന്നുണ്ട്, ലോങ്ങും. ഇപ്പം സാധാരണ പണി കുറച്ച് കുറവാണ്. ഇനിയിപ്പോ സീസണാ, ഇനിയിപ്പോ അത്യാവശ്യം ട്രിപ്പ് ഉണ്ടാവും. ഇപ്പൊ ഈ രണ്ട് മാസത്തോടും പിന്നെ എക്സാമും ഇതെല്ലായതുകൊണ്ട് കുറച്ച് പണി കുറവാ. ഇനി എങ്ങാവും.
0: എങ്ങനെയുള്ള ട്രിപ്പ്? ഇപ്പൊ സ്കൂളിലൊക്കെ ട്രിപ്പ് ആവില്ല, കല്യാണ ട്രിപ്പ്?
1: കോളേജ് ട്രിപ്പ് വരും ബസ്സിന്.
0: കോളേജ് ട്രിപ്പ്, ടൂറൊക്കെ?
1: ആ, ടൂറൊക്കെ. ഇനിയിപ്പോ ഈ മാസം തൊട്ടിട്ട് ഈ മാസം അവസാനം ആകുന്ന തൊട്ട് സ്റ്റാർട്ട് ചെയ്യും.
0: സ്ഥിരമായിട്ട് വിളിക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ?
1: ആ, സ്ഥിരമായിട്ട്.
0: അപ്പോ ട്രിപ്പ് പോകുമ്പം പോകുന്ന ആൾക്കാരും എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, അതായത് ടൂർ പാക്കേജ് ആയിട്ടാണോ? അല്ലെ,
1: പണി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇന്ന് നല്ല രീതിയിൽ പോയി വന്നു കഴിഞ്ഞാൽ നാളെയും വിളിക്കും. ഇന്നിപ്പോ നല്ല അയാളെ വെറുപ്പിക്കാണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോയി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നാളെയും വിളിക്കും. അഥവാ നമ്മൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പിന്നെ വിളിയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് എന്ന് പറയുന്നത്.
0: അപ്പോ നമുക്ക് എന്തായാലും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ?
1: അത് തന്നെ.
0: അങ്ങനെ യാത്ര കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ നിങ്ങളുടെ കൂടെയുള്ള യാത്ര
1: അടിപൊളിയായിരുന്നു?
0: ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നുണ്ടോ?
1: നമ്മളിപ്പോ ഒരു കോയമ്പത്തൂർ പോയിട്ടുണ്ട്, ആദ്യോഗി ഈഷ, അപ്പൊ അവരെല്ലാം നല്ല അഭിപ്രായമാണ്. ഇവിടുന്ന് ഓർക്കാട്ടിരുന്ന് പോയി ട്രിപ്പാണ്. ഒരു 45 ഡാൻസിന്റെ കുട്ടികളെയും കൊണ്ടുപോയതാണ്, ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട് അതിൽ. അപ്പൊ അത് പോയി വന്ന സമയത്ത് നല്ല അഭിപ്രായമാണ്.
0: അപ്പൊ ഡ്രൈവിംഗിൽ എന്തായാലും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, നമുക്കതൊക്കെ കേൾക്കാം ഒരു പാട്ടുകൂടെ കേട്ട ശേഷം.

0: ഇടിമലവറിന്റെ വളയത്തിലേക്ക് ഇപ്പോഴും ദേ സാരംഗട്ടൻ കൂടെയുണ്ട്. നമ്മള് ട്രിപ്പിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ടൂർ പാക്കേജ് ഒക്കെ ആയിട്ട് പോകാറുണ്ട്, അതായത് ഫുഡൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അക്കോമഡേഷൻ ആ രീതിയിൽ
1: ചെയ്യാറുണ്ട്? അത് നമ്മളിപ്പം കോളേജും മടപ്പള്ളി, ഇപ്പോ കഴിഞ്ഞ ട്രിപ്പ് മടപ്പള്ളി എന്നെല്ലാം പോയത് നമ്മളാ, മടപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെല്ലാം പോയത് നമ്മളെ പാക്കേജാണ്. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് കൊണ്ടെത്തിച്ചു തന്നെ, അത് ഇപ്പം ഈ കൊല്ലം കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെ കുറേ കോളേജുകളും സ്കൂളുകളും നമ്മൾ പോകുന്നുണ്ട്, അതൊക്കെ എന്തായാലും കിട്ടേണ്ടതാണ്,
0: ഇനിയും ഭാവിയിൽ കിട്ടുന്നാണ് പ്രതീക്ഷ.
1: അതെന്തായാലും കിട്ടും എന്ന പ്രതീക്ഷയുണ്ട്.
0: അല്ല, ഇത് സ്വന്തം ബിസിനസ് ആണോ?
1: ആ, സ്വന്തമാണ്.
0: ബാക്കിയുള്ളവരൊക്കെ
1: എല്ലാം നമ്മൾ അരിയത്തുള്ള ആൾക്കാരാണ്. എല്ലാം കുഞ്ഞിപ്പള്ളിയിലെ വണ്ടിയാണ്.
0: സാരംഗട്ടൻ വണ്ടിയുടെ പേരെന്താ?
1: എടത്തട്ട.
0: അങ്ങനെ പറഞ്ഞാല്
1: വീട്ടു വരാ.
0: എടത്തട്ട, ഓക്കെ. അത് തന്നെ വണ്ടി കിടാന്ന് വിചാരിച്ചു. ഇതിപ്പോ സ്വന്തം വണ്ടിയാണ്. ഇനി ഇതിനെ വിപുലീകരിക്കാൻ പ്ലാൻ ഉണ്ടോ?
1: എന്തായാലും പഠിച്ചോ സഹായിച്ചിട്ട് ഒന്നൊന്നും മേലോട്ട് കയറി പോകുന്നു വിചാരിക്കുന്നു.
0: അപ്പൊ ഈ ട്രിപ്പൊക്കെ ഇല്ലാത്ത സമയത്ത്, സീസൺ ഓഫ് ആയിരിക്കുന്ന സമയത്ത് എന്താ അതർ ആക്ടിവിറ്റീസ്?
1: അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും ചെറിയ ലോക്കൽ പണിയോ എന്തെങ്കിലും ഉണ്ടാവും.
0: നാട്ടിലത്തെ പണികൾ?
1: ആ, നാട്ടിലത്തെ. ഇതെല്ലാം ചെറിയ ലോക്കൽ പണിയല്ലേ, നാട്ടിൽ നിന്ന് എടുത്തിട്ട് ഇവിടത്തേക്ക് കൂത്തുപറമ്പേക്കെല്ലാം ചെറിയാണ്. അങ്ങനത്തെ എന്തെങ്കിലും എല്ലാം വരും. പിന്നെ ഒരു പണിയും ഇല്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കും
0: വീട്ടിൽ. വെറുതെ ഇരിക്കുമോ
1: വീട്ടിലല്ല, നാട്ടിലെല്ലാം ചങ്ങായി മറപ്പല്ലേ.
0: എന്താ ചെയ്യുന്ന സമയത്ത്? സിനിമക്ക് പോകും, അല്ലെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ട്രിപ്പിന് പോകും?
1: എല്ലാരും ഒപ്പര ഉണ്ടാകുന്ന സമയത്ത് അത്യാവശ്യം സിനിമക്ക് പോകും. അങ്ങനെ ഉണ്ടായിട്ട് അങ്ങനെ സമയം അങ്ങ് ചെലവഴിക്കും.
0: ട്രിപ്പ് പോവാറില്ല?
1: ഓ, ട്രിപ്പ് അത്യാവശ്യം, നമ്മളെപ്പോ ട്രിപ്പ് തന്നെയല്ലേ.
0: പക്ഷെ ഇത് നിങ്ങൾ എപ്പോഴും ഡ്രൈവ് ചെയ്ത്
1: ഒപ്പര എല്ലാരും ചങ്ങായിമാരും എല്ലാപ്പോ ഉണ്ടാവണമെന്നില്ലല്ലോ, അവർക്കെല്ലാം ഓരോ പണികൾ ഉണ്ടാവില്ലേ, ഫ്രീയുള്ള സമയത്ത് പോകും.
0: വീട്ടിലെത്തെ ആൾക്കാരുടെ കൂടെ?
1: വീട്ടിലെത്തെ എപ്പെങ്കിലും.
0: അതെന്താ എപ്പോഴെങ്കിലും? അവർക്ക് സ്ഥലം കാണാൻ ആഗ്രഹം ഉണ്ടാവും,
1: അത്യാവശ്യം പോകുന്നുണ്ട്.
0: ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രിപ്പിനായിട്ട് പോയത് വർക്കിനല്ലാതെ എവിടെയാ?
1: ബാംഗ്ലൂർ.
0: ബാംഗ്ലൂർ എത്ര ദിവസത്തെ ട്രിപ്പ്?
1: 3 ദിവസത്തെ.
0: ഫ്രണ്ട്സിന്റെ കൂടെ?
1: ആ, ബാംഗ്ലൂർ മൈസൂർ ആയിരുന്നു പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോ ഒരു നമ്മളെ കൂടെ വന്ന ഒരു ചങ്ങായന്റെ ബ്രദർ സൂയിസൈഡ് ചെയ്തതുകൊണ്ട് അവിടെ തിരിച്ചിട്ട് നേരെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നു.
0: പിന്നെ
1: അങ്ങ് പോക്കന്നെയാ. അങ്ങനെ നമ്മളിപ്പോ പോകുന്നതാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ട സ്ഥലം ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് വെച്ചാൽ ബാംഗ്ലൂർ മൈസൂരിലെന്ന് വെച്ചാൽ അങ്ങനെ പോകും.
0: ഇങ്ങനെ ജീവിതത്തിൽ ഒരു വല്ലാതൊരാഗ്രഹം ഉണ്ടാവില്ലേ ആ സ്ഥലത്ത് പോയെങ്കിൽ, ഇതുവരെ പോയിട്ടില്ല, അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല.
1: അത്യാവശ്യം മനസ്സിൽ പണ്ട് കൊണ്ട് തൊട്ടേ വിചാരിച്ച സ്ഥലങ്ങളിലെല്ലാം ഏകദേശം പോയി
0: പോയി.
1: ആ, നാട്ടിലും ഇതെല്ലാം വണ്ടിയും കൊണ്ട് പോകുന്നതായത് എങ്ങനെയാലും എത്തിപ്പെടും, അതുകൊണ്ട് പിന്നെ വലിയ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല.
0: അപ്പോ ഡ്രൈവിംഗിന്റെ കൂടെ, ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആൾക്ക് എന്തായാലും യാത്ര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പൊ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം.

0: റേഡിയോ മലബാറിന്റെ വളയത്തിൽ സാരം കേട്ട വിശേഷങ്ങളായിട്ട് കൂടെയുണ്ട്. ആള് പോവാനുള്ള ധൃതിയിലാണ്. മടി കൊണ്ടാണ് ഇല്ലേ സംസാരിക്കാത്തത്? അധികം
1: മടി കൊണ്ടല്ല, ഒന്ന് അവിടെ വരെ പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാലും ഇനി കുറച്ച് ചുരുക്കാം.
0: ഓക്കെ, ഈ വണ്ടി എടുക്കുന്നതിന്റെ കൂടെ നാട്ടിൽ വേറെ വണ്ടികളൊക്കെ എടുക്കാറുണ്ടോ, ചെറിയ വണ്ടികളും?
1: ആ, ഞാനൊരു നമ്മള് ആദ്യം തുടങ്ങിയത് പഠിക്കൽ എന്ന് പറഞ്ഞ ഒരു വണ്ടിയിലാണ്. അതിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പൊ ഇത് ഞാൻ സ്വന്തമായിട്ട് ഒരു വണ്ടി എടുത്തല്ലോ, പിന്നെ അതിൽ പോവാറുണ്ട്, അതിലും എല്ലാത്തിലും പോകും.
0: അതാകുമ്പോ നല്ലതല്ലേ, കാരണം ഇതുപോലെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ സീസൺ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ചെറിയ വണ്ടി നാട്ടിലൊക്കെ എടുക്കുന്ന നല്ല.
1: അതിന് ഏഴ് വണ്ടികളുണ്ട്.
0: ഏഴ് വണ്ടിയുണ്ട്
1: പഠിക്കൽ. അതില് പണ്ട് തൊട്ടേ അതിലാ പോയത്. അതിൽ പിന്നെ വേറെ വണ്ടികളുണ്ട് നാട്ടിൽ, എല്ലാത്തിലും പോകും. ഇതിൽ പണിയുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോകും.
0: അപ്പൊ എന്തായാലും ഇത്രയും നേരം സംസാരിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ പാട്ട് കേൾപ്പിച്ചു, പക്ഷെ ഇനി സാരം കേട്ടിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾപ്പിച്ചു തരും.
1: ഏതെങ്കിലും ഒരു നല്ല പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല.
0: അപ്പോ ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ?
1: എനിക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തേ
0: സ്വന്തമായിട്ട്. അത് എല്ലാവരും സെൽഫ് ലവ് ആണല്ലോ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെട്ടില്ലേ മറ്റുള്ളവർ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. എന്തായാലും ഇത്രയും നേരം സംസാരിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട്.
1: ഓക്കെ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
0: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. ഫോൺ 0497276240.
6: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
7: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
8: ഏയ്, അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
6: അല്ല, അത് ആടുന്നു വാങ്ങണ്ടെന്ന്, അടുന്ന് പ്രശ്നമുണ്ടോ?
8: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
6: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
7: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
8: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
6: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
8: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
6: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
8: ആ പിന്നെന്നാ?
5: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹൃദയം എന്ന ചിത്രത്തിൽ സച്ചിൻ ബാലു, മേഘ ജോസ്കുട്ടി എന്നിവർ ആലപിച്ച ഗാനം

0: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശവമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
1: ചിത്രപരിചയം.
2: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക, അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
3: അത് ഞാൻ ഉറപ്പിച്ചു.
2: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
1: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
4: നരസിംഹമൻ നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതമാണ്.
1: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
0: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
1: ചിത്രപരിചയം.
5: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
6: അതെ.
5: എന്താ പേര്?
6: മായ.
1: റേഡിയോ മലബാറിൽ ആഴ്ച തോറും
6: ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
1: മറക്കാതെ കേൾക്കുക.
7: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും. എന്നിട്ടും ഈ വാൽവ് എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
8: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
7: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്ക് വെള്ളത്തിലേക്ക് തുറന്നുവിടാനല്ലേ?
8: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
7: എന്തൊരു മനുഷ്യനാ നിങ്ങള്. ദാ ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
8: എടോ, അത് പിന്നെ.
7: തെറ്റാണ് നിങ്ങളുടെ ചിന്ത, തിരുത്തണം. നമുക്ക് നാടിനും വേണ്ടി.
9: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.
10: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
11: ഷഹബാസ് അമനും മൃദുല വാര്യരും ആലപിച്ച ഗാനം, ചിത്രം വിശുദ്ധൻ.

0: നാട്ടിഷ്ടങ്ങളുടെ മധുരതീരങ്ങളിലൂടെ സ്നേഹസല്ലാപത്തിന്റെ സംഗീതയാത്ര, ഗാനാസ്വദനത്തിന്റെ നവ്യാനുഭവം, ഗാനലയം, റേഡിയോ മലബാർ 89.6 FM.
1: എടാ, നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വെരു കളിക്കും പോലെ കളിക്കുന്നു? എന്നാ നിന്റെ പ്രശ്നോ?
2: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര എന്നെ.
1: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യമായി പറയുന്നു?
2: എല്ല മനുഷ്യ, മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കല്, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്, ഈ മതിലിന്റെ അപ്പുറത്തല്ലേനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നോലു, ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
1: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ, അതിനല്ലേ രണ്ട് റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
3: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.
0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
3: അടുത്ത ഗാനം ലണ്ടൻ ബ്രിഡ്ജ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ഷാൻ മുംബൈ.

0: ഇവിടെ കടയൊന്നുമില്ലല്ലോ, പിന്നെന്താ കാറ് നിർത്തിയേ? ഏയ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്?
1: സാർ, മാഡം കുപ്പി പുറത്തേക്ക് എറിഞ്ഞു.
2: ഓ, വലിയ പരിസര സ്നേഹി.
1: നഗരസഭയുടെ ബോട്ടിൽ ബൂത്ത് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോ ഇങ്ങനെ വലിച്ചെറിയുന്നത് തെറ്റല്ലേ സാർ?
0: സോറി സ്നേഹിത, ഐ ആം പ്രൗഡ് ഓഫ് യു.
1: ഇത് എന്റെ ഉത്തരവാദിത്തമാണ് സാർ.
2: ആ കുപ്പി ഇങ്ങ് തന്നേക്ക്, ഞാൻ തന്നെ ആ ബോട്ടിൽ ബൂത്തിൽ ഇട്ടോളാം.
3: എന്റെ വീട് പോലെ തന്നെ എന്റെ നാടും ശുചിയായിരിക്കണം. അപ്പോൾ മറക്കരുത്, വൃത്തിയുള്ള വീടും നാടും നമ്മുടെ ഉത്തരവാദിത്തമാണ്.
4: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
5: യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം ജോക്കർ.

0: എടാ നീ നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: സംഘത്തിന്റെ കുറി വന്നെന്റെ പാട്ടാണല്ലേ, നല്ല ലാഭം തന്നെ കിട്ടിയിട്ടുണ്ടാവല്ലേ.
0: അവന് പാടാനുള്ള കഴിവുണ്ട്, നീ എന്തിനീ അസൂയപ്പെടുന്നേ.
1: നീ എപ്പോ ഓന്റെ സൈഡാണല്ലോ, എനിക്കറിയാം.
0: എടാ ബിജുവേ, നമ്മുടെ അയ്യല്ലൂരുള്ള റേഡിയോയില് നിനക്കൊന്ന് പാടിക്കൂടെ.
2: എന്റെ ജയ, പണിയെല്ലാം മെനക്കെട്ടിട്ട് എങ്ങനെയാ പോവുക?
0: അതിന് അവിടെ പോണെന്ന് ആരാ പറഞ്ഞ്? വരദ കുടുംബശ്രീയിലെ ജാനകിയേച്ചിയുടെയും തൊഴിലുറപ്പിന് പോകുന്ന പങ്കേച്ചിയുടെയും പാട്ട് അവിടുന്ന് അവര് വന്ന് എടുത്തിട്ടാണല്ലോ റേഡിയോയില് വന്നത്.
1: അതെ അതെ, ഞാനും അത് കേട്ടു. പങ്കേച്ചിന്റെ പാട്ട് ഒരു ഇത്ര നന്നായി പാടും ഇപ്പൊ അറിഞ്ഞോ.
0: അല്ലപ്പ പറഞ്ഞ് നാവെടുത്തില്ല, റേഡിയോക്കാരല്ലേ വരുന്നത്. ഇവരിപ്പോ നാട്ടിലെല്ലായിടത്തും പോകുന്നുണ്ട് പോലും, പണിസ്ഥലത്തും സംഘത്തിലും കുടുംബശ്രീയില്.

0: ഡോളുകളുണ്ട്, കാറുകളുണ്ട്, ഏത് വേണമെങ്കിലും എടുത്തോ.
1: എനിക്കിതൊന്നും വേണ്ടേ?
0: പിന്നെ നിനക്ക് എന്നാ വേണ്ടേ?
1: എനിക്കൊന്നും വേണ്ട.
2: മോളെ, എന്താ അച്ഛൻ വാങ്ങിച്ചേരുന്നൊന്നും വേണ്ടെന്ന് പറയുന്നേ?
1: അമ്മേ, ഇതെല്ലാം ഗുണം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. രണ്ടു ദിവസം കളിക്കുമ്പോ എല്ലാം പൊട്ടിപ്പോ. വാങ്ങാതിരുന്നാൽ അത്രയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയൂലേ. അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞേ.
0: അമ്പടി മിടുക്കി.
3: പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നമുക്കും നാടിനും ഒരുപോലെ ആപത്താണ്. പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായി ഒരുമിച്ച് കൈകോർക്കാം.
4: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: സ്വന്തം മകനായി സ്നേഹിച്ച അതിരതൻ എന്ന അച്ഛനെ സമ്മാനിച്ചതിന് മഹാറാണി കുന്തീ ദേവിയോട് ഈ മകൻ കടപ്പെട്ടിരിക്കുന്നു.
1: അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണികൾക്ക് മുത്തം നൽകാൻ ജനവേജയ അച്ഛനു പകരം നീ വേണം. ഇനി
2: നാടകാസ്വാദകർക്ക് മുന്നിൽ റേഡിയോ മലബാറിന്റെ രംഗവേദി ഉണരുകയാണ്.
3: തൃപ്തിയായില്ലേ നിനക്ക്? നിന്റെ ആഗ്രഹം പോലെയെല്ലാം നടന്നില്ലേ? നീയാണ്, നിന്റെ ശാപമാണ് എന്നെ വിധവയാക്കിയത്. എന്തൊരു വിധിയാണിത്!
2: നാടകങ്ങൾ, നാടകത്തിന്റെ അരങ്ങിലും അണയറയിലും പ്രവർത്തിച്ചവരുടെ അനുഭവങ്ങൾ, നാടകഗാനങ്ങൾ.
4: ഒരു മകനെ പോലെ സ്നേഹിച്ചതല്ലേ എന്നെ? ആ മനസ്സിനെ മുറിവേൽപ്പിച്ച് ഈ മകനോട് ക്ഷമിച്ചു.
5: ക്ഷമിക്കാൻ മാത്രം നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മകനെ.
2: ഒരാഴ്ച, ഒരു മണിക്കൂർ.
3: വെറുപ്പാണ് നിങ്ങളോട് എനിക്ക്.
2: വാചികാഭിനയത്തിന്റെ വാതായനങ്ങളിൽ നാടകാവതരണത്തിന്റെ ശ്രവ്യാനുഭവം, നാടകനേരം.
6: അമ്മേ, അമ്മേ, കുഞ്ഞാവ കരയുന്ന കേൾക്കുന്നില്ല.
7: ഞാനിപ്പോ പാല് കൊടുത്ത് ഉറക്കിയിട്ടില്ലുള്ളൂ, പിന്നെന്താ വീണ്ടും ഒരു കരച്ചിലേ?
6: പാല് കൊടുത്ത ശേഷം ഇപ്പൊ വിഷല്ലേ കൊടുക്കുന്നേ, പിന്നെങ്ങനെയാ കുഞ്ഞാവ കരയാണ്ടിക്കുക?
7: വിഷ? നീ എന്ത് നീ പറയുന്നേ?
6: പിന്നെ അല്ലാണ്ട് ഇങ്ങള് പ്ലാസ്റ്റിക് കത്തിച്ച് ശ്വാസം മുട്ടി ചിരിക്കാൻ പറ്റുന്നില്ല. ചപ്പും ചവറും കത്തിക്കരുതമ്മേ.
7: അയ്യോ എന്റെ മോളെ, അമ്മ അത്രക്കൊന്നും ചിന്തിച്ചില്ല.
8: ശുചിത്വം സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് വീട്ടിൽ നിന്നും ആരംഭിക്കുക. നാടും നമുക്കൊപ്പം ചേരും.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സർഗജാലകം.

0: രാത്രിയുടെ നിബിഡമായ നിശബ്ദതയെ കീറിമുറിച്ച് ആ ചരക്കു ലോറി ദേശീയപാതയിലൂടെ പാഞ്ഞുപോയിക്കൊണ്ടിരുന്നു. പ്രഭാതത്തിൻ്റെ പൊൻകിരണങ്ങൾ ഉണരാൻ ഇനിയും യാമങ്ങൾ ബാക്കി. ഉറക്കത്തിൻ്റെ ഭാരം തൂങ്ങിയ കണ്ണുകൾ അമർത്തിത്തിരുമി മമ്മദ് ഡ്രൈവർ തൻ്റെ തഴമ്പിച്ച കൈകളാൽ സ്റ്റിയറിംഗ് വീലിൽ മുറുകെ പിടിച്ചു. ചുവന്ന മണ്ണണിഞ്ഞ കർണാടകയുടെ അതിരുകളിൽ നിന്നും ആന്ധ്രയുടെ വിധാനങ്ങളിൽ നിന്നും പച്ചപ്പ് നിറഞ്ഞ കേരളത്തിലേക്ക് ഭാരവും പേറി അവൻ പായാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അതിരുകൾ താണ്ടിത്തളരുന്ന വിയർപ്പിൻ്റെ നാറ്റമുള്ളൊരു ഡ്രൈവിംഗ് ജീവിതം. ദീർഘയാത്രകൾ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ മമ്മദിൻ്റെ ലോറി ക്യാബിനിൽ എപ്പോഴും ഒന്നോ രണ്ടോ കുഞ്ഞുമരത്തൈകൾ ശ്വാസമെടുക്കുന്നുണ്ടാകും. ഒരു വേപ്പോ പ്ലാവോ മാവോ ഒക്കെ. പകലിൻ്റെ കനത്ത ചുടുകാറ്റിൽ പാതയോരങ്ങളിൽ തണലില്ലാതെ വിയർപ്പിൽ കുതിർന്നു തളരുന്ന മനുഷ്യരെയും മൂകജീവികളെയും കാണുമ്പോൾ മമ്മദ് ഡ്രൈവറുടെ ഉള്ളു പൊള്ളും. അതുകൊണ്ട് തന്നെ യാത്രാമധ്യേ വണ്ടി ഒതുക്കി നിർത്തി പാരയും കോരിയും എടുത്ത് അയാൾ വഴിയരികിൽ മണ്ണുകുഴിക്കും. ആ കുഞ്ഞു ജീവനുകളായ മരത്തൈകളെ അവിടെ നിക്ഷേപിക്കും. വണ്ടിയിലുള്ളൊരു പഴയൊരു ബക്കറ്റിൽ കരുതുന്ന വെള്ളമെടുത്ത് അവക്ക് പ്രാണൻ പകരും. ഇതൊക്കെ ആര് നോക്കാനാ മമ്മദ്ക്ക, വെറുതെ ഓരോ പ്രാന്ത്. കൂടെയുള്ള ക്ലീനർ പലപ്പോഴും ആത്മകഥമെന്നോണം സങ്കടപ്പെടും. നമ്മൾ മണ്ണിലാഴ്ത്തി വെക്കുന്ന ഈ കുഞ്ഞു ജീവൻ നാളെ വലിയൊരു തണൽക്കൂടാവിടോ നീ കണ്ടോളൂ. നമ്മളില്ലെങ്കിലും ഈ വഴി പോകുന്ന ഏതോ അപരിചിതർക്ക് അതൊരു അനുഗ്രഹമായി മാറും. ഇല്ലെങ്കിൽ മുകളിൽ കുറച്ച് പക്ഷികളെങ്കിലും കൂടുവെക്കും. ഒന്നുമില്ലെങ്കിൽ നമ്മളെപ്പോലുള്ള വണ്ടിക്കാർക്ക് അല്പം വിശ്രമിക്കാനെങ്കിലും ഒരിടം. പ്രകാശപൂർണമായൊരു പുഞ്ചിരിയോടെ മമ്മദ് പറയും. ഇത് കേൾക്കുന്ന മറ്റു ഡ്രൈവർമാർ തമാശ രൂപേണെ പറഞ്ഞു, ഈ മരങ്ങളെല്ലാം വളർന്ന് തണൽമരമായാൽ അതിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചാൽ നാടണയാൻ വൈകില്ലേ മമ്മദ്ക്ക? പോകുന്ന വഴികളിലൊക്കെയും താൻ നട്ട തൈകൾക്ക് അയാൾ മുടങ്ങാതെ സ്നേഹജലം പകർന്നു. എന്നാൽ വികസനത്തിൻ്റെ യന്ത്രക്കൈകൾ താൻ നട്ടുവളർത്തിയ ചില മരങ്ങളുടെ കടക്കൽ മഴുവേന്തിയ നാളിൽ സ്വന്തം മക്കളെ പോലെ അവയെ കെട്ടിപ്പിടിച്ച് മമ്മദ് പൊട്ടിക്കരഞ്ഞു. കണ്ടു നിന്നവരുടെ കരളിലും അതൊരു നോവായി പടർന്നു. വർഷങ്ങൾ വേഗത്തിൽ പാഞ്ഞുപോയി. പ്രായം ശരീരത്തെ തളർത്തിയപ്പോൾ മമ്മദ് സ്റ്റിയറിംഗിൽ നിന്നും കൈകളെടുത്തു. എങ്കിലും തൻ്റെ ആയുസ്സിൻ്റെ വിയർപ്പ് വീണു തളർന്ന ആ മരങ്ങളെ അവസാനമായി ഒന്നുകൂടെ കാണാൻ അയാൾ ആഗ്രഹിച്ചു. മകനോടൊപ്പം പഴയ അതേ പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മമ്മദിൻ്റെ കണ്ണുകൾ കൊതിയോടെ റോഡരികിലേക്ക് നീണ്ടു. ഒരിക്കൽ വരണ്ടുണങ്ങിയിരുന്ന ആ പാതയോരങ്ങൾ ഇന്നിതാ പച്ച പുതച്ച് തണൽ വിരിച്ചു നിൽക്കുന്നു. കൂറ്റൻ മരങ്ങളുടെ തണലിൽ ലോറികളും കാറുകളും ഒതുക്കിയിട്ട് ഡ്രൈവർമാർ നിശ്ചിന്തരായി ഉറങ്ങുന്നു. വഴിയാത്രക്കാർ ആ ശീതളമയിലിരുന്ന് യാത്രാക്ഷീണം അകറ്റുന്നു. ഒരു വൻമര ചുവട്ടിൽ വണ്ടി നിർത്തി ഇറങ്ങിയ മമ്മദിൻ്റെ തോളിൽ തട്ടി അവിടെ വിശ്രമിക്കുകയായിരുന്ന മറ്റൊരു ലോറി ഡ്രൈവർ പറഞ്ഞു, എന്തൊരു തണലാ അല്ലേ മൂപ്പ, ഏതോ ഒരു പുണ്യവാളൻ നട്ടതാ ഇത്. അത് കേട്ട് മമ്മദ് തൻ്റെ പരുക്കൻ വിരലുകളാൽ ആ വനമരത്തിൻ്റെ മാറിൽ പതുക്കെ തലോടി. താൻ കൊടുത്ത വിയർപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മമണം ആ തണുത്ത കാറ്റിനുണ്ടായിരുന്നു. സഫലമായ ഒരു ജന്മത്തിൻ്റെ നിർവൃതിയോടെ നിറഞ്ഞ കണ്ണുകളാൽ മമ്മദ് ആ ഹരിതപ്പരപ്പിലേക്ക് നോക്കി നിന്നു. കാലങ്ങൾ കടന്നുപോയപ്പോൾ ആ പുണ്യപ്രവൃത്തികൾക്ക് അംഗീകാരങ്ങൾ തേടിയെത്തി. നാടും നഗരവും മമ്മദിനെ ആദരിച്ചപ്പോൾ അയാളുടെ കണ്ണുകളെ ഇകറണയിച്ചത് പുരസ്കാരങ്ങളായിരുന്നില്ല, മറിച്ച് താൻ നട്ടുവളർത്തിയ മരത്തണലിൽ ചെറിയ തട്ടുകടകളിട്ട് ജീവിതമാർഗം കണ്ടെത്തിയ സാധു മനുഷ്യരുടെ സ്നേഹം നിറഞ്ഞ ആലിംഗനങ്ങളായിരുന്നു.
1: നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച തണൽമരങ്ങൾ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി മേഘാരാജീവൻ എഴുതിയ ഗാനം കേൾക്കാം, മഴമേഘമേ.

0: മേഘാരാജീവൻ എഴുതിയ മഴമേഘമേ എന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ് രേഖാ ബിനീഷ് എഴുതിയ നീലിമ എന്ന വെളിച്ചം. അവതരിപ്പിക്കുന്നത് ഉഷ പ്രദീപ് വിളമന.
1: വർഷങ്ങൾക്കു ശേഷം ആ വൃത്തികെട്ട തെരുവിലേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ നീലിമയ്ക്ക് കാലുകൾ വിറകൊണ്ടില്ല. എങ്കിലും ഓർമ്മകളുടെ രൂക്ഷഗന്ധം നാസികയിൽ തുളച്ചു കയറുമ്പോൾ അവളിൽ നിന്നും നെടുവീർപ്പുയർന്നു. തിരിച്ച് ഈ മാലിന്യത്തിലേക്ക് ഒരു കാൽവെപ്പ് ആഗ്രഹിച്ചതല്ല, പക്ഷേ വരേണ്ടി വന്നു. പഴയ വിയർപ്പു നാറുന്ന വിഴുപ്പ് ഭാണ്ഡം വീണ്ടും ചുമക്കാനല്ല. പിന്നെ നിമ്മി, നീലിമയുടെ കുഞ്ഞനുജത്തി. നീലിമ ആ തെരുവിനെ വിട്ടോടിപ്പോകുമ്പോൾ അവൾക്ക് 6 വയസ്സായിരുന്നു. ഇപ്പോൾ ഈ 7 വർഷം കൊണ്ട് നിമ്മി വളർന്നിരിക്കുന്നു. അവൾക്കു വേണ്ടി വന്നതാണ്. ചെന്നായ്ക്കൾ കടിച്ചു കീറും മുൻപേ അവളെ കൊണ്ടുപോകണം. കഴിഞ്ഞ കാലത്തിൽ താൻ അനുഭവിച്ചതൊന്നും അവൾക്ക് നേരിടേണ്ടി വരാതിരിക്കാൻ. ആ ചുവപ്പ് തെരുവിലെ പെണ്ണെന്നാൽ നായ്ക്ക് തുല്യമാണ്. ആർക്കും വേണ്ടാത്ത തെരുവ് നായ്ക്കൾ. ഊടില്ലാതെ, ഉടയവൻ ഇല്ലാതെ എച്ചിലു തിന്ന് അലയണം. ആർക്കും ആട്ടിയോടിക്കാം. തിരിച്ചു കുരച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലും. ചോദിക്കാൻ ആരും വരില്ല. ജനിപ്പിച്ചവർ തന്നെ വളർന്നു കഴിഞ്ഞാൽ മകളെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന മനോഹരമായ ആചാരമുള്ള തെരുവ്. മാംസം കൊത്തിപ്പറിക്കുന്ന കഴുകന്മാരുടെ കയ്യിൽ കിടന്നു താൻ പിടഞ്ഞപ്പോൾ അവര് കൊടുത്ത നോട്ടുകൾ വാരി മുത്തമിടുന്ന അച്ഛനെന്ന നീചന്റെ മുഖം നീലിമ ഒരു നിമിഷം വെറുപ്പോടെ ഓർത്തു. അമ്മയെന്ന രൂപത്തോട് അന്നും സഹതാപം മാത്രം. പ്രായപൂർത്തിയായാൽ ആ തെരുവിലെ പെൺകുട്ടികളുടെ തൊഴിലാണ് വേശ്യാവൃത്തി എന്ന് വിശ്വസിക്കുന്ന പാപം സ്ത്രീകൾ. അങ്ങനെയല്ലെന്ന് ചിന്തിക്കാൻ ഉള്ള ബുദ്ധിയോ വിവരമോ വിദ്യാഭ്യാസമോ ധൈര്യമോ പോലും അവർക്ക് ഇല്ല എന്നതാണ് സത്യം. കാലങ്ങളായി നടന്നുവരുന്ന സമ്പ്രദായത്തെ മാറ്റാൻ ഒരു പെണ്ണിന് എങ്ങനെ കഴിയും? എൻ്റെ ശരീരത്തിൽ തുടരുത് എന്ന് പറയാൻ ഒരു പെണ്ണിനും കഴിയില്ല. കാരണം എൻ്റെ ശരീരം എൻ്റെ സ്വന്തമാണെന്നുള്ള അറിവ് ഇല്ലാതെ പോയത് തന്നെ. എന്നാൽ നീലിമ, അവൾ ചിന്തിച്ചു, എൻ്റെ ശരീരം എൻ്റേത് മാത്രമാണ്. അനുവാദം ഇല്ലാതെ ഒരാളും എൻ്റെ ശരീരത്തിൽ തൊടാൻ പാടില്ല എന്നവൾ ഉറച്ചു വിശ്വസിച്ചു. 5 വർഷം വേണ്ടി വന്നിരുന്നു നീലിമയ്ക്ക് ഈ ചിന്തയിലേക്ക് വരാൻ. ഇനി ആർക്കു മുന്നിലും കിടക്ക വിരിക്കാൻ നീലിമ തയ്യാറല്ല. പറഞ്ഞു തീരും മുൻപേ അച്ഛന്റെ ഭാരിച്ച കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. നിലത്തേക്ക് വീണ നീലിമയെ അയാൾ അവിടെ ഇട്ടു ചവിട്ടി വലിച്ചിഴച്ചു കൊണ്ടുപോയി വീണ്ടും കാമഭ്രാന്തന്മാരുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തു. അന്നത് അവളുടെ നിസ്സഹായതയുടെ അവസാന രാത്രിയായിരുന്നു. കാട്ടാളന്മാർ ക്രൂരമായി മേച്ചിൽ നടത്തിയ ശരീരവും വേദന കടിച്ചമർത്തി ആ കൂരിരുട്ടിനെ കീറുമുറിച്ച് ഉറച്ച ചുവടുകൾ വച്ചവൾ നടന്നു ആ തെരുവിന് പുറത്തേക്ക്. പകൽ വെളിച്ചത്തിൽ പോലും പുറം ലോകം കണ്ടിട്ടില്ലാത്ത നീലിമ ഭയമിന്നിയ രാത്രിയിൽ എവിടേക്കെന്നറിയാതെ ആ തെരുവിന് പുറത്തേക്ക് ഇരുട്ടിലൂടെ ലക്ഷ്യമില്ലാതെ ഓടി. 3-4 ദിവസത്തോളം ആരുമറിയാതെ അവൾ ഭിക്ഷാടകർക്കൊപ്പം അന്തിരിയുറങ്ങി. അവിടെ അവർക്ക് ഭക്ഷണവും മരുന്നുകളും കൊണ്ടുവന്നു നൽകുന്ന ഒരു സോഷ്യൽ സർവീസ് സംഘം എത്തി. എപ്പോഴും കാണുന്ന മുഖങ്ങൾക്കിടയിൽ ഒരു പുതിയ മുഖം. അതിൽ ഒരാൾ നീലിമയ്ക്കരികിലെത്തി. അയാളുടെ സ്നേഹപൂർവമുള്ള സംസാരവും ഇടപെടലും അവളിൽ അത്ഭുതം ഉണ്ടാക്കി.

ശങ്കരനോട് ഒരു പുരുഷൻ ഇത്ര മാന്യമായി പെരുമാറുമോ? അത് അവൾക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. സുദേവ് എന്നായിരുന്നു അയാളുടെ പേര്. അവൾ അയാളോട് തൻ്റെ വേദനകൾ പറഞ്ഞു. ക്ഷമയോടെ അയാൾ അവളെ കേട്ടിരുന്നു. പിറ്റേന്ന് തന്നെ ആ ടീം വീണ്ടും എത്തി. നീലിമയെ അവിടെ നിന്നും കൊണ്ടുപോയി അവളെ അവരുടെ ഷെൽട്ടറിലേക്ക് മാറ്റി. പിന്നീടുള്ള ദിവസങ്ങൾ നീലിമയ്ക്ക് സന്തോഷത്തിൻ്റെതായിരുന്നു. മാസങ്ങൾ കൊണ്ട് നീലിമ എഴുത്തും വായനയും പഠിച്ചു. തുച്ഛമായ വരുമാനത്തിൽ ഒരു ജോലി നേടി. ബാക്കി സമയം തന്നെ രക്ഷിച്ചവരോടൊപ്പം സാമൂഹ്യ സേവനങ്ങളിൽ സ്ഥിരം പങ്കാളിയായി. കൂട്ടത്തിൽ പഠനവും തുടർന്നു. നിനക്ക് പഠിച്ച് ആരാകണം എന്ന് ഒരിക്കൽ സുദേവ് അവളോട് ചോദിച്ചു. അവൾ ആലോചനയോടെ അവനെ നോക്കി. താൻ വിട്ടുപോന്ന തെരുവിനെ അവൾ ഓർത്തു. അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും വേദനയോടെ ഓർത്തു. എനിക്കെൻ്റെ തെരുവിൻ്റെ രക്ഷകയാകണം. അവിടുത്തെ സ്ത്രീകളെ രക്ഷിക്കണം. പെൺകുട്ടികളുടെ മാനം കാക്കണം. അവളുടെ ആത്മധൈര്യവും ദൃഢനിശ്ചയവും കണ്ടപ്പോൾ ആ സാമൂഹ്യ പ്രവർത്തകർ അവൾക്കൊപ്പം കൈകോർത്തു നിന്നു. അന്നു മുതൽ നീലിമ അഹോരാത്രം ആ തെരുവിനു വേണ്ടി നിലകൊണ്ടു. മാസങ്ങളുടെ പ്രയത്നം കൊണ്ട് അവിടെയുള്ള സ്ത്രീകളിൽ ഭൂരിപക്ഷവും തങ്ങളുടെ ശരീരം വിൽപ്പന ചരക്കല്ല എന്ന് പറഞ്ഞ് ധൈര്യപൂർവം തെരുവ് വിട്ടിറങ്ങി. 30 പെൺകുട്ടികളെ സേഫ് ആയിട്ടുള്ള ഷെൽട്ടറുകളിലേക്ക് മാറ്റി. അതിനു പിന്നിൽ നീലിമയാണെന്നറിഞ്ഞപ്പോൾ അവളുടെ പിന്നാലെ ശത്രുക്കൾ നിരന്തരം പിന്തുടർന്നു. നീലിമ ഭയന്നു പിന്മാറിയില്ല. പക്ഷേ ഷെൽട്ടറിലെ കുട്ടികൾക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി തിരികെ വരുന്ന വഴി രാത്രിയിൽ സ്വന്തം പിതാവ് തന്നെ അവളെ പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തി. പിന്നോട്ടുള്ള ദിവസങ്ങൾ മരണത്തിനോടുള്ള മത്സരമായിരുന്നു. മരണം പോലും അവളുടെ മുന്നിൽ തോറ്റുപോയി. നീലിമ പൂർവാധികം ശക്തിയോടെ തിരികെ വന്നു. അവളുടെ പിന്നിൽ ആയിരങ്ങൾ നിരന്നു. അവളുടെ കഷ്ടപ്പാടിൽ നിന്നും നീലിമ ഫൗണ്ടേഷൻ രൂപം കൊണ്ടു. ഇന്ന് അവൾ സ്വന്തം സഹോദരി നിമ്മിക്ക് വേണ്ടി ഉറച്ച ചുവടുകളോടെ ആ തെരുവിലേക്ക് വന്നതാണ്. ഇന്ന് അവൾക്ക് പിന്നിൽ ആൾബലം ഉണ്ട്, അധികാരികൾ ഉണ്ട്. അവളെ എതിർത്ത മുന്നിൽ നിൽക്കുവാൻ ഇന്ന് ആ തെരുവിൽ ഒരാൾക്കും ധൈര്യമില്ല. സ്വന്തം സഹോദരിയുടെ കയ്യും പിടിച്ച് തല ഉയർത്തി മുന്നോട്ട് നടക്കുമ്പോൾ പണ്ട് ഭയന്ന് അർദ്ധരാത്രിയിൽ തെരുവിലൂടെ ഓടിപ്പോയ നീലിമയായിരുന്നില്ല അവൾ. സ്ത്രീ എന്ന വാക്കിന് പുതിയ അർത്ഥങ്ങൾ മെനഞ്ഞ പെണ്ണ്. നീലിമ, നീലിമ എന്ന വെളിച്ചം.

രേഖ ബിനീഷ് എഴുതിയ നീലിമ എന്ന വെളിച്ചം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഉഷാ പ്രദീപ് വിളമന. സർഗജാലകത്തിൽ ഇനി ശ്രീജ എ ഒ അരവിന്ദ് എഴുതി അവതരിപ്പിക്കുന്ന കവിത കുപ്പിവളകൾക്ക് പറയാനുള്ളത്.

കാക്കരിവളകളിൽ പൊട്ടിക്കരഞ്ഞു മണ്ണോടു ചേർന്നാലും ഇഷ്ടമോടെയാ കുരുന്നു കരങ്ങളാൽ എത്തിടാറുണ്ട് പതുക്കെ ഈ വളകളും നിത്യസന്തോഷ പുനർജനി തീരങ്ങളിൽ. കൂട്ടയൊന്നിറക്കിയ പെണ്ണോരോ വീട്ടുവരാന്ത തേടുന്ന നേരത്തും ഓർത്തുവെച്ചു പറയാൻ മറക്കില്ല ചേർത്തു നിർത്തിയ

0: ശ്രീജ എ ഒ അരവിന്ദ് എഴുതി അവതരിപ്പിച്ച കുപ്പിവളകൾക്ക് പറയാനുള്ളത് എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി ചിത്രലേഖ എഴുതി അവതരിപ്പിക്കുന്ന കഥ അച്ഛൻ സെയ്ഫാണ്.
1: ആ വലിയ വീട് മാസങ്ങളായി നിശബ്ദതയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. മുറ്റത്ത് കൊഴിഞ്ഞു വീണ മാവിലകൾക്കിടയിലൂടെ ഒരു വലിയ കാർ വന്നു നിന്നു. ഒരുപാട് കാലത്തിനു ശേഷം അവർ മക്കൾ മൂന്നുപേരും അച്ഛനെ കാണാനെത്തി. അവരുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു. കുറച്ചു നാളായി അലട്ടിയിരുന്ന ഒരു വലിയ ചോദ്യത്തിന് അവർക്ക് ഉത്തരം കിട്ടിയിരുന്നു. അച്ഛാ, സംസാരിക്കാൻ പോലും സമയമില്ലാതെ നടന്നിരുന്ന മൂത്തവൻ അന്ന് വളരെ സ്നേഹത്തോടെയാണ് വിളിച്ചത്. അച്ഛൻ, ഈ വീട്ടിലിനി ഒറ്റക്ക് കഴിയേണ്ട. അച്ഛന് താമസിക്കാൻ നമ്മൾ നല്ല ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ അച്ഛന് ഒരു കുറവും ഉണ്ടാവില്ല. കൂട്ടിന് ഒരുപാട് ആളുകളുണ്ട്, ഡോക്ടർമാരുമുണ്ട്. നല്ല സൗകര്യമുള്ള സ്ഥലമാണ്, അച്ഛന് ഉറപ്പായും ഇഷ്ടപ്പെടും. അയാൾ ഒന്നും മിണ്ടിയില്ല, മൂവരെയും ഒന്ന് നോക്കി. മനസ്സിൽ കടലോളം സ്നേഹമിരമ്പി. ഈ മുറ്റത്ത് ഓടിക്കളിച്ച നമ്മുടെ മക്കൾ, അച്ഛനും അമ്മയും മാത്രമായിരുന്നു അവരുടെ ലോകം. എന്നാൽ അവർ ഇപ്പോൾ എത്ര മാറിപ്പോയിരിക്കുന്നു. പതിവായി ഇരിക്കാറുള്ള ചാരികസേരയിൽ നിന്നും അയാൾ പതിയെ എഴുന്നേറ്റു. ആ കസേരയിലാണ് അയാൾ എന്നും മക്കളെ കാത്തിരിക്കാറ്. സ്നേഹം പുഴ പോലെ താഴേക്ക് മാത്രമാണ് ഒഴുകുന്നതെന്ന് ആരോ പറഞ്ഞത് എത്ര ശരി. ഇനി കാത്തിരിക്കാനൊന്നുമില്ല. അകത്തേക്ക് പോയ അയാൾ തിരിച്ചു വന്നപ്പോൾ കയ്യിൽ ഒരു ചെറിയ ബാഗ് മാത്രം, പഴയ ഒരു ഷർട്ടും മുണ്ടും, പിന്നെ മാറോട് ചേർത്ത് പിടിച്ച ഒരു ഫോട്ടോ, 60 വർഷം കൂടെ ജീവിച്ചവളുടെ ഫോട്ടോ. ആ ഫോട്ടോ ഇല്ലാതെ അയാൾ എങ്ങും പോകില്ലെന്ന് മക്കൾക്കറിയാം. ആ വീടിൻ്റെ ഓരോ അണുവിലും അയാളുടെ വിയർപ്പുണ്ട്. അത് അയാളുടെ മാത്രം സ്വർഗമായിരുന്നില്ല, അവളുടേതു കൂടിയായിരുന്നു. അവളുടെ മണമുള്ള മുറികളോട്, കലവില ചിലമ്പുന്ന പാത്രങ്ങളോട്, അവളുടെ വിരലുകൾ പതിഞ്ഞ ഉപ്പ് ഭരണിയോട്, മുറ്റത്തെ തുളസിത്തറയോട്, എല്ലാത്തിനോടും യാത്ര പറയാൻ സമയമായിരിക്കുന്നു. ഒരായുസിൻ്റെ കഠിനാധ്വാനം മുഴുവൻ പിന്നിലാക്കി അയാൾ പടിയിറങ്ങി. കാറിൽ കയറുമ്പോൾ അയാൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അടുക്കളയിലെ വെളിച്ചം ആരെങ്കിലും അണച്ചോ എന്നറിയാൻ. ഇല്ല, ആർക്കും അതിനൊന്നും നേരമില്ല. മൂവർക്കും കടമ നിർവഹിക്കാനുള്ള വെമ്പലായിരുന്നു. ആ വീട്ടിലും ആ അടുക്കളയിലുമാണ് തങ്ങളുടെ അച്ഛൻ്റെ ജീവൻ കുടികൊള്ളുന്നതെന്ന് മക്കൾ മനഃപൂർവ്വം മറന്നതാണോ? അമ്മയുടെ ശേഷിപ്പുകളിലാണ് അച്ഛൻ്റെ ജീവിതമെന്ന് എന്തേ അറിയാതെ പോയി. മക്കൾക്ക് അച്ഛൻ്റെ ഒറ്റപ്പെടലായിരുന്നു വിഷയം. അതിനൊരു പരിഹാരമായി. അച്ഛനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചാൽ പിന്നെ അവരുടെ കടമ കഴിഞ്ഞുവല്ലോ. അതുമല്ല, അച്ഛനെ താമസിക്കാൻ ഇത്ര വലിയ വീടിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് വിൽക്കാം. കൂടെ പുരയിടവും എല്ലാത്തിനും ഒരു തീരുമാനം ഇന്നത്തോടു കൂടി ആകുമല്ലോ. കാർ നിർത്തിയത് ഒരു വലിയ ഗേറ്റിന് മുന്നിലാണ്. ഉള്ളിൽ നിന്നും ഒരു പ്രത്യേക മണം വന്നു, മരുന്നിൻ്റെയും ഏകാന്തതയുടെയും മണം. ആ മണം അയാളെ എതിരേറ്റു. കൗണ്ടറിൽ പേരെഴുതി. കേശുനാഥ്, 78 വയസ്സ്, അനാഥൻ. രജിസ്റ്ററിൽ പേര് ചേർത്തു. ആ രാത്രി ആ ചെറിയ മുറിയിൽ ഉറക്കം വരാതെ അയാൾ കിടന്നു. പുതിയ മണം, പുതിയ ചുമരുകൾ, കൂടെയുള്ളത് പഴയ ഓർമ്മകൾ മാത്രം. അയാൾ കരഞ്ഞില്ല. കരയാൻ കണ്ണിൽ വെള്ളമില്ലായിരുന്നു. മാറോട് ചേർത്ത ഫോട്ടോയിൽ അവൾ ചിരിച്ചുകൊണ്ട് നോക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും മക്കൾ തിരിച്ച് പറന്നിരുന്നു. ഫാമിലി ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഇളയ മകൻ്റെ വക, അച്ഛൻ സേഫാണ്. അതെ, അച്ഛൻ സേഫാണ്. അനാഥാലയത്തിൽ
0: ചിത്രലേഖ എഴുതി അവതരിപ്പിച്ച അച്ഛൻ സേഫാണ് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. വികസ്വര രാജ്യങ്ങൾക്ക് മേൽ കാർബൺ പുറന്തള്ളലിന്റെ ഉത്തരവാദിത്തം അന്യായമായി കെട്ടിവയ്ക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് നിയമന ഉത്തരവുകൾ കൈമാറും. സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടത്തി. CMRL എക്സാലോജി കേസിൽ ED നൽകിയ കത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐചി നഗോയയിൽ ഔദ്യോഗിക തുടക്കമാകും. വാർത്തകൾ വിശദമായി. വികസ്വര രാജ്യങ്ങൾക്ക് മേൽ കാർബൺ പുറന്തള്ളലിന്റെ ഉത്തരവാദിത്തം അന്യായമായി കെട്ടിവയ്ക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദേശീയ ഹരിത ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ഭാവി പരിസ്ഥിതിയും കാലാവസ്ഥാ ഗതിവേഗങ്ങളും എന്ന അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ചരിത്രപരമായ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ ഇന്നും ഇന്ത്യയിലെ പ്രതിശീർഷ കാർബൺ പുറന്തള്ളൽ ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഈ വസ്തുത ഇന്ത്യ ലോകത്തിനു മുന്നിൽ നിരന്തരം ഉയർത്തിക്കാട്ടുന്നുണ്ടെന്നും പരിസ്ഥിതി സംരക്ഷണത്തിനായി കൂട്ടായ ശ്രമങ്ങളിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമായി തുടരുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിശ്ചിത സമയത്തിനു മുമ്പ് തന്നെ വിജയകരമായി പൂർത്തിയാക്കിയ ഏക G20 രാജ്യം ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും രാജ്യം അസാധാരണമായ പുരോഗതിയാണ് കൈവരിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാർ, ജില്ലാ കോടതി ജഡ്ജിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പരിപാടിയുടെ ഭാഗമാണ്.
0: 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ കൈമാറും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന കത്ത് കൈമാറുക. തുടർന്ന് പുതുതായി നിയമനം ലഭിച്ചവരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്ത് 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കൊല്ലം പോർട്ടിന്റെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർക്കുന്ന യോഗത്തിന് മുന്നോടിയായി തുറമുഖം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പോർട്ട് ഉദ്യോഗസ്ഥർ ആവശ്യങ്ങൾ മന്ത്രിയോട് വിശദീകരിച്ചു. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനും പോർട്ട് ഹെൽത്ത് ഓഫീസറുടെ നിയമനത്തിനും കാലതാമസമില്ലാതെ നടപടി സ്വീകരിക്കുമെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു. സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം തുടങ്ങി. കൊല്ലം ബീച്ചിൽ മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി NCESSലെ സയന്റിസ്റ്റ് ഡോക്ടർ രജി ശ്രീനിവാസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ സുരേഷ് ആർ കുറുപ്പും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ ടോണി ചമ്മണി MLAയും കണ്ണൂർ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ അസിസ്റ്റന്റ് കലക്ടർ എസ് സ്വാതിയും ഉദ്ഘാടനം ചെയ്തു. കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ചിൽ ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് വ്യവസായ വിനോദസഞ്ചാര മേഖലകൾക്ക് ആവശ്യമായ ഭൂമി ലഭ്യമാക്കുന്നതിന് നിലവിൽ ഭൂപരിമിതികളിലും നിയന്ത്രണങ്ങളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. നിലവിലെ നിയമ തടസ്സങ്ങൾ പരിഹരിച്ച് വ്യവസായ ടൂറിസം ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന് നടപടികൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജൂബിലി ഹാളിൽ ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ മാത്രം 1,350-ലധികം പട്ടയങ്ങളാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾക്ക് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് 4.80 കോടി രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവച്ചവർ, ഹീമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3,640 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. അളവിൽ കൂടുതൽ മദ്യം വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കേസിൽ റിപ്പോർട്ടർ ചാനൽ MD ആൻഡ്രോ അഗസ്റ്റിനെ ചോദ്യം ചെയ്യലിന് എക്സൈസ് കസ്റ്റഡിയിൽ വിട്ടു. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നാളെ ഉച്ചയ്ക്ക് 12 വരെ ആൻഡ്രോയെ എക്സൈസ് കസ്റ്റഡിയിൽ വിട്ടത്. ആൻഡ്രോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ബത്തേരി മജിസ്ട്രേറ്റ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിരുന്നു. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്വാസം മുട്ടലിന് ചികിത്സ തേടിയെത്തിയ 16-കാരിക്ക് എക്സ്റേ മാറി നൽകി ചികിത്സ നടത്തിയ സംഭവത്തിൽ കൌണ്ടറിലെ ജീവനക്കാർക്ക് തെറ്റുപറ്റിയത്

0: ുക എന്നതാണ് സമന്വയം കൺവെൻഷനിലൂടെ ലക്ഷ്യമിടുന്നത്. കൺവെൻഷൻ നാളെ സമാപിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സിഎംആറിൽ എക്സാലോജി കേസിൽ ഇഡി നൽകിയ കത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയമോപദേശം ലഭിച്ച ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ രാഹുൽഗാന്ധി കൂടിക്കാഴ്ചയിൽ ഇഡി വിഷയം ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും ഇവിടെ തന്നെ തീരുമാനമെടുക്കാവുന്ന വിഷയമേ ഉള്ളൂവെന്നും ചെന്നിത്തല വ്യക്തമാക്കി. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ മുന്നേറ്റവുമായി താരാപഥം പദ്ധതി. ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനാവിഷ്കരിച്ച താരാപഥം പദ്ധതി കയറ്റുമുഖേനയാണ് പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രജു കോലിയക്കോട്.
1: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളെ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കാലാനുസൃതമായി പരിഷ്കരിച്ച് ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് താരാപഥം പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളുകൾ ഉപയോഗിക്കുന്ന സമ്പൂർണ, സമ്പൂർണ പ്ലസ്, സഹിതം, സമഗ്ര തുടങ്ങിയ വിവിധ ആപ്ലിക്കേഷനുകളിൽ പ്രത്യേകം ലോഗിൻ ചെയ്യുന്ന സംവിധാനത്തിന് പകരമായി സിംഗിൾ സൈൻ ഓൺ വഴി ഈ ഏകീകൃത ഡാഷ്ബോർഡിൽ പ്രവേശിക്കാനാകും. സമഗ്ര ക്യാൻവാസ് എന്ന പേരിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിൽ അധ്യാപകർക്ക് ഒരു ഓൺലൈൻ ഡിജിറ്റൽ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡും പുതുതായി സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് പുറമെ CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയുൾപ്പെടെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് സമ്പൂർണ പ്ലസ് പോർട്ടൽ സജ്ജമാക്കിയിരിക്കുന്നത്.
0: ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐടി നഗോയയിൽ ഔദ്യോഗിക തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കർ, ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽത്തൂർ എന്നിവർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്തമാസം 4 വരെ നടക്കുന്ന ഗെയിംസിൽ 500-ലേറെ ഇന്ത്യൻ താരങ്ങളാണ് 37 ഇനങ്ങളിലായി മത്സരത്തിനിറങ്ങുന്നത്. 45 രാജ്യങ്ങളിലെ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇത് 3-ാം തവണയാണ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത്. ചൈനയിൽ 2023 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുമായി ഇന്ത്യ 4-ാം സ്ഥാനത്തെത്തിയിരുന്നു. രാജ്കോട്ടിൽ അണ്ടർ 19 ക്രിക്കറ്റ് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 റൺസിന് പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയൻ ടീമിന് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 3-ാം മുന്നണിയുടെ ഭാഗമാകാൻ CPIM താൽപര്യമില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. വിശാലമായ പ്രതിപക്ഷ ഐക്യമാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച 3 ദിവസത്തെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ ശിബിരം വെള്ളിയാപറമ്പിൽ നാളെ സമാപിക്കും. സമാപന സമ്മേളനം മുതിർന്ന നേതാവ് വി മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യുവജന കമ്മീഷന്റെ കോഴിക്കോട് ജില്ലാതല അദാലത്ത് അടുത്ത ബുധനാഴ്ച കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. 18 വയസ്സിനും 40 വയസ്സിനും മധ്യേ പ്രായക്കാരായ യുവജനങ്ങൾക്ക് പരാതികൾ കമ്മീഷൻ മുഖേന സമർപ്പിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് അട്ടപ്പാടിയിൽ 1500-ഓളം കഞ്ചാവ് ചെടികൾ നശിപ്പിച്ചു. എക്സൈസ് ഫോറസ്റ്റ് സംയുക്ത പരിശോധനയിൽ അച്ഛൻവെട്ട് മലയിലെ 6 തോട്ടങ്ങളിൽ നിന്നാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസന രാജ്യങ്ങൾക്കുമേൽ കാർബൺ പുറന്തള്ളലിന്റെ ഉത്തരവാദിത്വം അന്യായമായി കെട്ടിവയ്ക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് നിയമന ഉത്തരവുകൾ കൈമാറും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടത്തി. CMRL എക്സാലോജി കേസിൽ ഇഡി നൽകിയ കത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐടി നഗോയയിൽ ഔദ്യോഗിക തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: വാർത്തകൾ. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണത്തിന് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്നും മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയായി. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർബൺ ബഹിർഗമനത്തിന്റെ പേരിൽ വികസ്വര രാജ്യങ്ങളെ പലപ്പോഴും അന്യായമായി കുറ്റപ്പെടുത്താറുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ, നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏകരാജ്യം ഇന്ത്യയാണെന്നും കഴിഞ്ഞ 12 വർഷത്തിനിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ജബ്കി ഐതിഹാസിക് സച്ചായി യേ ഹേ ആജ് ബി പ്രതി വ്യക്തി കാർബൺ എമിഷൻ മേ ഭാരത് കാ യോഗദാൻ ഗ്ലോബൽ ആവറേജ് കേ ആധേ സേ ഭി കം ഹേ. വികസിത ദേശോ മേ ഭാരത് കി തുലന മേ 6 ഗുണാ ജ്യാദാ പ്രതി വ്യക്തി കാർബൺ എമിഷൻ ഹോ റഹാ ഹേ.
0: 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങ് പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്കർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20-ാമത് റോസ്കർ മേളയോടെ നിയമന കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. കേന്ദ്ര നികുതി, എക്സൈസ്, കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്കർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പുതിയ ജോലി നേടിയവരെ അദ്ദേഹം അഭിനന്ദിച്ചു. തന്റെ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകി മുന്നേറാൻ സാധിക്കണമെന്നും അദ്ദേഹം ആശംസിച്ചു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്കർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളുമാണ് റോസ്കർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കാനഡയുടെ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിധുവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ വേഗത്തിലാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്നും സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന 2.0യുടെ ഭാഗമായി ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്കായുള്ള നൈപുണ്യ പരിശീലനത്തിന് അടുത്തമാസം തുടക്കമാകും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് കീഴിൽ ആദ്യഘട്ടത്തിൽ 34,000-ത്തോളം യുവാക്കൾക്ക് പരിശീലനം നൽകും. അടുത്ത വർഷം December 31 3,57,000 യുവാക്കൾക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ കടൽ തീരങ്ങളിലും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം നടത്തി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, എൻസിസി, എൻഎസ്എസ് വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ നടന്ന കടൽത്തീര ശുചീകരണ പരിപാടിക്ക് കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജി നേതൃത്വം നൽകി. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛതാ സാഗർ സുരക്ഷിത സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, എൻസിസി കാഡറ്റ്സ്, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആന്ത്രോത്ത്, മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500+ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, മാഹി, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യുക്രൈനെതിരായ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നതിനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ റഷ്യൻ ഉപരോധ ബില്ലിന് അംഗീകാരം നൽകി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും റഷ്യയുടെ പ്രതിരോധ, ഊർജ്ജ, സാമ്പത്തിക മേഖലകളെയുമാണ് നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. റഷ്യയ്ക്ക് യുദ്ധം തുടരാനാവശ്യമായ വിഭവങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലം പോർട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനും പോർട്ട് ഹെൽത്ത് ഓഫീസറുടെ നിയമനത്തിനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിനുള്ളിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ എ പി അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. അഫ്ഗാൻ അഭയാർത്ഥികളെ നിർബന്ധിച്ച് നാടുകടത്തുന്നതിനെതിരെ പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. നാടുകടത്തും മുൻപ് അവർക്ക് പീഡനമോ മറ്റ് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളോ നേരിടുന്നുണ്ടോ എന്ന് അധികാരികൾ ഉറപ്പുവരുത്തണമെന്നും യു എൻ വിദഗ്ധർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th ഓസ്കർ മേളയിലൂടെ 51,000+ നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രിയരാഗത്തിലേക്ക് സ്വാഗതം. പകലിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് മനസ്സിലൊരു കുളിർമ പകരാൻ വേണ്ടി നമ്മളെ തേടിയെത്തുന്ന സുന്ദരമായ ഉച്ചനേരത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓർമ്മകളിലെ പഴയ ഇണങ്ങളും ഹൃദയം തൊട്ട പുതിയ ഗാനങ്ങളും കോർത്തിണക്കിക്കൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഇതാ പ്രിയരാഗം തുടങ്ങുകയാണ്. ആദ്യ ഗാനം 2005 പുറത്തിറങ്ങിയ തമ്പുരാൻ കുന്ന് എന്ന സിനിമയിൽ നിന്നുമാണ്. നിസാറായിരുന്നു സംവിധാനം ചെയ്തത്. കലാഭവൻ നവാസ്, പ്രീതി വിജയകുമാർ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ സിനിമയിൽ 5 ഗാനങ്ങളുണ്ട്. നമുക്ക് MG ശ്രീകുമാറും സംഗീത മാധവും ചേർന്ന് പാടിയ പീലിക്കണ്ണിൽ കണ്ടു എന്ന് തുടങ്ങുന്ന ഗാനം ഇന്നത്തെ പ്രിയരാഗത്തിലൂടെ ആദ്യമായി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് തേജ് മെർവിനാണ് ഈണം കൊടുത്തത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ പ്രിയരാഗത്തിലൂടെ അടുത്ത ഗാനം കേൾക്കാം. ചിത്രം വിദേശി നായർ സ്വദേശി നായർ 2005 തന്നെയാണ് പുറത്തിറങ്ങിയത്. പോൾസന്റെ സംവിധാനത്തിൽ സായ്കുമാർ, രാജൻ പി ദേവ്, ജഗദീഷ് ഇന്ദ്രൻസ്, നരേന്ദ്രപ്രസാദ്, മഹിമ, പൊന്നമ്മ ബാബു, സ്നേഹ, കനകലത, ഗായത്രി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഈ സിനിമയിൽ രണ്ട് ഗാനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് എം ജി ശ്രീകുമാർ, രഞ്ജിനി ജോസ് എന്നിവർ ചേർന്ന് പാടിയ മാരിക്കാവിൽ തൃക്കൊടിയേറ്റിന് എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ മനോഹരമായ വരികൾക്ക് സഞ്ജീവ് ബാബുവാണ് ഈണം കൊടുത്തത്.

0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7225-900-18.
1: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കല്ലേ?
1: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോന്നില്ല പോലു.
3: പോന്നില്ലേ, എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നോണ്ടിനല്ലോ. പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400-111-3030, 9496-974-141.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
0: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. വീണ്ടും ഗാനങ്ങളിലേക്ക് കടക്കാം. പ്രിയരാഗത്തിലൂടെ ഓകെ ചാക്കു കൊച്ചിൻ മുംബൈ എന്ന സിനിമയിൽ നിന്നും ഒരു ഗാനമാവട്ടെ. സുധാംശു, ജെ കെ ബാവ എന്നിവർ ചേർന്നാണ് വരികൾ എഴുതിയത്. ഈണം കൊടുത്തത് സയൻ അൻവർ. സായികുമാർ, തിലകൻ, മുകേഷ്, സുനിത തുടങ്ങിയവരെല്ലാം അഭിനയിച്ച താഹിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ നിന്നും പിച്ചകപ്പൂ മണമായി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇപ്പൊ കേൾക്കാൻ പോകുന്നത്. പാടിയത് അഫ്സൽ, രഞ്ജനി ജോസ്.

എപ്പടി ശ്രോതാക്കളെ, പ്രിയരാഗം തുടരുന്നു. അടുത്ത ഗാനം തസ്കരവീരൻ എന്ന സിനിമയിൽ നിന്നും ശ്രീനിവാസ്, ബാലു തങ്കച്ചൻ, കല്യാണി നായർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം. മധു, മമ്മൂട്ടി, ഷീല, നയൻതാര തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിലെത്തി. പ്രമോദ് പപ്പനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം കൊടുത്ത ഗാനമിതാണ്. അരിതിരിമുല്ലേ പൂവുണ്ടോ, ആ പൂവിൽ തേൻ തിരിയുണ്ടോ, ആ തിരിയിൽ തേൻ കനിയുണ്ടോ. ആസ്വദിക്കാം. ശേഷം മറ്റു ഗാനങ്ങളിലേക്ക് കടക്കാം. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000. 9446242000. SK Doors, Talasheri Road, Mattanur.
1: ഒരൊറ്റ ചോദ്യം. നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM. പ്രിയരാഗത്തിലൂടെ മധുരമായ പാട്ടുകളും നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഗാനം ഒരു തമിഴ് സിനിമയിൽ നിന്നുമാണ്. 1993 വിക്രമിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയതാണ് ഗോകുലം എന്ന സിനിമ. 2005 ഇത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു. ഭാനുപ്രിയ, അർജുൻ, വടിവേലു തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മലയാളത്തിൽ നിന്നും ചില താരങ്ങൾ ഈ സിനിമയിൽ എത്തിയിട്ടുണ്ട്. 7 മനോഹരമായ ഗാനങ്ങളാണ് ഈ സിനിമയിലുള്ളത്. എല്ലാ പാട്ടുകൾക്കും വരികളെഴുതിയത് ഭരണികാവ് ശിവകുമാർ, സംഗീതം കൊടുത്തത് സിർപ്പി. ഇവയിൽ നിന്നും ഇപ്പോ ജമന്തി പൂവിറുത്തെ, അതിൽ നിൻമുഖം കണ്ടു ഞാനേ എന്ന ഗാനം കേൾക്കാം. പാടിയത് ഷാമി, മഞ്ജരി എന്നിവ.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് കേൾവിയുടെ വസന്തം. അടുത്ത ഗാനം പറയാം എന്ന സിനിമയിൽ നിന്നുമാണ്. 2006 അനിൽകുമാർ, ബാബു നാരായണൻ എന്നിവരുടെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്. നെടുമുടി വേണു, സായികുമാർ, ഭാവന, സലീം കുമാർ, ഹരിശ്രീ അശോകൻ, ജിഷ്ണു രാഘവൻ, മധു വാര്യർ, അഗസ്റ്റിൻ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് പാടുവാൻ എന്ന് തുടങ്ങുന്ന യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ മനോഹരമായ വരികൾ ഈണം കൊടുത്തത് മോഹൻ സിത്താര.

0: സിഎം വിസ്താര നില്ലൂന്നി.
1: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000118.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: ഉച്ചനേരത്തെ പാട്ടുനേരത്തിലേക്ക് പ്രിയരാഗത്തിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അടുത്തതായി 2006 പുറത്തിറങ്ങിയ മധുചന്ദ്രലേഖ എന്ന സിനിമയിൽ നിന്നും ഒരു ഗാനം കേൾക്കാം. എം ജയചന്ദ്രൻ ഈണം കൊടുത്ത് യേശുദാസാണ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾ ഇങ്ങനെയാണ്: മല്ലികപ്പൂ പൊട്ടുതൊട്ടു അല്ലിവയിൽ ചില്ലണിഞ്ഞു.

പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ മലബാറിന്റെ മധുരസ്വരം. കേൾക്കാം അടുത്ത ഗാനം. കിസാൻ എന്ന സിനിമയിൽ നിന്നും സിബി മലയിലിന്റെ സംവിധാനത്തിൽ കലാഭവൻ മണി, ബിജു മേനോൻ, മനോജ് കെ ജയൻ, ഭാവന തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മനോഹരമായ കുടുംബകഥ പറഞ്ഞ, ഒരു സമൂഹത്തിന്റെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു കിസാൻ. കേട്ടിരിക്കാൻ സുഖമുള്ള കൈകൾക്കും കാലുകൾക്കും താളം പിടിക്കാൻ പാകത്തിലുള്ള ഒരുപാട് പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. ഇപ്പോ മധു ബാലകൃഷ്ണനും രാധിക തിലകും സംഘവും ചേർന്ന് പാടിയ താളം തുള്ളി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ജോൺസൺ, കൈതപ്രം വിശ്വനാഥ് എന്നിവർ ചേർന്നാണ് സംഗീതം കൊടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയും സച്ചിദാനന്ദൻ പുഴങ്ങരയും ചേർന്നാണ് വരികൾ എഴുതിയത്.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: എല്ലാ, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
6: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
7: മറന്നു പോകാതെ വരികളും മറഞ്ഞു പോകാതെ ഈണങ്ങളുമായതേ നമ്മുടെ പ്രിയരാഗം തുടരുന്നു. അടുത്ത ഗാനം എന്നിട്ടും എന്ന സിനിമയിൽ നിന്നുമാണ്. 2006 രഞ്ജിത് ലാലിന്റെ സംവിധാനത്തിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. മനോജ് കെ ജയൻ, ദേവൻ, കനിഹ, ലാലു അലക്സ്, സലീംകുമാർ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. 6 ഗാനങ്ങളാണ് ഈ സിനിമയിലുള്ളത്. ഇപ്പൊ നമുക്ക് കാർത്തിക് ആലപിച്ച ചെല്ലമണിക്കാറ്റൊരു കഥ പറഞ്ഞു എന്ന ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റേതാണ് വരികൾ, ഈണം കൊടുത്തത് ജാസി ഗിഫ്റ്റ്.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് മലബാറിന്റെ മധുരസ്വരം. അടുത്തതായി 2006 പുറത്തിറങ്ങിയ രസതന്ത്രം എന്ന സിനിമയിൽ നിന്നും ഒരു ഗാനം കേൾക്കാം. മോഹൻലാലും മീരാ ജാസ്മിനും ജോഡികളായി എത്തിയ ഈ സിനിമ പ്രേക്ഷകർ നെഞ്ചേറ്റിയതാണ്. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിലാണ് പുറത്തിറങ്ങിയത്. 4 ഗാനങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പൊ നമുക്ക് പൂ കുങ്കുമപ്പൂ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഗിരീഷ് പതഞ്ജലിയുടെ വരികൾക്ക് ഇളയരാജ ഈണം കൊടുത്ത് ചിത്രയാണ് പാടിയത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ദേ നമ്മുടെ ഇന്നത്തെ ഈ സംഗീതയാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓരോ പാട്ടും ഓരോ ഓർമ്മയാണ്, ഓരോ സിനിമയും ഓരോ അനുഭവമാണ്. 2003 2006 ആ സുന്ദരമായ കാലഘട്ടത്തിലേക്ക് സംഗീതത്തിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സത്യനന്ദിക്കാട് സിനിമകളിലെ ലാളിത്യവും ലാൽ ജോസ് ചിത്രങ്ങളിലെ ഊർജ്ജവും നമ്മൾ ഇന്ന് പ്രിയരാഗത്തിലൂടെ ഒന്നുകൂടി അനുഭവിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവയെല്ലാം എന്നും പ്രിയപ്പെട്ടവയായി തന്നെ തുടരട്ടെ. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി പ്രിയരാഗത്തിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക. നന്ദി, നമസ്കാരം.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്,
2: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
5: പെട്രോൾ, ഇലക്ട്രിക്, ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
7: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവേട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025900017, 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
8: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
9: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: മല്ലിയോളെ, നമ്മളോടെല്ലാം ബേസ്റ്റ് പുറത്ത് കളയറെന്ന് പറഞ്ഞിട്ട് ഈ ലോറിയിൽ കയറ്റി കൊണ്ടുവന്ന ബേസ്റ്റ് ഏത് കുണ്ടിലാ കൊണ്ടിടുന്നു?
1: കുണ്ടില ഈ കൊണ്ടുവന്ന ജൈവ വേസ്റ്റ് എല്ലാം ഇല്ലേ, വിൻഡ്രോ കമ്പോസ്റ്റിൽ കൊണ്ടിട്ടിട്ട് വളമാക്കി മാറ്റൂ. നല്ല അസല് ജൈവ വളം.
0: എടോ ഇതുണ്ടാ ഞാൻ അറിഞ്ഞിട്ട് ഇപ്പങ്ങും പറഞ്ഞ നന്നായി.
2: ജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാനുള്ളതല്ല, ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി ഉപയോഗിക്കാം.
3: എന്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്റെ മകനെ സ്നേഹിച്ചിട്ടില്ല എന്ന്. ഞാൻ വിളിച്ചാവൻ വരില്ല എന്ന്. രാജനെ ഒന്ന് ഫോണിൽ വിളിക്കണം.
4: വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സില് ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ.
5: പെരിങ്ങോടാ,
4: തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്റെ ഒന്നുമില്ലടോ. നീലകണ്ഠ, നാവാമുകുന്ദന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി
6: നിവേദ്യമുണ്ട്.
2: നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?
7: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു താരസ്വരം. കേൾക്കാൻ മറക്കരുത് കേട്ടോ.
8: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

0: അല്ല, എങ്ങനെയുണ്ടായിരുന്നു പഠനയാത്ര?
1: ഈ യാത്രയില് പലതും പഠിച്ചു, നല്ല പേഴയും കിട്ടി.
0: എന്തിന്?
1: യാത്രക്കിടയില് വണ്ടിയിലുണ്ടായിരുന്ന വേസ്റ്റ് ഒക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് കളഞ്ഞതിനാ. ഇനി എന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു അബദ്ധം ഞാൻ കാണിക്കൂല.
0: അതേതായാലും നന്നായി.
2: ജീവിതത്തിൽ പിഴക്കാതിരിക്കാൻ, ചുറ്റുപാടുകൾ മാലിന്യമുക്തമാക്കാൻ ഏറ്റവും നല്ല ആരോഗ്യശീലവുമായി മുന്നേറാം.
3: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ.
4: യമണി ഇന്നെ തീർക്കണോ? അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങക്കല്ലോ?
5: എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്,
4: എന്നാ പോയി നോക്കാം.
5: ഒന്നും കൂടി പോയി നോക്ക്.
4: അല്ലപ്പ, അങ്ങ ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോയില്.
3: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേനും പോലും റേഡിയോയില്.
5: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
4: അതാ വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്
5: മോളെടുന്ന.
6: ഞാൻ അയ്യല്ലൂര് റേഡിയോ സ്റ്റേഷനിന്നാ.
3: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
6: നിങ്ങള് പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
4: കേക്കലുണ്ട്, കേക്കലുണ്ട്.
6: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
3: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
5: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്?
4: പങ്കെ വെറുതെ പറയല്ലേ, നീ കഴിഞ്ഞ ആഴ്ചയും കൂടി പാടുന്ന ഞാൻ കേട്ടു.
5: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
3: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടിക്കൊടുക്കന്റെ പങ്കെ.
5: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
3: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
5: ഉച്ചി

0: ഓർമ്മയില്ല. നാട്ടീരം പൊട്ടിച്ച് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലെന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
1: അത് ഏത് നേരവും മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ. ഇതെത്ര രസമായി തുടങ്ങിട്ട്.
2: മോളെ ഈ പങ്കുപാടി പാട്ടിപ്പ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരേ.
1: നമ്മക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചുതരും റേഡിയോയില്.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയോ, വെച്ചു തരാലോ.
1: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
1: ഓ അങ്ങനെയുണ്ടല്ലേ.
3: വിളിച്ചൊരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
3: ചിമ്മിയിലെ പാട്ടായിരിക്കും.
1: കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ
3: പെണ്ണാളേ പെണ്ണാ
1: പങ്കു പാടുന്ന ആ പാട്ട് തന്നെ. അങ്ങേ പാടിക്കൊടുക്കും. അങ്ങേ

0: പാടാനൊരുങ്ങിക്കോളൂ, പാട്ട് കേൾക്കാനും. നാട്ടിടവഴികളിലേക്ക് ഞങ്ങൾ വരുന്നു, നാട്ടിലെ പാട്ട് തേടി.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

0: ആ കേറിവാ, ഇരിക്കെ, ചായ കുടിച്ചിട്ട് പോകാം.
1: ഇന്നെന്നാ വിശേഷോ?
0: മോളെ കല്യാണം ഉറപ്പിച്ച്. അതിന് കാരണക്കാര് നിങ്ങൾ ഹരിതകർമ്മസേനക്കാര് കൂടിയാ.
1: ഞങ്ങളാ?
0: അതെ, ചെറുക്കന് പെണ്ണിനെ മാത്രല്ല വീടും പരിസരവും ഒരുപാട് ഇഷ്ടായിന്ന് മാലിന്യമില്ലാത്ത നാടെന്ന് പ്രത്യേകം പറഞ്ഞു.
1: ഓ സന്തോഷം.
0: ആദ്യോ യൂസർ ഫീ തരാൻ പോലും മടിച്ചവരാ ഞങ്ങള്. ആ ഞങ്ങളെ വീട്ടിലാ ഈ സൗഭാഗ്യം പടികടന്നു വന്നത്.
1: നാടും നഗരവും കൂടുതൽ സുന്ദരാവുമ്പോ ഇനിയും ഒരുപാട് മഹാഭാഗ്യങ്ങള് നമ്മളെ തേടി വരും. തീർച്ച.
2: അതെ, മാലിന്യ മുക്തി നേടി മഹാഭാഗ്യം കൈവരിക്കാൻ നമുക്കൊരുമിക്കാം.
3: മോനെ കത്തി താഴെടാ,
4: നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെടാ.
5: എന്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്റെ മകനെ സ്നേഹിച്ചിട്ടില്ല എന്ന്. ഞാൻ വിളിച്ച അവൻ വരില്ല എന്ന്. രാജനെ ഒന്ന് ഫോണിൽ വിളിക്കണം.
6: വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സില് ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ.
7: പെരിങ്ങോടാ,
6: തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്റെ ഒന്നുമില്ലടോ. നീലകണ്ഠ, നാവാമുകുന്ദന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി
8: നിവേദ്യണ്ട്.
2: നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?
9: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു താരസ്വരം. കേൾക്കാൻ മറക്കരുത് കേട്ടോ.
10: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും. എന്നിട്ടും ഈ വാൽവ് എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
1: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
0: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാനല്ലേ?
1: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
0: എന്തൊരു മനുഷ്യനാ നിങ്ങള്! ദാ ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ടോ? അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
1: എടോ, അത് പിന്നെ
0: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
2: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.
3: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശവമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
4: ചിത്രപരിചയം.
5: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക,
6: അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
7: അത് ഞാൻ ഉറപ്പിച്ചു.
6: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
4: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
8: നരസിംഹമ്മൻ നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതം.
4: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
3: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
4: ചിത്രപരിചയം.
6: കുഞ്ഞുകണ്ഠന്റെ മോളല്ലേ?
9: അതെ.
6: എന്താ പേര്?
9: മായ.
4: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
9: ഇവിടെ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
4: മറക്കാതെ കേൾക്കുക. ചിത്രപരിചയം.
10: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: എടാ, നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വെരു കളിക്കും പോലെ കളിക്കുന്നത്? എന്നാ നിന്റെ പ്രശ്നവും?
1: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര എന്നെ.
0: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യ പറയുന്നത്?
1: എല്ലവൻഷ്യ, മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കല്, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലേനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാര് വന്നോലു. ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
0: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. അതിനല്ലേ രണ്ട് റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
2: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.
3: പാട്ടിഷ്ടങ്ങളുടെ മധുരതീരങ്ങളിലൂടെ സ്നേഹസല്ലാപത്തിന്റെ സംഗീതയാത്ര, ഗാനാസ്വദനത്തിന്റെ നവ്യാനുഭവം. ഗാനലയം, റേഡിയോ മലബാർ 89.6 FM.
4: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ഇവിടെ കടയൊന്നുമില്ലല്ലോ, പിന്നെന്താ കാറ് നിർത്തിയേ?
1: ഏയ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്?
2: സാർ, മാഡം കുപ്പി പുറത്തേക്ക് എറിഞ്ഞു.
3: ഓ, വലിയ പരിസര സ്നേഹി.
2: നഗരസഭയുടെ ബോട്ടിൽ ബൂത്ത് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോ ഇങ്ങനെ വലിച്ചെറിയുന്നത് തെറ്റല്ലേ സാർ?
0: സോറി സ്നേഹിത, ഐ ആം പ്രൗഡ് ഓഫ് യു.
2: ഇത് എന്റെ ഉത്തരവാദിത്തമാണ് സാർ.
3: ആ കുപ്പി ഇങ്ങ് തന്നേക്ക്, ഞാൻ തന്നെ ആ ബോട്ടിൽ ബൂത്തിൽ ഇട്ടോളാം.
4: എന്റെ വീട് പോലെ തന്നെ എന്റെ നാടും ശുചിയായിരിക്കണം. അപ്പോൾ മറക്കരുത്, വൃത്തിയുള്ള വീടും നാടും നമ്മുടെ ഉത്തരവാദിത്തമാണ്.
5: ഈശ്വര കെ ദർബാർ മേ മഹാത്മാ ഹൂ കെ മേ ദുഷ്ട ആദ്മി ഹൂ വോ തോ കോയി നീ ജാൻ സക്താ ഹൈ. മുസ്കോ ഭി ബുറാ പതാ നീ ചലേഗാ കെ മേരെ മേ ദുഷ്ടതാ കിത്നി ഭരി ഹൈ യാ തോ മേരെ മേ സാധുതാ കിത്നി ഭരി ഹൈ. വോ തോ സാധു ഹൃദയ ഹൈ, ദുഷ്ട ഹൃദയ വോ ജാൻനേ വാലാ തോ രാം ജി പദാ ഹൈ.
6: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
7: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
8: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
2: എല്ലാവർക്കും നമസ്കാരം.
3: നമസ്കാരം.
2: ഇന്ന് നമ്മൾ മായാവി എന്ന് കേൾക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ മമ്മൂട്ടി ചിത്രമായിരിക്കും ഓർക്കുക. എന്നാൽ ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് 1965 റിലീസ് ചെയ്ത പി സുബ്രഹ്മണ്യം നിർമ്മിച്ച മായാവിയെയാണ്. തിരക്കഥാ സംഭാഷണം രചിച്ചത് നാഗവള്ളി RS കുറുപ്പും സംവിധാനം ജി കെ രാമുവും എസ്റ്റേറ്റ് മുതലാളിയായ കൃഷ്ണക്കുറുപ്പ് എന്ന വൈക്കം മണിയുടെ അനന്തരവനും എസ്റ്റേറ്റ് മാനേജറുമായ പ്രതാപൻ എന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ അമ്മാവനെ രഹസ്യമായി കൊല ചെയ്യുന്നു. വിവരമറിഞ്ഞ് നാട്ടിലെത്തിയ കൃഷ്ണക്കുറുപ്പിൻ്റെ മകൻ രഘു എന്ന പ്രേംനസീർ മാനസിക രോഗിയായി അഭിനയിച്ച് പ്രതാപനിൽ നിന്ന് രക്ഷപ്പെടുന്നു. കൃഷ്ണമേനോൻ എന്ന തിക്കുർശിയുടെ മകളായ വാസന്തി എന്ന ഷീലയുമായി രഘുവിൻ്റെ വിവാഹം നേരത്തെ ഉറപ്പിച്ചതായിരുന്നു. അവർ ചേർന്നുള്ള ഒരു പ്രണയരംഗത്തിന് പശ്ചാത്തലമൊരുക്കുന്ന ഒരു ഡ്യുവറ്റ് ആലപിക്കുന്നത് കമുകറ പുരുഷോത്തമനും പി ലീലയുമാണ്. പി ഭാസ്കരനും MS ബാബുരാജുമാണ് അണിയറ ശില്പികൾ.

കർത്താവിൻ്റെ ഗുണ്ടകൾ ആരെയെങ്കിലും ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ മുഖം മറച്ച ഒരു മായാവി തൽക്ഷണം അവിടെ എത്തി അവരെ രക്ഷിക്കുന്നു. എസ്റ്റേറ്റ് ഭരണത്തിൽ സഹായിക്കാനായി മധു എന്ന മധുവും ആ നാട്ടിൽ എത്തിച്ചേരുന്നു. ഈ ചിത്രത്തിൽ ശാന്തി എന്ന നടിക്ക് ഇരട്ട സഹോദരിമാരുടെ വേഷങ്ങളാണുള്ളത്, അതായത് മാലിനിയും ജയന്തിയും. മാലിനി പ്രതാപൻ്റെ സ്വാധീന വലയത്തിൽ നിന്ന് മോചനമില്ലാതെ കഴിയുന്നു. ജയന്തിയാവട്ടെ പിന്നീട് മധുവുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നു. ജയന്തിക്കു വേണ്ടി എസ് ജാനകി ആലപിക്കുന്ന ഒരു മധുരഗീതം.

മായാവിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പ്രതാപനും ഗുണ്ടകളും ചേർന്ന് മധുവിനെയും ജയന്തിയെയും വാസന്തിയെയും ബന്ധനസ്ഥരാക്കുന്നു. അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ മാലിനിക്ക് വെടിയേൽക്കുകയും അവൾ മരിക്കുകയും ചെയ്യുന്നു. പ്രതാപൻ്റെ രഹസ്യ സങ്കേതത്തിൽ എത്തിച്ചേരുന്ന മായാവി ഒടുവിൽ എല്ലാ ദുഷ്ടകഥാപാത്രങ്ങളെയും കീഴടക്കുന്നു. താമസിയാതെ പോലീസ് എത്തി എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു. മായാവിയായി മറഞ്ഞു നിന്നത് രഘുവാണെന്ന് പിന്നീട് വെളിപ്പെടുന്നു. ചിത്രത്തിൻ്റെ

0: പൊരുളും. ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

ഒരിക്കൽ നീ എന്നോട് പറഞ്ഞു, പ്രണയിക്കുന്നവർ ഘടികാരത്തിലെ സൂചിക്കാലുകളെ പോലെയാണെന്ന്, തമ്മിൽ അകന്നാലും അവർ പിന്നെയും ഒന്നു ചേരുമെന്ന്. എങ്കിലും വിരഹത്തിൻ്റെ കടലാസിൽ ഞാനിത് കൂടി കുറിക്കുന്നു.

ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതങ്ങളാണ് രാത്രി 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും റിലീ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ചാരുകസേര, 10:00 മധുരഗീതങ്ങൾ, നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, 6:05 പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ വയലാറിന്റെ സർഗസംഗീതം എന്ന കവിത ആലപിക്കുന്നു പ്രിയ സന്തോഷ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ്. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പ്രതികരണം, ശ്രോതാക്കളുടെ കത്തുകൾ. 7:25 ആകാശവാണിയിൽ നിന്നും റിലീ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നത് ദിയ ധനേഷ് പുന്നാട്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. തുടർന്ന് ചിത്രപരിചയം. ഇതിൽ പത്മരാജൻ സംവിധാനം ചെയ്ത നവംബറിന്റെ നഷ്ടം എന്ന ചിത്രത്തിന്റെ ആഖ്യാനമാണ്. 12:00 ആർദ്രഗീതങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402970896. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:30 പ്രതികരണം, പുനഃപ്രക്ഷേപണം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എഡ് സ്കൂൾ. 9:00 നാടകനേരം. ഇതിൽ നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിന്റെ 3 രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സിനി രാംദാസ് മട്ടന്നൂർ, ശ്രീഹരി രാംദാസ് മട്ടന്നൂർ, അമൽമണി മട്ടന്നൂർ, ഗംഗാധരൻ വി കെ നെല്ലൂന്നി, ചന്ദ്രഭാനു തില്ലങ്കേരി, ചന്ദ്രലേഖ മല്ലേശ്വരി, സൂര്യ ഇടവന, അശ്വിനി കവിനശ്ശേരി, അർഷിത. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. അപ്പോൾ കേൾക്കാൻ മറക്കരുത്.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
5: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനു.
6: അതുകൊണ്ട് നമുക്കൊരു ധൈര്യമല്ല.
5: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
6: ഇനിയിപ്പൊ എന്നാ ചെയ്യാ?
5: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരല്ലേനോ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
6: എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ വേണ്ടി വരൂലേ?
5: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിലെ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
6: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
7: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः जतिन शर्मा। आदौ मुख्य वार्ताः। मुक्त व्यापार सन्धिभिः देशस्य युवकेभ्यः नूतनावसराणां द्वाराणि उद्घाट्यन्ते इति प्रधानमन्त्री नरेन्द्र मोदी प्रख्यातवान्। विंशतितमे रोजगार मेला समारोहे एक 50,000+ नव नियुक्तेभ्यः नियुक्ति पत्राणि चासौ प्रादात्। प्रधानमन्त्री नरेन्द्र मोदी न्यगादीत् यत् भारते प्रतिव्यक्ति कार्बन उत्सर्जनस्य परिमाणं वैश्विक मध्यमानस्य अर्धादपि न्यूनं वर्तते। अथ G20 देशेषु कॉप 21 संकल्पान् समयात् पूर्वमेव सम्पाद्य भारतेन अधिगतम् अद्वितीयं साफल्यम्। दीनदयाल उपाध्याय ग्रामीण कौशल योजना 2.0 इत्यस्यान्तर्गतं देशस्य बहुसंख्येषु राज्येषु केन्द्रशासित प्रदेशेषु च 34,000 ग्रामीण युवकानां प्रशिक्षणं विधास्यते सर्वकारेण। जलाप्लावन विभीषिकातः साहाय्य प्राप्तये प्रयतमानाय नेपालाय भारतेन 11 टन परिमिता नूतन साहाय्य सामग्री प्रेषिता। अपि च जापान देशे अद्य 20तमस्य एशियाई क्रीडा महोत्सवस्य औपचारिक समारंभो जातः। अथ वार्ताः विशदीकृत्य। प्रधानमन्त्री नरेन्द्र मोदी अद्य अपराह्णे दृश्य श्रव्य माध्यमेन समायोजिते 20तमे रोजगार मेला समारोहे विभिन्नेषु सर्वकारीय संस्थानेषु 15,000+ नव नियुक्त युवकेभ्यः नियुक्तिपत्राणि वितरितवान्। अत्रावसरे सम्बोधयन् श्रीमोदी अवोचत् यत् विगतेषु वर्षेषु केन्द्र सर्वकारेण आगामि भविष्यस्य सज्जतायै युवकानां कौशल संवर्धने तेभ्यः नूतनावसराणां प्रदाने च निरन्तरं ध्यानं केन्द्रितम्।
1: आज देश के 51,000 से अधिक युवाओं को सरकारी सेवा के लिए नियुक्ति पत्र मिल रहे हैं। मैं आप सभी युवा साथियों को और आपके परिवारजनों को बहुत बहुत बधाई देता हूं। आज आप सभी एक ऐसे समय में भारत सरकार से जुड़े हैं जब देश एक बहुत बड़े लक्ष्य की ओर आगे बढ़ रहा है और ये लक्ष्य है 2047 तक विकसित भारत बनाने का।
0: प्रधानमंत्री मोदी न्यरूपयत् यत् सर्वकारः अप्रशासकीय क्षेत्रेपि उद्योगावसराणां द्रुतगत्या विस्ताराय कटिबद्धतया कार्यं करोति। अनेनैव उद्देश्येन प्रायः 1,00,000 कोटि रूप्यकाणां व्ययसाध्या प्रधानमंत्री विकसित भारत रोजगार योजना प्रारब्धा। अस्याः योजनायाः माध्यमेन प्रायः 2 कोटि परिमिताः युवानः प्रथमतया कार्यबले प्रवेष्टुं समर्थाः भविष्यन्तीति आशास्यते। प्रधानमन्त्रिणा सबलं प्रतिपादितं यत् भारतेन विगतेषु कतिपयेषु वर्षेषु प्रायः 40 देशैः सह मुक्तव्यापारसन्धिः हस्ताक्षरितः येन देशस्य युवकेभ्यः अवसराणां नूतनानि द्वाराणि उद्घाटितानि सन्ति। सः अवोचत् यत् एतादृशाः व्यापारसन्धयः देशस्य उद्यमेभ्यः नूतन सहभागितानां विपणीनां च मार्गं प्रशस्तं कुर्वन्ति। युवकानां कृते च आजीविकायाः नूतन सम्भावनाः सृजन्ति। श्रीमोदिना उल्लिखितं यत् भारतमद्य विश्वस्य तृतीयं विशालतमं स्टार्टअप पारिस्थितिकी तन्त्रं संजातम्।
1: भारत आज दुनिया का तीसरा सबसे बड़ा स्टार्टअप इकोसिस्टम है और भारत की स्टार्टअप स्टोरी अब केवल बड़े शहरों की कहानी नहीं है। आज करीब आधे रिकॉग्नाइज्ड स्टार्टअप Tier 2 और Tier 3 शहरों में है। यानी आज गांव, कस्बे और छोटे शहर का युवा भी भारत की नई इकोनॉमी में अपनी भूमिका बड़ी बना रहा है।
0: प्रधानमंत्री नरेन्द्र मोदी अवोचत् यत् भारते प्रति व्यक्ति कार्बन उत्सर्जनस्य प्रमाणं जागतिक मध्यमानस्य अर्धादपि न्यूनं वर्तते। अद्य नवदिल्ल्यां पर्यावरणस्य जलवायु गतिशीलतायाश्च भविष्यम् इत्याख्यस्य अन्ताराष्ट्रिय सम्मेलनस्य उद्घाटनं कुर्वन् श्रीमोदी न्यरूपयत् यत् विकासशीलदेशाः प्रायेण अकारणमेव कार्बन उत्सर्जनार्थम् अनुचितरूपेण दोषिणः घोषिताः। प्रधानमन्त्रिणा विशेषतया प्रतिपादितं यत् जीविंशति समूहे भारतम एकाकी तादृशम राष्ट्रमस्ति येन पेरिस नगरे संजाते कॉप एकविंशतिः शिखरोत्सवे कृताः संकल्पाः निर्धारित समयात् पूर्वमेव साफल्येन पूरिताः। केन्द्रीय ग्रामीण विकास मन्त्रालयेन आगामि मासतः देशस्य बहुसंख्येषु राज्येषु केन्द्रशासित प्रदेशेषु च दीनदयाल उपाध्याय ग्रामीण कौशल योजना 2.0 इत्याख्यायाः अन्तर्गतम् प्रायः 34,000 परिमितानां ग्रामीण युवकानां कौशल प्रशिक्षणं समारप्स्यते। प्रशिक्षण वर्गाणां प्रारम्भार्थं सज्जतानां समीक्षा प्रथमचरणे बिहार, मध्यप्रदेश, राजस्थान, पश्चिम बंगाल, हिमाचल प्रदेश, तमिलनाडु प्रभृतिभिः 14 राज्यैः केन्द्रशासित प्रदेशैश्च सह विहिता। मन्त्रालयेन स्पष्टीकृतं यत् आगामि वर्षस्य दिसम्बर मासस्य 31 दिनांकं यावत् 750,000+ परिमिताः ग्रामीण युवानः अस्यां योजनायां प्रशिक्षन्ते। संस्कृत वार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाष्य तन्त्रांशे अपि समुपलब्धो भविष्यति। भारतेन अद्य नेपालदेशाय 11 टन परिमिता नूतना साहाय्य सामग्री प्रेषिता। अस्यां साहाय्य सामग्र्यां औषधानि, विधिवैद्यक सामग्र्यः, शिबिराणि, स्वच्छतापेटिकाः, शयनस्यूताः अथ च अन्यानि अत्यावश्यक वस्तूनि समाविष्टानि सन्ति। विदेशमन्त्रालयेन विज्ञापितं यत् इयं साहाय्य सामग्री नेपालीय पक्षाय विधिवत् समर्पिता। नेपालस्य पुनरुत्थान प्रयासानां साहाय्यार्थं साहाय्य सामग्री वाहकं भारतीय वायुसेनायाः इदं नवमं विमानमासीत्। सामाजिक संचार पटले विदेश मंत्री डॉक्टर एस जयशंकरः अवोचत् यत् नेपालस्य पुनर्निर्माण प्रक्रियां प्रति भारतस्य दृढ़ सहयोगः अविच्छिन्न रूपेण अनुवर्तिष्यते। अवधेयं वर्तते यत् गते मासे नेपाले प्रवृत्ताभिः विनाशकारी जलाप्लावन विभीषिकाभिः जनजीवनं संपत्तयश्च गभीरतया बाधिताः आसन्। नेपालदेशस्य वित्तमन्त्री डॉक्टर स्वर्णिम वागलेवर्यः अवदत् यत् भारतनेपालयोः मध्ये पूर्वमेव विद्यमानानां सुदृढानां सम्बन्धानाम् आधारेण स्वसहभागित्वस्य नवीकरणस्य अवसरः अस्ति। अद्य नवदिल्ल्यां विकासशीलदेशानां कृते अनुसन्धान सूचना प्रणाल्याम् आयोजिते उदयोन्मुख वैश्विक व्यवस्थायां भारत नेपाल सम्बन्धानां पुनर्कल्पना इत्यस्मिन् विषये अन्ताराष्ट्रिय चर्चा सत्रं सम्बोधयन् डॉक्टर वागलेवर्यः सम्पर्कम् आर्थिक सहयोगं च दृढीकरणस्य महत्वं प्रतिपादितवान्। आकाशवाण्या सह विशेषतया सम्भाषयता नेपालस्य वित्तमन्त्रिणा ऋतुदशा संकटं न्यूनीकर्तुं पूर्वसूचना प्रणालीं स्थितिस्थापक संरचनां च समेत्य आपत्काल पूर्वनिवेशस्य विषये अपि अवधानं दत्तम्। ऊर्जा सहकारस्य, सीमापार विद्युत व्यापारस्य च विषये डॉक्टर वागलेवर्यः भारतीय निवेशैः समर्थिताः वर्तमान संयुक्त परियोजनाः अधोरेखितवान्। अद्य कालिम्पोंग पर्वतमण्डलात् पश्चिम बंगाल आरक्षकैः एकः अवैधः अफगानी जनः निगृहीतः। गुप्त सूचनानुसारं कार्यं कुर्वन्तः आरक्षकाः 28-वर्षीयं सैयद बिलाल खान इत्येतं गृहीतवन्तः इति आरक्षकाः अवदन्। आरक्षकाधिकारिणः उक्तवन्तः यत् बिलाल खान इत्यसौ सम्प्रति कलिम्पोंग नगरे विगत कतिपयेषु मासेषु भाटकत्वेन अवैधरूपेण निवसति स्म। तस्य निगडनानन्तरं तेनोक्तं यत् सः अफगानिस्तान देशीयः अस्ति अपि च भारते अवैधरूपेण निवासं कुर्वन्नासीत्। जापानदेशस्य मिजुहो पार्क एथलेटिक्स क्रीडांगणे अद्य 20तमस्य एशियाई क्रीडा महोत्सवस्य औपचारिक समारम्भो जातः। सम्राजा नारुहितो महाभागेन क्रीडा महोत्सवस्य उद्घाटनम् अत्रावसरे समुद्घोषितम् इति वार्ताः।
2: आकाशवाणी अल्पसमयത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ। आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നു നൽകുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു.
1: चालीस देशों के साथ फ्री ट्रेड एग्रीमेंट भी किए हैं. ये फ्री ट्रेड एग्रीमेंट्स FTA हमारे युवाओं के लिए संभावनाओं के नए द्वार बना रहे हैं. इस तरह के ट्रेड एग्रीमेंट्स से हमारे एंटरप्रेन्योर्स के लिए नई पार्टनरशिप्स के रास्ते खुलते हैं और हमारे युवाओं के लिए करियर में नई पॉसिबिलिटीज बनती है.
2: केंद्र निगुदी एक्साइज കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗാർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ സ്വച്ഛതാ ഹി സേവ കൈയോടു കൈ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും ഔദ്യോഗിക ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി പുതുവൈപ്പ് ബീച്ചിൽ ശുചീകരണ പരിപാടി നടത്തി. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: സെപ്റ്റംബർ 12 മുതൽ 19 വരെ രാജ്യവ്യാപകമായി നടന്നുവരുന്ന സമുദ്ര സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. വൈപ്പിൻ MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം കോളേജ് വിദ്യാർത്ഥികളും വോളണ്ടിയർമാരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ തീരം ശുചീകരിക്കൽ പൂർത്തിയാക്കി. ഫോർട്ട് കൊച്ചി മുനമ്പം ബീച്ചുകളിലും ഇതേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
2: സ്വച്ഛതാഹി സേവ 2026 ഭാഗമായി തിരുവനന്തപുരം നഗരസഭയുടെയും പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലും അനുബന്ധ തീരദേശ മേഖലകളിലും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണം മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽ തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കേഡറ്റ്സ്, ഹരിത കർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. കണ്ണൂർ മുഴുപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ചിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും പങ്കാളികളായി. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖ സന്ദർശന വേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെയും 18 അനുബന്ധ തുറമുഖങ്ങളുടെയും വികസനത്തെ സംസ്ഥാന സർക്കാർ വളരെ പ്രാധാന്യത്തോടെ കൂടിയാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം തുറമുഖത്തിന്റെ വികസനത്തിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി എന്ന പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ഒരു പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് കുരുമുളക് വില കിലോയ്ക്ക് 700 രൂപ കടന്നു. കൊച്ചി മട്ടാഞ്ചേരി വിപണിയിൽ ഗാർബിൾഡ് കുരുമുളകിന് 724 രൂപയും അൺഗാർബിൾഡിന് 704 രൂപയുമാണ് നിലവിലെ വില. എന്നാൽ ഉൽപാദനത്തിലെ വൻ ഇടിവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: രാജ്യാന്തര വിപണിയിൽ വിയറ്റ്നാമിൽ നിന്നുള്ള കുരുമുളകിന്റെ വരവ് കുറഞ്ഞതാണ് നിലവിൽ ഇന്ത്യൻ കുരുമുളകിന്റെ ഡിമാൻഡും വിലയും ഉയർത്തിയത്. ഇറക്കുമതിയിലുണ്ടായ ഇടിവ് വിലവർദ്ധനയ്ക്ക് കാരണമായെങ്കിലും ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മഴക്കുറവും കടുത്ത ചൂടും രോഗബാധയും കാരണം ഇത്തവണ കുരുമുളക് ഉൽപാദനം പകുതിയിലും താഴെയായി ചുരുങ്ങി. നഷ്ടം കാരണം മിക്ക കർഷകരും മറ്റു വിളകളിലേക്ക് മാറിയതും ഉൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാക്കി. ഇതിനു പുറമെ വളങ്ങളുടെ വിലവർദ്ധനവും കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നുണ്ട്. 2014-15 കാലയളവിൽ ലഭിച്ച 730 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷക സമൂഹം.
2: 30-ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ പാലക്കാട്ടെ മണ്ണാർക്കാട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ അവസാന വാരം കോഴിക്കോട് NITയിലും സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരിയിൽ എറണാകുളത്തും നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 3 വർഷത്തിനകം പ്രതിദിനം 1 കോടി ലിറ്ററിലേക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരവികസന വകുപ്പിന്റെ മേഖലാതല സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിത്തീറ്റ വില നിയന്ത്രണത്തിനുള്ള നടപടികൾ തുടരുമെന്നും തീറ്റപ്പുൽ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യുവാക്കളെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും

കേരളത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
4: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880, 8111933600. സി എം വിസ്താര,
4: സി എം വിസ്താര നെല്ലൂന്നി.
2: എത്ര സന്തോഷം, ഹാള് കിട്ടിയാ?
5: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
5: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
0: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
6: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.
7: പ്രധാന വാർത്തകൾ. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്കർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300-ഓളം പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര തീരശുചീകരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501-ാം ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സെഹ്റാവത്തും. വാർത്തകൾ വിശദമായി. മാറിക്കൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയ്ക്കനുസൃതമായി രാജ്യത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന പദ്ധതിയിലൂടെ ഏകദേശം 2 കോടി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ മോദി അറിയിച്ചു. വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ രാജ്യത്തെ സംരംഭകർക്ക് പുതിയ വിപണികൾക്ക് വഴിയൊരുക്കുകയും യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി.
8: आज भारत तेजी से ग्रो करने वाली बड़ी अर्थव्यवस्था है. इस फाइनेंशियल ईयर की पहली तिमाही में भारत की ग्रोथ रेट 7.8% रही है. इन्वेस्टमेंट में करीब 12% की बढ़ोतरी हुई है. रेटिंग एजेंसियां भारत की रेटिंग सुधार रही है और ये प्रगति ऐसे समय में हो रही है जब दुनिया अनेक अनिश्चितताओं से गुजर रही है.
7: രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്ഗാർ മേള സംഘടിപ്പിച്ചത്. ഇതോടെ നിയമന ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആയി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യവികസനത്തിന് സംഭാവന നൽകാൻ യുവജനങ്ങൾക്ക് അവസരം നൽകുന്നതിനുമുള്ള ശ്രമങ്ങളുമാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പ് സംഘടിപ്പിച്ച റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണനിർവഹണത്തിന്റെ സ്വഭാവം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പൊതുസേവനത്തിൽ നൈപുണ്യം, പൊരുത്തപ്പെടാനുള്ള കഴിവ്, തുടർച്ചയായ പഠനം എന്നിവയുടെ പ്രാധാന്യം യുവ ഉദ്യോഗസ്ഥർ തിരിച്ചറിയണമെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. ചടങ്ങിൽ 183 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കൊച്ചിയിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി പരിപാടിയിൽ മുഖ്യാതിഥിയായി. യുവാക്കളുടെ വികസനത്തിലും അവർക്കുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ തെളിവാണ് റോസ്ഗാർ മേളയെന്ന് ശ്രീ ജയന്ത് ചൌധരി പറഞ്ഞു. 102 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ഡൽഹി, ജമ്മുകാശ്മീർ, ലഡാക്ക്, ഝാർഖണ്ഡ്, കർണാടക ഹൈക്കോടതികളിലേക്ക് 14 ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ ജഡ്ജിമാരായും അഡീഷണൽ ജഡ്ജിമാരായും നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമാണ് നിയമനങ്ങൾ നടത്തിയതെന്ന് നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. നിവേദിത, അനിൽ ശർമ്മ, നിഷ സഹായ് സക്സേന എന്നിവരെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിച്ചു. 11 ടണ്ണോളം വരുന്ന പുതിയ ബാച്ച് ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ച് ഇന്ത്യ. മരുന്നുകൾ, ഫോറൻസിക് സാമഗ്രികൾ, ശുചിത്വ കിറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാളിന് കൈമാറിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച നേപ്പാളിന്റെ തിരിച്ചുവരവിനായി ഇന്ത്യ നൽകുന്ന സഹായ സഹകരണം തുടരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അതേസമയം പ്രളയത്തിന് പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിനായി നേപ്പാൾ സർക്കാർ 7-അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. 1400-ലധികം ആളുകളുടെ മരണത്തിനും

0: 6000-ലധികം ആളുകളെ കാണാതാകുന്നതിനും ഇടയാക്കിയ പ്രളയത്തെക്കുറിച്ചാണ് അന്വേഷണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ വിവിധ തീരദേശങ്ങളിൽ സ്വച്ഛ്സാഗർ സുരക്ഷിത്സാഗർ തീരദേശ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ കോവളം ഹവാബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ്ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടന്നു. ശംഖുമുഖം ബീച്ചിലെ ശുചീകരണ പ്രവർത്തനം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ വൈപ്പിൻ MLA ടോണി ചമ്മിണി ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മേയർ O സദാശിവൻ നേതൃത്വം നൽകി. കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിലും പ്രചാരണം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ, പൊതുജനങ്ങൾ എന്നിവർ ശുചീകരണ ശ്രമങ്ങളിൽ പങ്കെടുത്തു. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
2: കൈകോർക്കാം മാലിന്യരഹിത പുതുയുഗ കേരളത്തിനായി എന്നതാണ് ക്യാമ്പയിന്റെ ആപ്തവാക്യം. മാലിന്യക്കൂനകൾ കണ്ടെത്തി നീക്കം ചെയ്യുക, ശുചീകരിച്ച ഇടങ്ങളിൽ വീണ്ടും മാലിന്യം തള്ളാതിരിക്കാൻ സംരക്ഷണം ഒരുക്കുക, പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിനു പുറമെ സംസ്ഥാനത്തെ ശുചീകരണ തൊഴിലാളികളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മാലിന്യത്തെ വിഭവമാക്കി മാറ്റി പുനരുപയോഗ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നു.
0: കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
3: സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന മന്ത്രാലയങ്ങളുമായും സഹകരിച്ചുകൊണ്ട് വിവിധ പദ്ധതികളുടെ വേഗത്തിലുള്ള നടത്തിപ്പും പരാതി പരിഹാരവും ഉറപ്പാക്കുന്നതിനായി 2015 പ്രഗതി പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. രാജ്യത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. ഈ സംവിധാനത്തിലൂടെ 85 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ തടസ്സങ്ങൾ നീക്കി വേഗത്തിലാക്കാൻ സാധിച്ചുവെന്ന് ഈ വർഷം ഫെബ്രുവരിയിൽ രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കമായി. 2 ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും ചേർന്നാണ് 501 ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. ഔദ്യോഗിക വസ്ത്രം കൃത്യസമയത്ത് ലഭിക്കാത്തതിനെ തുടർന്ന് ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറിന് പകരമാണ് പവൻ സെഹ്റാവത്ത് പതാകയേന്തിയത്. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്നലെ ജപ്പാനെ 8 പരാജയപ്പെടുത്തി ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വനിതാ സിംഗിൾ സെമിഫൈനലിൽ ഇന്ത്യയുടെ ക്വിൻസി ഡിസൂസ ഇന്തോനേഷ്യയുടെ ഇമ സുമേയയോട് പരാജയപ്പെട്ടു. വെങ്കല മെഡലിനായുള്ള മത്സരത്തിൽ ക്വിൻസി നാളെ ജപ്പാൻ താരത്തെ നേരിടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഓരോ കായിക താരവും കഠിനാധ്വാനം ചെയ്തും അപാരമായ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ചുമാണ് എത്തിയിരിക്കുന്നതെന്നും ഇന്ത്യയ്ക്ക് അവരിൽ അഭിമാനമുണ്ടെന്നും തന്റെ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഡാക് സേവാ ഗിഫ്റ്റ്സ് പദ്ധതിക്ക് കീഴിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡാക് സേവാ ഗിഫ്റ്റ്സ് എന്ന പേരിൽ സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ ലക്കി ഡ്രോയോ ആയ യാതൊരു പദ്ധതിയുമായും ഇന്ത്യ പോസ്റ്റിന് ബന്ധമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th റോസ്ഗർ മേളയിൽ 51,000 നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300 പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര തീരശുചീകരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501 ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സഹറാവത്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.0 FM.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
4: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളുടെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
5: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോർസ് പോന്നിയാ.
6: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
6: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അല്ല ബിജുട്ടൻ തിരിച്ചു വരുന്ന.
5: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
6: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
6: അല്ല, ഞാനെന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
6: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
7: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ.
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ്. പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0490271400, 7225900018.
8: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.

സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM. ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: ഇത് കഥാനേരല്ലേ?
1: ചാരു അസരന്റെ നേരല്ലേ?
0: അതെ, അതാണ് ഉദ്ദേശിച്ചത്.
1: അല്ല, ഇന്നാരും വരാനില്ലേ പല്ലക്കില്?
0: നീ അറിഞ്ഞിട്ടില്ലേ എന്റെ പാട്ടിനെ പറ്റിട്ട് എത്ര പേരാന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളതെന്ന്?
1: ഓ, അയിന അന്ന് പോകുമ്പോ ചോക്ലേറ്റ് ഉണ്ട്, അരി മിൽക്ക് എല്ലാം വാങ്ങിക്കുന്നുണ്ട്.
0: എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട്.
1: കൊടുത്തവരെല്ലാം പറഞ്ഞില്ലേ?
0: നീ മാത്രമേ പറയാണ്ടുള്ളൂ, ബാക്കി എല്ലാവരും പറഞ്ഞു ഇതുപോലെ പാട്ട് നിർത്താൻ പാടില്ല, ചാരു കസേരയൊക്കെ സൂര്യ പാടുന്ന പാട്ടാന്ന് രസം. മാഷ കഥ കേൾക്കാൻ രസമുണ്ട്, പക്ഷെ അത് മാത്രല്ല പാട്ടിന്റെ രസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അപ്പൊ സൂര്യന്റെ പാട്ട് കേൾക്കാനാണ് ആൾക്കാര് ചാരു കസേര വെക്കുന്നു.
0: അങ്ങനെയും പറയാം, മാഷ കഥയും കേൾക്കണം.
1: സൂര്യന്റെ പാട്ടിന്റെ ഒന്നിച്ച് മാഷ കഥയും കേൾക്കണം.
0: പിന്നെ നിനക്കുള്ള സ്ഥാനമൊന്നും ഇല്ല അശ്വിനി. കാരണം എന്ന് വെച്ചാൽ, ഒന്നിക്ക് നിനക്ക് പാട്ട് പാടാൻ അറിയണോ അല്ലെ കഥ പറയാൻ അറിയണോ?
1: ഞാൻ ഇത് രണ്ടും ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ.
0: കഥാപ്രസംഗം?
1: ആ, എന്താ, ഞാൻ കഥാപ്രസംഗത്തിന് എത്ര വേദികൾ കയറി ഇറങ്ങിയിട്ടുണ്ട്.
0: ആ വേദികളിൽ കയറി ഇറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ നീ ഇന്നേ വരെ കഥാപ്രസംഗം പറയുന്നത് ആരും കേട്ടിട്ടില്ല.
1: എത്ര പേര്, ആരാധകരെ കൊണ്ടുള്ള?
0: അത് നീ ഒന്നിലോ രണ്ടിലാറ്റം പഠിക്കുന്ന സമയത്തുള്ളതായിരിക്കും. എന്നിട്ടെല്ലാം തോറ്റുപോകും. എന്നിട്ടോ ഒരു സമ്മാനം കിട്ടി എനിക്ക് ഇതുവരെയായിട്ട്.
1: തോറ്റുപോകുന്നതല്ല ഞാൻ
0: പറയുന്നത്,
1: അല്ലാന്ന്, ഞാൻ പറയുന്ന കഥാപ്രസംഗത്തിന്റെ ആന്തരികാർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ള ആരും അവിടെ ഉണ്ടായിട്ടില്ല.
0: ജഡ്ജസിന്?
1: ആ,
0: ഓ, ഭയങ്കരം തന്നെ നിന്റെ സൂക്കേടാ. എനക്കറിയാം അശ്വിനി, നീ നേർച്ച കൂട്ടിട്ടല്ലേ മത്സരിക്കാൻ പോക്ക്.
1: എടോ, ആ ഇങ്ങള് ചെയ്യുന്നല്ലേ, ഞാൻ ഇന്നേവരെ നേർച്ച കൂട്ടിയിട്ട് പോയിട്ടില്ലല്ലോ.
0: ഞാൻ ഇവിടെ നേർച്ച കൂട്ടാൻ പോയിനി.
1: എടോ, പരീക്ഷക്കെല്ലാം പോകുമ്പോ ഇങ്ങള് നേർച്ച കൂട്ടിട്ടില്ല. ഓക്കെ, LSS, USS, സംസ്കൃത സ്കോളർഷിപ്പ്, പാട്ട്, ഡാൻസ്, നേർച്ച കൂട്ടാതെ ഒരു സാധനങ്ങൾ എനിക്ക് പറഞ്ഞു.
0: നമ്മളിങ്ങനെ ഒന്ന് ഒരു ഇത് മനോധൈര്യത്തിന് വേണ്ടിട്ട് പറയുന്നില്ലേ, ദൈവമേ രക്ഷിക്കണേ എന്നൊക്കെ.
1: അത് നമ്മളും പറയൂ. ഞാൻ നേർച്ച കൂട്ടുന്നതിനെ പറ്റിയാ പറഞ്ഞു.
0: നേർച്ച കൂട്ടലല്ല അശ്വിനി, നേർച്ച കൊടുക്കലാന്ന്. എന്നിട്ട് ഒരു ഉറുപ്പ് വണ്ണാരത്തിലിടും, അത്ര മാത്രമേ ഉള്ളൂ. രണ്ട് എന്താ ഇത്?
1: അല്ല, എന്തായാലും നിങ്ങള് നേർച്ച കൂട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ വന്നേനു. ഇനിയിപ്പോ നേർച്ച കൂട്ടാത്ത സ്ഥിതിക്ക് വേണ്ടാന്ന് തോന്നുന്നു.
0: അതേതാള്?
1: കൂട്ടുന്നില്ലല്ലോ.
0: അല്ല, ഞാൻ കൂട്ടുന്നില്ല, പക്ഷെ എനിക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാലോ.
1: ആ ഇത് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യോ, അത് മനസ്സിൽ വിചാരിച്ചിട്ട് നേർച്ച കൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആഗ്രഹിച്ചാലും നടക്കും.
0: അതെയാ? അതാരാ?
1: അത് മാഷിട്ട് തോറ്റു ചോദിക്കണോ.
0: മാഷക്ക് എങ്ങനെ അയാളെ അറിയാ?
1: ഞാൻ പറഞ്ഞു കൊടുത്തിന്.
0: ആ അയാളെ പറ്റിട്ടാ?
1: ആ,
0: മാഷക്ക് എന്തെങ്കിലും നേർച്ചയുണ്ടായിരുന്നു?
1: അല്ലപ്പാ, മാഷിങ്ങനെ അടുത്ത ചാരുകസേരയിൽ പറയാൻ എന്തോ കഥയുണ്ടാവും, എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിന് മാഷിന്.
0: എന്നേ?
1: അത്
0: അത് ആ കാര്യോ? അതിന് ശേഷം മാഷക്ക് ഒരുപാട് കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ, അതൊന്നും അറിയണല്ലോ. എന്നാല് മാഷേ, മാഷ് നേർച്ച കൂട്ടിനാ?
2: നേർച്ച കൂട്ടാനാ?
0: അല്ല, മാഷക്ക് കഥയൊന്നും അറിയല്ല പോലു. എന്നിട്ട് മാഷ് ഇങ്ങനെ കഥ അറിയേണ്ടിട്ട് ഇവള് ആരെയോ പേര് പറഞ്ഞിട്ട് മാഷ് നേർച്ച കൂട്ടിയതിന് ശേഷം മാഷക്ക് ഒരുപാട് കഥകൾ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ.
1: മാഷ് നേർച്ച കൂട്ടിന്നല്ല പറഞ്ഞത്,
0: പിന്നെ നീ എന്ന് നേരത്തെ പറഞ്ഞേ?
1: മാഷക്ക് ആ കഥ പറഞ്ഞു കൊടുത്തത് ഞാനാ.
0: ഏത് കഥ?
1: ഓൾമോസ്റ്റ് എല്ലാ കഥയും ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്.

0: ആണോ മാഷേ?
1: ഇപ്പോൾ ഏതാണ് ഒരു നേർച്ചക്കഥയായിട്ട് വന്നത്?
2: അതില്ലേ എന്തെങ്കിലും പരീക്ഷ, ഡാൻസ്, പാട്ടെല്ലാം ഉണ്ട്, അമ്മപ്പാട് സൂര്യച്ച് പോയിട്ട് നേർച്ച കൂട്ടും. അപ്പോൾ വിചാരിക്കുന്നത് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു സംഭവം പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞതാ.
1: ആരാണത്?
2: തങ്ങളുപ്പാപ്പ.
0: തങ്ങളുപ്പാപ്പയാ?
2: ആ,
0: അങ്ങനെ ഒരു ഉപ്പാപ്പയുണ്ടാ?
1: ആ, അങ്ങനെ ഒരു മഹാൻ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അവിടെ നമ്മൾ കാര്യസിദ്ധിക്ക് വേണ്ടി പലരും നേർച്ച കൂട്ടാറുണ്ട്. അദ്ദേഹത്തെ വിചാരിച്ച് കാര്യം ആഗ്രഹിച്ചാൽ നടക്കുമെന്നാണ് വിശ്വാസികളുടെ വിശ്വാസം.
0: അപ്പൊ ഇത് ആരാണ് തങ്ങളുപ്പാപ്പ?
2: കണ്ട കണ്ട, സൂര്യചിക്കിപ്പം താല്പര്യം വന്നില്ലേ?
0: അല്ല, മാഷല് നേർച്ച കൊടുത്ത സ്ഥിതിക്ക് പിന്നെ നമുക്കുണ്ടാവൂലേ?
1: നമുക്ക് നമ്മുടെ കേരളത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മഹാനാണ് അദ്ദേഹം. നമുക്കിന്ന് അദ്ദേഹത്തിന്റെ ജീവിത കഥയിലേക്ക് തന്നെ പോവാം അല്ലേ? ഏതായാലും നേർച്ച കഥയാണല്ലോ നമ്മൾ പറയേണ്ടത്. ഇദ്ദേഹത്തിന് ശരിയായ പേര് എന്താണ്? പേര്
2: ഹനീഫ വലിയുല്ലാഹി,
1: മുഹമ്മദ് ഹനീഫ് വലിയുല്ലാഹി. അദ്ദേഹത്തിന്റെ ജനനം കരുനാഗപ്പള്ളിയിലാണ്, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ജനിക്കുന്നത്. കേരളത്തിലെ ഒരു പ്രശസ്തനായ സൂഫി വര്യനാണ്. ഇസ്ലാം മത വിശ്വാസികളെ ആദരിക്കുന്ന ഒരു പുണ്യപുരുഷനാണ് തങ്ങളുപ്പാപ്പ. അദ്ദേഹം ജനിച്ചത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ്. 1882 ജനിച്ചതെന്നാണ് വിശ്വാസം. പക്ഷേ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജനനശേഷമുള്ള ജീവിതകാലം മുഴുവനും ചെലവഴിച്ചത് നമ്മുടെ വടക്കേ മലബാറിലാണ്, കാസർഗോഡ് ജില്ലയിലാണ്. പ്രത്യേകിച്ചും നെല്ലിക്കുന്ന് എന്ന് പറയും, നെല്ലിക്കുന്നിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് അല്ലേ? അത് 1962 സെപ്റ്റംബർ 6. അപ്പം വളരെയധികം വർഷങ്ങളുടെ ചരിത്രമൊന്നുമല്ല. 20th century മരിക്കുന്നത്. ജനിക്കുന്നത് 19th century 1870 അദ്ദേഹം ജനിക്കുന്നത്. അവിടെ കാസർഗോഡ് നെല്ലിക്കുന്നിലൊരു പള്ളിയുണ്ട്. കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം 2 km അകലെയുള്ള നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലാണ് ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം, ഖബറിടം. ഈ ഖബറിടത്തിലേക്ക് ഒരുപാട് ആളുകൾ, എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവർ, ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല, എല്ലാവരും അവിടെ ചെല്ലും. 2 അവിടെ വളരെ വിഖ്യാതമായ ഉറൂസ്, തങ്ങളുപ്പാപ്പ ഉറൂസ് നടക്കും. ഉറൂസ് നേർച്ച, വലിയൊരു നേർച്ചയുടെ ഉത്സവമാണ് അവിടെ. 10,000 ഭക്തർ, എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ അവിടെ എത്തും. ഇദ്ദേഹം ഒരു ചരിത്ര പുരുഷൻ കൂടിയാണ് അല്ലേ? 1962 മരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ച പലരും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം, അതെന്താണ്, സാമൂഹിക പ്രവർത്തനം എന്താണെന്നാണ് നമ്മളിപ്പം പരിശോധിക്കുന്നത്. കരുനാഗപ്പള്ളിയിലെ ഒരു നിർധന കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പട്ടിണിയായിരിക്കും, കൂടെ അനാഥത്വം കൂടി അദ്ദേഹത്തെ ബാധിച്ചു. മാതാപിതാക്കളൊക്കെ വളരെ നേരത്തെ അദ്ദേഹത്തെ വിട്ടുപോയി. ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാത്ത നിലയിലായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ അദ്ദേഹം എന്ത് ചെയ്തു? കരുനാഗപ്പള്ളി വിട്ട്, നാട് വിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. സഞ്ചാരം വടക്കോട്ടാണ്, നമ്മുടെ കൊല്ലത്തിൻ്റെ വടക്ക് അല്ലേ, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, കാസർഗോഡ് വരെ ചെന്നെത്തി. കാസർഗോഡ് നെല്ലിക്കുന്ന് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖല തീരുമാനിക്കുന്നത്. അവിടെ എത്തും വരെ സഞ്ചാരം തന്നെയാണ്. അദ്ദേഹത്തിന് വലിയ പരിചയക്കാരും ആരും ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് ഹനീഫ് അവിടെ കാസർഗോഡ് വളരെ വിശന്ന് വലഞ്ഞ് ആരാലും സഹായിക്കാൻ ആളില്ലാതെ നിൽക്കുമ്പോഴാണ് ഒരു വൃദ്ധനായ വ്യാപാരി അതുവഴി വരുന്നത്. ഒരു മുസ്ലിം വൃദ്ധനാണ്, വ്യാപാരിയാണ്. ഈ പയ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കരുനാഗപ്പള്ളിയാണ് എൻ്റെ സ്വദേശം, എൻ്റെ പേര്
2: മുഹമ്മദ്
1: ഹനീഫ് എന്നാണ്, ജോലി തേടി വന്നതാണ്, വീട്ടിൽ പ്രാരാബ്ധമാണ്, പട്ടിണിയാണ്, എന്നെ നോക്കാൻ അവിടെ ആരുമില്ല. നമ്മുടെ ഹനീഫിൻ്റെ ഈ വിഷമമൊക്കെ കണ്ടപ്പോൾ വൃദ്ധനായ വ്യാപാരിക്ക് ഒരു അനുകമ്പ തോന്നി. അദ്ദേഹം പറഞ്ഞു, നീ ഭയക്കണ്ട, എൻ്റെ കൂടെ വന്നോളൂ, നിനക്ക് ഞാൻ ജോലി തരാം, ആഹാരമൊക്കെ തരാം. അങ്ങനെ ആ മുസ്ലിം വൃദ്ധൻ്റെ കൂടെയാണ് കാസർഗോഡ് ആര് താമസിക്കുന്നത്?
2: ഹനീഫ്. ഹനീഫ്
1: അന്ന് അദ്ദേഹം തങ്ങളുപ്പാപ്പയായിട്ടില്ല, തങ്ങളെയല്ല, സാധാരണ ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ്. ഹനീഫിന് വലിയ സന്തോഷമായി. കാരണം തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ പഠിച്ചവനാണ്, അള്ളാഹുവാണ് എന്നുള്ള ബോധ്യമാണ്. കാരണം ഇതുവരെ എന്നോട് ഇതുപോലെ ആരും ചോദിച്ചിട്ടില്ല, വിശക്കുന്നുണ്ടോ, ഭക്ഷണം വേണോ ചോദിച്ചിട്ടില്ല. അപ്പം അങ്ങ് എൻ്റെ അള്ളാഹുവാണെന്നൊക്കെ പറയും. അങ്ങനെ കൂടെ താമസിക്കും. കുറേ നാൾ കഴിഞ്ഞു, ചില ജോലികളൊക്കെ കൊടുത്തു. പക്ഷെ നമ്മുടെ മുഹമ്മദ് ഹനീഫിന് ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ല. പറഞ്ഞ ജോലിയൊന്നും ചെയ്യില്ല. എപ്പോഴും അധികം സംസാരിക്കാതെ, ആരോടും പരിചിതഭാവമൊന്നും കാണിക്കാതെ, ആരോടൊന്നും ചിരിക്കാതെ ഇങ്ങനെ നടക്കും. ഒരു പ്രത്യേക സ്വഭാവക്കാരനായിട്ട് മാറുകയാണ് മുതിരും തോറും വളരും തോറും. അപ്പം ഇദ്ദേഹത്തിന് വിഷമമായി, കാരണം കൂലി കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ, സഹായിക്കാനാണല്ലോ കൂടെ കൂട്ടിയത്. അന്ന് കാണുമ്പം വളരെ പാപത്താനായിരുന്നു, പക്ഷെ ഇന്ന് ചോദിച്ചാലൊന്നും മറുപടിയില്ല, ഇങ്ങോട്ട് കാര്യമായിട്ടൊന്നും പറയില്ല, ഇങ്ങോട്ടൊന്നും ചോദിക്കില്ല, ഏൽപ്പിച്ച് ജോലികളൊന്നും ചെയ്യുകയില്ല. പക്ഷേ ഈ അനീഫിൻ്റെ ഇത്തരം സ്വഭാവങ്ങളൊക്കെ മാറുമെന്ന് പ്രതീക്ഷ ആർക്കുണ്ടായിരുന്നു? ഇദ്ദേഹത്തെ സഹായിച്ച വൃദ്ധനുണ്ടായിരുന്നു. അദ്ദേഹം അതിനൊരു ഉപായം കണ്ടെത്തിയെന്ന് അറിയോ? തൻ്റെ മകളെ
2: വിവാഹം ചെയ്തു കൊടുത്തു.
1: വിവാഹത്തോടു കൂടി
0: നന്നായിക്കോളുമെന്ന്
1: വിചാരിച്ചു.
2: പണ്ടങ്ങനെ ആരോരോ വിചാരിച്ചിട്ടില്ലേനോ?
0: നമ്മുടെ സിദ്ധാർത്ഥൻ,
2: യശോദ,
1: ബുദ്ധമത സ്ഥാപകൻ അല്ലേ. വിവാഹം കഴിച്ചു കൊടുക്കുകയല്ല യഥാർത്ഥത്തില്, വീട്ടിലിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന മകനെ ജനങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കാം അല്ലേ, തെരുവിൽ സാധാരണക്കാരെ കാണാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അതെന്തായി? അത് കൂടുതൽ അബദ്ധമായി. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? ജനങ്ങളുമായിട്ട് പെരുമാറുമ്പം അല്പം ഈ മന്ദതയൊക്കെ മാറും, ഒന്ന് ഉഷാറാകുമെന്ന് പ്രതീക്ഷയായിരുന്നു. പക്ഷെ സംഭവിച്ച നേരെ വിപരീതമാണ്. ജനങ്ങളുടെ കഷ്ടപ്പാടും വിഷമവും ഒക്കെ കണ്ടപ്പോൾ ആകെ കൂടുതൽ മൗനിയായിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നീടാണ് ബുദ്ധൻ ഉണ്ടാവുന്നത്. പക്ഷേ വിവാഹത്തോടുകൂടി ആള് ഈ മൗനം, വിഷാദരോഗം, മിണ്ടാതിരിക്കുന്ന സുഖേട് മാറിക്കിട്ടുമെന്ന് പ്രതീക്ഷിച്ച മറ്റൊരു മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ആരുടെ മൗനം മാറ്റാനാണ് വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചത്?
0: നാരായണ ഗുരു.
2: വിവരമുണ്ടല്ലേ,
0: നമ്മൾ പണ്ട് പഠിച്ചതാണത്.
1: അതെ, ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിനും വളരെ കുട്ടിക്കാലത്തെ ഈ പഠനം, രാമായണം വായിക്കുക അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുക, അങ്ങനെ അധികം ആൾക്കാരോടൊന്നും സംസാരിക്കാതിരിക്കുക,
2: അത് ബുദ്ധിജീവിന്റെ ലക്ഷണമാണല്ലോ. അതായത് നമ്മള് സമൂഹത്തെ പറ്റി ചിന്തയുള്ള ആൾക്കാരുടെ ലക്ഷണമാണല്ലോ. പക്ഷെ ഇവിടെ ചില ആൾക്കാരതിനെ തെറ്റിദ്ധരിക്കുന്നു.
0: സാമൂഹ്യ ബോധം ഉള്ളവരാണെങ്കിൽ ഓക്കെ, മാഷെ ഉരുട്ടിങ്ങൾ ചിന്തിക്കുന്നവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ.
2: ഞാൻ പല സമയത്തും ഞാനിങ്ങനെ സാമൂഹ്യ ചിന്തകളിൽ ഏർപ്പെട്ടിങ്ങനെ ഇവര് പറയും നീ എന്താ ഇങ്ങനെ അങ്ങനൊക്കെ പറയുന്ന, അപ്പൊ ഞാനിതൊക്കെയാ ചിന്തിക്കുന്നതെന്ന് ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ.
1: നാരായണ ഗുരുവിന്റെ മാതാപിതാക്കൾ ചെയ്ത പോലെ അശ്വിനിനെ ചെയ്യിപ്പിക്കേണ്ടി വരും. അവര് ചെയ്തെന്താണ്? അവരുടെ മുറപ്പെണ്ണായ കാളിയമ്മയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു.
0: ഇത് കാളിയനെ കൊണ്ട്
1: പക്ഷേ നാരായണ ഗുരു ലൗകിക ജീവിതം നയിക്കുകയല്ല ചെയ്തല്ലേ. അദ്ദേഹം പിന്നെ തന്റെ മേഖല, തന്റെ ദൗത്യം ഇതല്ലെന്ന് കരുതിപ്പോയി. അപ്പൊ ഏതാണ്ട് നമ്മുടെ മുഹമ്മദ് അനീഫിനും ഈ ഒരു ചികിത്സയാണ് നൽകുന്നത്. തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവും, തൻ്റെ ബിസിനസ്സിലൊക്കെ ഇടപെടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ പ്രതീക്ഷ നടന്നോ?
2: ഇല്ല,
1: എല്ലാം തകിടം പറഞ്ഞു. വീണ്ടും വിവാഹം കഴിച്ചിട്ടും ഒരു ലൗകിക ജീവിതത്തോടൊന്നും താല്പര്യമില്ല. പിന്നെ ഒന്ന്, സംസാരം വളരെ കുറവാണ്. പരിചയമുള്ളവരെ തന്നെ മുഖാമുഖം കണ്ടാലും ചിരിക്കൊക്കെ പോലും ഇല്ല.
2: അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് നമ്മളെ നാട്ടിലുമില്ലേ?
0: പിന്നെന്താ, പിന്നെ ആരെ കണ്ടാലും പരിചയമില്ലാത്തവരായാലോ, നമ്മളിങ്ങനെ ചിരിച്ച് നിൽക്കുന്നവരെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്.
2: അതെ, നമ്മള് എല്ലാ ആൾക്കാരോടും ചിരിക്കണല്ലോ. എന്നെ തന്നെ അല്ലല്ലോ ഉദ്ദേശിച്ചത്.
0: പിന്നെ നിനക്കങ്ങനെ തോന്നിയെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
2: ഏയ്, തോന്നിയിട്ടൊന്നുമില്ല, പിന്നെ സ്നേഹല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റും.
0: അതെ അതെ.
1: നമ്മളേതായാലും ഹനീഫിന്റെ കഥയിലേക്ക് പോവാം. അപ്പോൾ ഒരു തവണ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിൽ നിന്ന് വിട്ടുപോയ ഹനീഫിനെ തിരിച്ചു കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളൊക്കെ ഉഷാറാകുമെന്ന് കരുതിയായിരുന്നു. പക്ഷേ ഒന്നും ഒരു ഫലവും ഉണ്ടായില്ല. താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു സൂഫി വരിനെ പോലെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തെരുവിലാണ്. തൻ്റെ വീട്ടിലൊന്നും പോകുന്നേയില്ല. ഇതിനിടയിൽ നമ്മുടെ വൃദ്ധൻ മരിക്കുകയും ചെയ്തു. നാട്ടുകാർ തെരുവിൽ കാണുന്ന ഈ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി കുളിക്കാതെ വസ്ത്രം അലക്കാതെ നടക്കുന്ന ഹനീഫിനെ കണ്ടപ്പോൾ എന്തു പറയും? ഭ്രാന്തൻ എന്ന മുദ്രകുത്തും, കല്ല് വലിച്ചെറിയും അല്ലേ, അദ്ദേഹത്തിനെ ഓടിക്കും, ഇങ്ങനെ എല്ലാവരുടെയും ഒരു പരിഹാസ കഥാപാത്രമായി മാറുകയാണ് അദ്ദേഹം. പക്ഷേ ഇതിനൊന്നും അദ്ദേഹം എന്തില്ല, പ്രതികരിക്കില്ല. തന്നെ കല്ലെറിഞ്ഞാലും അവർക്ക് നേരെ പാഞ്ഞെടുക്കുകയോ കുട്ടികളെ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. ഈ സമയത്താണ് അദ്ദേഹത്തിന് ചില പ്രവചന സിദ്ധി ഉണ്ടെന്ന് നാട്ടുകാർ മനസ്സിലാവുന്നത്. ഹനീഫിന് നല്ല പരിചയമുള്ളവരെടുത്ത് പോയാലും പരിചിത ഭാവം പോലും കാണിക്കില്ല, എപ്പോഴും ആലോചനയിലായിരിക്കും. യാദൃശ്ചികമായിട്ട് എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഒരു കാര്യം അനീഫ് പറഞ്ഞു, ആ പറഞ്ഞ കാര്യം അതേപോലെ
2: സംഭവിച്ചു.
1: അപ്പോൾ ആളുകൾക്ക് തോന്നി ഇത് ഒരു സൂഫി വരിനാണ്, പഠിച്ചവന്റെ അനുഗ്രഹം കിട്ടിയവനാണ്, അതാണ് അദ്ദേഹത്തിന്റെ ഈ നോട്ടവും നടപ്പും ഒക്കെ.
2: അപ്പൊ സൂര്യേച്ചി, നിങ്ങള് കുളിക്കണ്ട, നനക്കണ്ട, തെരുവിലോട്ട് രണ്ടോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോ?
0: എന്നാലോ,
2: സൂഫി വരിയത്തിയാവ,
0: എനക്കങ്ങനെ ആവണ്ടേ അശ്വിനി.
1: അപ്പൊ ഏതായാലും നമ്മുടെ മുഹമ്മദ് ഹനീഫ് മെല്ലെ മെല്ലെ പ്രശസ്തനാവാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഇതുവരെ ആളുകൾ അവജ്ഞയോടുകൂടി നോക്കി നിന്നവര് ആരാധനയോടുകൂടി നോക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചിലരൊക്കെ ചെല്ലും, കാര്യമായിട്ട് കാസർഗോഡാണ്, കടലോര മേഖലയാണ്, മത്സ്യബന്ധനമാണ് തൊഴിൽ, മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, മഴ പെയ്യോ അല്ലെങ്കിൽ എവിടെ പോയാലാണ് മീൻ കുറേ കൂടുതൽ കിട്ടുക. പിന്നെ അസുഖം, പല അസുഖങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ മന്ത്ര ചികിത്സ, ഒറ്റമൂല ചികിത്സ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഭേദമാവുന്നുണ്ട്. അതോടുകൂടി എന്തായി?
2: ഫേമസ് ആയി,
1: വളരെ പ്രശസ്തനായി. എല്ലാവരും എപ്പോഴേക്കും അദ്ദേഹത്തിനെ തങ്ങൾ എന്ന പേരും തങ്ങൾ ഉപ്പൂപ്പ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. മുഹമ്മദ് ഹനീഫ് എന്നുള്ള പഴയ പേരൊക്കെ മാറി തങ്ങൾ ഉപ്പാപ്പ എന്ന പേരിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വലിയ ആളായിട്ട് മാറുകയാണ്. അവിടെ മഴ പെയ്യുന്ന കാര്യം കൃത്യമായിട്ട് പറയും. കടലിലേക്ക് പോകുമ്പോൾ ചുഴലിക്കാറ്റുണ്ടെങ്കിൽ പ്രശ്നമല്ലേ, അപ്പോൾ ഏത് ദിശയിലാണ് എപ്പോഴാണ് കാറ്റടിക്കുക എന്നുള്ള കാര്യം അദ്ദേഹം പറയും. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിക്കുകയാണ്. അപ്പം ജനങ്ങൾ ഒരു കാര്യം സംഭവിച്ചാൽ അത് 100 പേരോട് അവർ പറയും. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അദ്ദേഹം വലിയ പ്രവചനം നടത്തുന്ന സിദ്ധനായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ പ്രത്യേക അനുഗ്രഹം വാങ്ങാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നു. ചെറിയ കുട്ടികളും മറ്റുള്ളവരൊക്കെ അനുഗ്രഹം തേടിയെത്തുന്നു. എന്തെങ്കിലും കുടുംബത്തിലോ മറ്റോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം നിർദ്ദേശിക്കാനെത്തും. ഇദ്ദേഹം നിർദ്ദേശിച്ച പരിഹാരം അത് സ്വീകരിച്ച് പോയാൽ അത് വിജയകരമായിട്ട് മാറുകയും ചെയ്യും. അപ്പം ഇങ്ങനെ എല്ലാ തലത്തിലും നാട്ടുകാർക്കൊരു ഡിവൈൻ, ദിവ്യത്വമുള്ള ആളായിട്ട് തങ്ങൾ പാപ്പ നെല്ലിക്കുന്ന് കാസർഗോഡ് നെല്ലിക്കുന്നിൽ ഇങ്ങനെ പ്രശസ്തനാവുക. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നെല്ലിക്കുന്ന് വിട്ടു, കാസർഗോഡ് വിട്ടു, കേരളമാകെ വ്യാപിക്കാൻ തുടങ്ങി. കേരളത്തിലപ്പുറത്ത് കാസർഗോഡ് കർണാടകത്തിൻ്റെ മേഖലയാണല്ലോ അല്ലേ, കർണാടകത്ത് നോക്കി ആളുകൾ വരാൻ തുടങ്ങി. ഇദ്ദേഹം ഈ ചികിത്സക്ക് ചില ചെടികളുടെ ഇലകളാണ് കൊടുക്കുക. ഇല ഒന്ന് മന്ത്രിച്ചിട്ട് പറഞ്ഞ് ഇത് കഴിച്ചോളൂ പറയും, ഏത് അസുഖവും അതുകൊണ്ട്
2: മാറും.
1: മാറിയതായിട്ടാണ് അനുഭവം ആളുകളുടെ. അപ്പം അദ്ദേഹം സാധാരണ ആരെങ്കിലും ഇല കൊടുത്തു കഴിഞ്ഞാൽ മാറില്ലല്ലോ, ഇദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങളും കൂടി ചേർത്ത് ഇല കഴിക്കുമ്പോൾ അത് മാറുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ ജപിച്ച വെള്ളം കൊടുക്കും, വെള്ളം ജപിച്ച് കൊടുത്താൽ ആ വെള്ളം ചില പ്രത്യേക പ്രത്യേക സമയങ്ങളിൽ തുള്ളി തുള്ളിയായിട്ട് കഴിച്ചാലും എല്ലാ അസുഖങ്ങളും, മാറാത്ത രോഗങ്ങളടക്കം മാറുന്നതായിട്ട് ജനങ്ങൾക്ക് അനുഭവം. അതോടുകൂടി അത്ഭുത സിദ്ധിയുള്ള ആളായിട്ട് അദ്ദേഹം മാറുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവചനത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ കാസർഗോഡ് ഭാഗങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിലൊരു കഥ നമുക്ക് പറയാം. ഒരു ഉരു, ഉരു എന്ന് പറഞ്ഞാൽ വലിയ കപ്പലല്ല, ചെറിയ കപ്പലല്ല, ചെറിയ കപ്പലിൽ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന ഒരു പഴയ കപ്പലുകളുടെ പേരാണ്. അത് യന്ത്രവൽകൃതമല്ല, കൂടുതൽ മത്സ്യബന്ധനോ അതുപോലെ ചരക്ക് കൈമാറ്റം ഒക്കെയാണ് ഈ ഉരുവിലൂടെ നടക്കുന്നത്. ഒരാൾ കാസർഗോഡ് കാരണം ഒരാൾ ഒരു സ്വന്തമായിട്ട് ഉരു നിർമ്മിച്ചു. അദ്ദേഹത്തിന് കോഴിക്കോട്ട് നിന്ന് ബോംബെയിലേക്ക് കുറേ മരം കൊണ്ടുപോകാനുള്ളൊരു ഓർഡർ കിട്ടി. അപ്പോൾ ജീവനക്കാരും നാട്ടുകാരൊക്കെ പറയും നീറ്റിലിറക്കുക എന്ന് പറയും അല്ലെ, ഒരു ആദ്യമായിട്ട് കടലിൽ യാത്ര തുടങ്ങുമ്പോൾ മുഹൂർത്തം കുറിക്കണം. അതിന് പറ്റിയൊരാളുണ്ട്. ആരാണ്?
2: തങ്ങളുപ്പാപ്പയുണ്ട്.
1: തങ്ങളുപ്പാപ്പൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ച് അനുഗ്രഹം വാങ്ങി നാളും തീയതിയൊക്കെ കുറിച്ചിട്ട് വേണം പോവാൻ. പക്ഷേ ഇദ്ദേഹത്തിന് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പരിഹസിച്ചു, എന്ത് അന്ധവിശ്വാസമാണിത്, നിങ്ങളിങ്ങനെ കടുത്ത അന്ധവിശ്വാസികളായി പോയല്ലോ. ഒരു കടലിലിറക്കുന്നതിന് നേരം നോക്കുന്നത് പമ്പര വിഡ്ഢിത്വമാണ്. കടലിൻ്റെയും തിരയുടെയും നിലനോക്കിയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്, അല്ലാതെ പ്രവചനം നോക്കിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പുച്ഛസ്വരത്തിൽ ഇതിൻ്റെ ഉരുവിൻ്റെ ഉടമ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം ഒരു കോഴിക്കോട് കൊണ്ടുപോയി. കോഴിക്കോട് നിന്ന് നിറയെ മരങ്ങൾ കയറ്റി ബോംബെയിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ അങ്ങെത്തിയാ ഇല്ല, കടലിൽ വെച്ച് എന്ത് ചെയ്തു, വലിയ പാറകളിൽ തട്ടി ആ ഉരു തകർന്നു മറിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വളരെ ബോധ്യം, കാരണം എല്ലാവരും അറിയുന്നുണ്ട് തങ്ങളുപ്പാപ്പയെ പരിഹസിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. തങ്ങളുപ്പാപ്പൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഈ ഉരു കടലിൽ ഇറക്കി യാത്ര തുടങ്ങിയ ഉടനെ തന്നെ തങ്ങളുപ്പാപ്പൻ്റെ അടുത്ത് ആൾ വന്നിരുന്നു. അപ്പോൾ അങ്ങയോട് വന്നിട്ടില്ല, നാള് ഇത് പറ്റിയ നാൾ തന്നെയാണോ? അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ഉപദേശം വേണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, ആവശ്യമുള്ളവർക്ക് എൻ്റെ അടുത്ത് വരാം, ഞാൻ പറയും, അത്രയേ ഉള്ളൂ. അദ്ദേഹം വരാത്തതിൽ എനിക്ക് ദേഷ്യമൊന്നും അദ്ദേഹത്തോടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉറുപ്പികയ്ക്ക് മുക്കാലാവാനേ തരമുള്ളൂ, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഉറുപ്പികയ്ക്ക് മുക്കാലാവാനേ തരമുള്ളൂ. ഉറുപ്പിക ഒരു രൂപയാണല്ലോ, അത് മുക്കാൽ, അതിൻ്റെ മുക്കാൽ രൂപ, 75 പൈസ ആകാനേ തരമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് 100% സഫലമാവില്ല എന്നുള്ള ധ്വനി മാത്രം, അത് ആളുകൾ മനസ്സിലാക്കിക്കൊള്ളൂ. നേരിട്ടൊന്നും അങ്ങനെ പറയില്ല, വളരെ ഇൻഡയറക്റ്റായിട്ടാണ് പറയുക. ഉപ്പാപ്പ എന്താണ് ഉദ്ദേശിച്ചെന്ന് നാട്ടുകാർക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് വിവരം അറിയുന്നത്, ഒരു മറിഞ്ഞു, മരങ്ങളൊക്കെ മുങ്ങിപ്പോയി. അപ്പോൾ തങ്ങളുപ്പാപ്പക്ക് അറിയാമായിരുന്നു കടലിൽ ഇറക്കിയ സമയം ശരിയായ സമയമല്ല. ആ അറിവ് ഇദ്ദേഹത്തോട് ചോദിച്ചറിയാത്തതിൻ്റെ അപകടമാണ്. അതുപോലെ മറ്റൊരു സമയത്തൊരു വലിയ സമ്പന്ന കുടുംബത്തിലെ കുട്ടിയുടെ കഴുത്തിൽ അണിയിച്ച സ്വർണ്ണമാല കാണുന്നില്ല. പൊന്ന് നഷ്ടപ്പെട്ടാലൊക്കെ സിദ്ധന്മാരുടെ അടുത്ത് പോകും, നേർച്ച കൂട്ടും അല്ലേ, മഷിയിട്ട് നോക്കും, അങ്ങനെ അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ പണ്ട്. അപ്പോൾ വളരെ വിലപിടിച്ച സ്വർണ്ണമാലയാണ്, ആര് കൊണ്ടുപോയെന്നറിയില്ല. എല്ലാവരുടെയും നോക്കി അടുക്കള പണിക്കാരെ വിളിച്ചു, പറമ്പ് പണിക്കാരെ വിളിച്ചു, വേലക്കാരെ വിളിച്ചു, അകന്ന ബന്ധുക്കളെയും അടുത്ത ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് വരുത്തി ചോദ്യം ചെയ്തു. പക്ഷെ ഇവിടെ നിന്നും ഒരു തുമ്പുമില്ല. അപ്പോഴാണ് എന്ത് പറഞ്ഞത്, തങ്ങളുപ്പാപ്പയെ കാണാം, അദ്ദേഹത്തിന് എവിടെയാണ് മാലയുള്ളതെന്നുള്ള കാര്യം പറയാൻ പറ്റും. അങ്ങനെ തങ്ങളുപ്പാപ്പയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ തങ്ങളുപ്പാപ്പ ഗൃഹനാഥന് നേരത്തെ അറിയാം, പക്ഷേ അതൊന്നും ഗൃഹനാഥന് താല്പര്യമില്ല. അദ്ദേഹം ഒരു സ്വർണം എവിടെ പോയെന്നുള്ള അങ്ങനെ പറയാനെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കായിരുന്നു. പക്ഷെ ഒടുവിൽ എല്ലാവരും നിർബന്ധിച്ച് ഒരു പരീക്ഷണം ആയിക്കോട്ടെ എന്നുള്ള കരുതിയിട്ട് തങ്ങളുപ്പാപ്പൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഉപ്പാപ്പ പറഞ്ഞു, എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു കോലാഹലം, നിങ്ങളൊരു കാര്യം ചെയ്യ്, വീട്ടുമുറ്റത്തെ കൊന്നത്തെങ്ങിൻ്റെ മുകളിൽ നിന്ന് തപ്പി നോക്ക്. ഒരു വലിയ തെങ്ങ് വീട്ടുമുറ്റത്തുണ്ട്, അതിൻ്റെ മേലെ ഒന്ന് തപ്പി നോക്കെന്ന് പറഞ്ഞു. ആളുകൾ തെങ്ങിൽ വലിഞ്ഞു കയറി നോക്കുമ്പോൾ അവിടെ നിന്ന് സ്വർണ്ണമാല കിട്ടി. അതായത് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, കാക്കയോ മറ്റോ കൊത്തി അവിടെ കൊണ്ടിട്ടു എത്രേ. കാക്കകൾ കൂട് കൂട്ടാനൊക്കെ പലത് കൊണ്ടുപോകും, ആ ഒരുപക്ഷെ ആ കാക്ക സ്വർണ്ണമാലയാണ് കൊണ്ടുപോയത്. അപ്പോൾ കുഞ്ഞ് മാല എവിടെ അഴിച്ചു വെച്ചപ്പോൾ കാക്ക കൊത്തി കൊണ്ടുപോയി. പിന്നീടാണ് നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത് പരതുന്നത്. അപ്പം തങ്ങളുപ്പാപ്പ കൃത്യമായ ആ സ്ഥലം പറഞ്ഞു കൊടുത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വാനോളമുയരുകയാണ്. നാട്ടുകാരെ വിസ്മയിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ കാസർഗോഡുകാർക്ക് പറഞ്ഞ് നടക്കാനുണ്ടായിരുന്നു. കടലോരത്ത് മണൽ വാരിയിരുന്ന പണിക്കര് ഒരു തവണ അമ്പരപ്പിച്ചിരുന്നു. കടലോരത്ത് അധികം അകലെയല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കൊടുങ്കാടുണ്ടായിരുന്നു. കടലിനോട് ചേർന്നൊരു സ്ഥലത്ത് വലിയ കാട്, മരങ്ങളൊക്കെ തിങ്ങി വളർന്ന ആ കാട്ടിനകത്ത് ധാരാളം വന്യമൃഗങ്ങളുണ്ട്. ഒരു ദിവസം മണൽ വാരുന്നവർ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ തുറച്ചു നോക്കുന്നൊരു പുലിയെ കണ്ടു. കണ്ണു മിഴിച്ച് നോക്കിയാണ് ഈ മണൽ വാരുന്ന തൊഴിലാളികൾ നേരെ. എല്ലാവരും ഭയപ്പെട്ടു പോയി. പുലി അവിടെ തന്നെ നിൽക്കുന്നു, നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് നടന്നു വന്നിട്ടില്ല. ആ കടലിൻ്റെ കര, അതിനപ്പുറത്തേക്കാണ് കാടുള്ളത്. അതിൻ്റെ കടലിനും കാടിനും ഇടയിലാണ് ആരുള്ളത്, നമ്മുടെ തൊഴിലാളികളുള്ളത്. ആ തൊഴിലാളികളെ നോക്കിയിട്ടാണ് കാട്ടിൽ നിന്നുകൊണ്ട് പുലി ഏത് നിമിഷവും ചാടി വീഴാം. അപ്പോൾ കാട്ടിലെ ഇവരെ തീരപ്രദേശത്തേക്കൊരു പുലി വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ആകെ ഭയപ്പെട്ടു. ആരോടാണിത് പറയുക, ആരോട് പറയും? തങ്ങളുപ്പാപ്പൻ്റെ അടുത്ത് പോയി. അപ്പം ഞങ്ങളെ രക്ഷിക്കണം, മണൽ വാരാൻ സമ്മതിക്കാത്തൊരു പുലി നമ്മളെ തന്നെ തുറച്ച് നോക്കി നിൽക്കുകയാണ്. അത് ഉപ്പാപ്പ വിചാരിച്ചാൽ മാത്രമേ അതിനൊരു പരിഹാരമുണ്ടോ, എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഉപ്പാപ്പ കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ, എന്നെ അവിടെയും കാണും ഇവിടെയും കാണും, അതുപോരെ. പരി എത്ര എന്ന് പറഞ്ഞാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന മട്ടിലുള്ള ഒരു ഉത്തരമാണ്. കാരണം തങ്ങളുപ്പാപ്പ പണ്ഡിതനാണ്, അവധൂതനാണ്, സൂഫിവര്യനാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളുടെ അർത്ഥം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ, മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്നെ അവിടെയും കാണാം ഇവിടെയും കാണാം എന്ന് പറഞ്ഞു. ഇവർക്കൊന്നും മണൽ വാരുന്ന തൊഴിലാളികൾക്കൊന്നും മനസ്സിലായില്ല. ശരി, ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തോണിയിൽ തങ്ങളുപ്പാപ്പ തുഴഞ്ഞു വരികയാണ്. തങ്ങളുപ്പാപ്പയോട് കണ്ട് പറഞ്ഞു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ മണൽ വാരുന്നിടത്ത് പോയി. കാട്ടിൽ നോക്കുമ്പോൾ അവിടെ പുലിയില്ല. ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കുമ്പോൾ കാട്ടിൽ നാരിറങ്ങി വരുന്നു, തങ്ങളുപ്പാപ്പ ഇറങ്ങി വരുന്നു. കാരണം തങ്ങളുപ്പാപ്പ ഞങ്ങളുടെ കൂടെ തോണിയിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ. അപ്പോൾ തോണി കരക്കടുത്തു കൊണ്ടിരിക്കുകയാണ്. ആ തങ്ങളുപ്പാപ്പയാണ് കാട്ടിനുള്ളിൽ പുലിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. എല്ലാവരും അത്ഭുതത്തോടു കൂടി തിരിഞ്ഞു നോക്കി. കടലിലെ ചെറിയ തോണിയിൽ അവരെന്ത് കണ്ടു?
2: പുലിയെ
1: കണ്ടു.
2: ഓ,
1: അപ്പോൾ അതാണ് ഞാൻ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറഞ്ഞത്. പല സ്ഥലങ്ങളിലും ഒരേ സമയത്ത് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടാനുള്ള പല വിദ്യകളും അറിയാമായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അവർക്ക് തോന്നുന്നു പുലിയുടെ സ്ഥാനത്ത് ഉപ്പാപ്പയാണ്, ഉപ്പാപ്പ നിന്നിടത്ത് പുലിയാണ്. അപ്പം പുലിയും ഉപ്പാപ്പയും രണ്ടല്ല, ഒന്നാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇത് ആ നാട്ടുകാരെ വിശ്വസിക്കുന്ന ഒരു കഥയാണ്. ഈ സമയത്ത് കടലോരത്തിലെ ആളുകൾക്കാണ് ഏറ്റവും വലിയ ആരാധനാ മൂർത്തിയായിട്ട് ഉപ്പാപ്പ ഉണ്ടായിരുന്നത്. അവർ മത്സ്യം പിടിക്കാൻ പോകുമ്പോൾ ഒക്കെ ചോദിക്കും. വറുതിയുടെ കാലത്ത് ഉപ്പാപ്പയും കൂട്ടി കടപ്പുറത്തെത്തും. അദ്ദേഹം അവിടുത്തെ പൂഴി മണൽ, പഞ്ചാര മണൽ കൂടി പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം ഒരു കോല് കൊണ്ട് ഒരു ദിശയിലേക്ക് ഒരു വര വരക്കും. എന്നിട്ട് പറയും, ഈ ഭാഗത്തേക്ക് വഴിപിഴക്കാതെ തോണി തുഴഞ്ഞോളൂ, ചാകരയും കൊണ്ട് തിരിച്ചു വരാം. ഇപ്പം നമുക്ക് ചാകരക്ക് സാറ്റലൈറ്റുകളൊക്കെ ഉണ്ട്, ഇടക്കാലത്ത് പരുന്തായിരുന്നു അല്ലേ,

0: കടലമ്മേ.
1: അപ്പൊ ചെമ്പരന്ത് വട്ടമിട്ട് പറക്കുന്നതിന്റെ താഴെയായിരിക്കും മീൻകൂട്ടം അഥവാ ചാകര ഉണ്ടായിരുന്നത്. നമ്മുടെ ചെമ്മീൻ എന്ന സിനിമയിൽ നമ്മളത് കണ്ടതാണ്. ഇന്ന് ഈ ചെമ്പരന്തിന് മുകളിൽ മറ്റൊരു പരുന്തുണ്ട്, അതാണ് റോക്കറ്റുകൾ, സാറ്റലൈറ്റുകൾ. അത് കൃത്യമായിട്ട് കടലിൻ്റെ എവിടെയാണ് മത്സ്യത്തിൻ്റെ കുമ്പാരമുള്ളത് അത് ഫോട്ടോ സഹിതം നമ്മുടെ മത്സ്യ തൊഴിലാളികൾക്ക് അയച്ചു കൊടുക്കും. പക്ഷെ അതൊന്നും അത്ര വ്യാപകമല്ലാത്ത കാലത്താണ്. തങ്ങളുപ്പാപ്പയോട് പറയും, എവിടെ വലവിരിച്ചാലാണ്, വലവീശിയാലാണ് കോരു നിറയെ മീൻ കിട്ടുക. തങ്ങളുപ്പാപ്പ കടൽക്കരയിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വടിയെടുത്തിട്ട് നടക്കും. അവസാനം അതിനെ കൊണ്ടൊരു വര വരയും. വരയുടെ ദിശയിലേക്ക് പോയിക്കോളൂ, ചാകരയും കൊണ്ട് തിരിച്ചു വരാം. അവർ പോകും, തിരിച്ചു വരുന്നത് ചാകരയും കൊണ്ട് തന്നെയായിരിക്കും. അപ്പം അങ്ങനെ എല്ലാവർക്കും ആരാധനാ പാത്രമായി കുറേ കാലം താമസിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ്, 1962. അവിടെ തളങ്കര, നെല്ലിക്കുന്ന്, കണ്ണാടി പള്ളികളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അവർക്ക് അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ നറുക്കെടുപ്പിലൂടെയാണ് നെല്ലിക്കുന്ന് പള്ളിക്ക് ഭൗതിക അവശിഷ്ടം സൂക്ഷിക്കുവാനുള്ള അംഗീകാരം, അവസരം ലഭിക്കുന്നത്.
0: പക്ഷേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ,
1: അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളെ നമുക്കതിൻ്റെ അറിവില്ല. നമ്മളിത് നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും എന്ന ഡി സി ബുക്സിൻ്റെ ഒരു പുസ്തകത്തിലെ പരാമർശമാണ് നമ്മുടെ റെഫറൻസ്. അതിൽ കുടുംബത്തെക്കുറിച്ചും ഒന്നും കാര്യമായിട്ട് പറയുന്നില്ല, ജനനത്തെക്കുറിച്ച് പോലുമില്ല. പക്ഷേ കാസർഗോഡ് നെല്ലിക്കുന്ന ഭാഗത്ത് ഈ ഉറൂസുകളിൽ അദ്ദേഹത്തിൻ്റെ ജീവ ചരിത്രം മുഴുവനായിട്ട് വിശദമാക്കി നോക്കുന്നുണ്ട്. ആ നാട്ടുകാർക്കൊക്കെ, നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷെ നമ്മളവിടെ കുടുംബജീവിതമല്ല, അദ്ദേഹത്തിൻ്റെ പൊതുജീവിതമാണ്. പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക.
0: ഇതൊക്കെ പൊതുവിൽ അന്ധവിശ്വാസം തന്നെയല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്?
1: ശാസ്ത്രീയമായ അടിത്തറ ഇല്ല എങ്കിൽ കൂടി ചില ദൈവികത ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ആളുകളുടെ ചില പറച്ചിലുകൾ, ചില ഉപദേശങ്ങൾ, അത് സ്വീകരിക്കാൻ നമുക്കെപ്പോഴും താല്പര്യമുണ്ടാകും. അത് സ്വീകരിച്ചാൽ നമുക്കൊരു ഗുരുത്വം എന്ന് പറയുന്നില്ലേ, നമുക്കൊരു ഗുണം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല. ഈ ഭാഗത്ത് പോയാൽ മത്സ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്? പക്ഷേ അതൊരു വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ്. അവർക്ക് നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ പോകുന്നു. നമുക്ക് ഉള്ളിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏത് കാര്യം നേടാൻ പറ്റുമെന്നത് ശരിയല്ലേ. അതിന് ശാസ്ത്രീയത നമുക്ക് എന്തുമാത്രം ഇത്തരം കാര്യങ്ങളിൽ പറയാൻ പറ്റുള്ളൂ. ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാൾക്ക്, കർമ്മനിരതനാവുന്ന ഒരാൾക്ക്, ഒരു മനുഷ്യന്, ഒരു വിദ്യാർത്ഥിക്ക്, ഒരു
0: ആത്മവിശ്വാസം,
1: ഒരാൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെ, അവരെ കർമ്മോന്മുഖരാക്കുക, അവർ പ്രവർത്തിക്കണം, അവർക്കുള്ളിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ വലിയ താല്പര്യം ജനിപ്പിക്കുവാൻ ഇദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ സഹായിച്ചു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ശാസ്ത്രീയതകളിലേക്ക് നമുക്ക് പോകണ്ട. നൂറുകണക്കിന് വിവിധ മത ജാതി വിശ്വാസികളുടെയും നമ്മുടെ കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ആളുകളുടെയൊക്കെ ഉള്ളിൽ വലിയൊരു സ്ഥാനം തങ്ങളുപ്പാപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. കാസർഗോഡ് നെല്ലിക്കുന്നിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം. അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് നേർച്ചയുടെ കാര്യം പറഞ്ഞു പറഞ്ഞ് തങ്ങളുപ്പാപ്പയുടെ കാര്യത്തിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് തൽക്കാലം
0: നിർത്താം.
2: നന്ദി,
0: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

മലയാള സിനിമയുടെ മനസ്സിൽ സ്നേഹത്തിന്റെ, സൗന്ദര്യത്തിന്റെ, സ്വാഭാവിക അഭിനയത്തിന്റെ ഓർമ്മകൾ സമ്മാനിച്ച പ്രിയതാരം മീനയുടെ ജന്മദിനം. ബാലതാരമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ മീന പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായി വളർന്നു. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒരുപോലെ തിളങ്ങിയ മീനയുടെ അഭിനയ ജീവിതത്തിൽ നിരവധി കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. മോഹൻലാലിനൊപ്പം വർണ്ണപ്പകിട്ട്, ഒളിമ്പിൻ അന്തോണി ആദം, ചന്ദ്രോത്സവം, ഉദയനാണ് താരം, ദൃശ്യം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മീന ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ജയറാമിനൊപ്പം കുസൃതിക്കുറിപ്പ്, ഫ്രണ്ട്സ്, മമ്മൂട്ടിക്കൊപ്പം രാക്ഷസ രാജാവ്, അങ്ങനെ മലയാള സിനിമയുടെ പല കാലഘട്ടങ്ങളിലൂടെയും മീനയുടെ സാന്നിധ്യം കടന്നുപോയി. ആ അഭിനയ മികവിനൊപ്പം മീന അഭിനയിച്ച സിനിമകളിലെ മനോഹര ഗാനങ്ങളും നമുക്ക് മറക്കാനാവില്ല. അപ്പോൾ മീനയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മീന അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ ഒരു സംഗീത യാത്രയിലേക്ക് നമുക്ക് പോകാം അല്ലെ? എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം 1997 പുറത്തിറങ്ങിയ വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിലേതാണ്. മലയാള സിനിമയിലെ മീനയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്നാണിത്. മോഹൻലാലിനൊപ്പം നായികയായി എത്തിയ മീനയുടെ അഭിനയത്തിലെ സൗന്ദര്യവും നിഷ്കളങ്കതയും ഈ ചിത്രത്തിന്റെ ഓർമ്മകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. വിദ്യാസാഗറിന്റെ മനോഹരമായ സംഗീതവും ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും കെ എസ് ചിത്രയുടെ സ്വരമാധുരിയും ഒന്നിച്ചപ്പോൾ ലഭിച്ച ഗാനസമ്പത്ത് വർണ്ണപ്പകിട്ടിനെ സംഗീത പ്രേമികൾക്കും പ്രിയപ്പെട്ടതാക്കി. ആ ചിത്രത്തിലെ മനോഹരമായൊരു ഗാനം നമുക്ക് കേൾക്കാം.

1998 വേണുഗോപന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കുസൃതിക്കുറിപ്പ് ജയറാമിനും മീനയ്ക്കും ഒപ്പം ഒട്ടേറെ പ്രഗത്ഭ താരങ്ങൾ അണിനിരന്ന മനോഹരമൊരു കുടുംബചിത്രമായിരുന്നു. സംഗീതത്തിന് എന്നും ഒരു പ്രത്യേക ഭംഗി നൽകിയ ജോൺസൺ മാഷിന്റെ സംഗീതവും ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും ചേർന്നപ്പോൾ ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്കും പ്രത്യേക മാധുര്യം ലഭിച്ചു. അതിൽ യേശുദാസും KS Chitrayും പാടി മനോഹരമാക്കിയ ഗാനം നമുക്ക് ആസ്വദിക്കാം.

1999 മലയാള സിനിമയിൽ സൗഹൃദത്തിന് പുതിയൊരു ഭാവം നൽകിയ ചിത്രമാണ് ഫ്രണ്ട്സ്. ജയറാം, മുകേഷ്, ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം മീനയും ദിവ്യ ഉണ്ണിയും അഭിനയിച്ച ഈ സിദ്ദിഖ് ചിത്രം ആ വർഷത്തെ വലിയ വിജയങ്ങളിലൊന്നായിരുന്നു. ഇളയരാജയുടെ സംഗീതം, കൈതപ്രത്തിന്റെ വരികൾ, സുജാതയുടെ മധുരസ്വരം, മീനയുടെ ജന്മദിനത്തിൽ ആ മനോഹര ഗാനം നമുക്ക് വീണ്ടും കേൾക്കാം.

കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മീന അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 2001 വിനയൻ സംവിധാനം ചെയ്ത രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. മമ്മൂട്ടി, ദിലീപ്, മീന തുടങ്ങിയ താരങ്ങൾ അണിനിരന്ന ചിത്രം. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി. എസ് രമേശൻ നായരുടെ വരികൾക്ക് മനോഹരമായ ഈണം പകർന്നപ്പോൾ ചിത്രത്തിലെ ഗാനങ്ങൾക്കും വേറിട്ടൊരു ഭാവം ലഭിച്ചു.

2005 റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത ചിത്രമാണ് ഉദയനാണ് താരം. മോഹൻലാലും ശ്രീനിവാസനും മീനയും ഒന്നിച്ച ഈ ചിത്രം മലയാള സിനിമയിലെ ശ്രദ്ധേയമായ ഹാസ്യ ചിത്രങ്ങളിലൊന്നാണ്. ദീപക് ദേവിന്റെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ ഗാനങ്ങളിൽ പറയാതെ ഇന്നും ഏറെ ഇഷ്ടപ്പെടുന്ന ഗാനമാണ് കൈതപ്രത്തിന്റെ മനോഹരമായ വരികൾ. പ്രണയത്തിന്റെ പറയാതെ പോയ വാക്കുകൾ പോലെ

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മീന അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മീനയും മോഹൻലാലും വീണ്ടും ഒന്നിച്ചെത്തിയ മനോഹരമായ ചിത്രം ചന്ദ്രോത്സവം. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഈ ചിത്രം പുറത്തിറങ്ങിയത് 2005. വിദ്യാസാഗറാണ് സംഗീതം നൽകിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് യേശുദാസിന്റെ സ്വരം കൂടിച്ചേർന്നപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് കാലാതീതമായൊരു മാധുര്യമായിരുന്നു.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മീന അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മോഹൻലാൽ അവതരിപ്പിച്ച അന്തോണി ആദമിന്റെയും മീന അവതരിപ്പിച്ച ഏഞ്ചൽ മേരിയുടെയും കഥാപാത്രങ്ങളിലൂടെ കുടുംബ ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും വൈകാരികതയുടെയും കഥ പറഞ്ഞ ചിത്രമാണ് ഒളിമ്പ്യൻ അന്തോണി ആദം. 1999 ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഔസേപ്പച്ചനും ഗിരീഷ് പുത്തഞ്ചേരിയും ചേർന്നൊരുക്കിയ സംഗീത ലോകം യേശുദാസിന്റെ സ്വരത്തിൽ നമുക്ക് കേൾക്കാം.
2: ഹേ ചുമ്മാ.

മീനയുടെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു വ്യത്യസ്തമായ അധ്യായമാണ് ഡ്രീംസ് എന്ന ചിത്രം. 2000 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് സുരേഷ് ഗോപിക്കൊപ്പം മീനയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പ്രണയവും ജീവിതത്തിലെ സ്വരങ്ങളും ബന്ധങ്ങളും ഒക്കെ ചേർന്ന ഈ ചിത്രത്തിന്റെ ഓർമ്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹര ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മീന അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരാളുടെ കഥ. അതാണ് മിസ്റ്റർ ബ്രഹ്മചാരി. 2003 മോഹൻലാലും മീനയും ഒന്നിച്ചെത്തിയ ഈ തുളസീദാസ് ചിത്രത്തിൽ നർമ്മത്തിനൊപ്പം കുടുംബബന്ധങ്ങളും പ്രണയവും നിറഞ്ഞു നിൽക്കുന്ന ആ സിനിമയുടെ ആഘോഷഭാവം ഓർമ്മിപ്പിക്കുന്ന ഗാനം.

മനുഷ്യബന്ധങ്ങളുടെയും ജീവിതത്തിലെ വേദനകളുടെയും കഥ പറഞ്ഞ കമലിന്റെ 2006 ചിത്രമാണ് കറുത്ത പക്ഷികൾ. മമ്മൂട്ടിക്കൊപ്പം മീനയും ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് മോഹൻ സിതാര ഈണം പകർന്നപ്പോൾ മഞ്ചേരിയുടെ ശബ്ദത്തിൽ പിറന്ന ഗാനം നമുക്കത് ആസ്വദിക്കാം.

ഇനി നമുക്ക് എത്തുന്നത് മീനയുടെ കരിയറിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിലൊന്നിലേക്കാണ്. 2013 ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം. സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ജോർജ് കുട്ടിയുടെയും റാണിയുടെയും ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായൊരു സംഭവം കടന്നുവരുന്നു. ആ പ്രതിസന്ധിക്ക് മുന്നിൽ കുടുംബത്തെ സംരക്ഷിക്കാൻ അവർ നടത്തുന്ന പോരാട്ടമാണ് കഥയുടെ ഹൃദയം. മോഹൻലാലിന്റെ ജോർജ് കുട്ടിക്കൊപ്പം റാണിയായ മീന അവതരിപ്പിച്ച പ്രകടനം പ്രേക്ഷകർ ഏറെ സ്വീകരിച്ചിരുന്നു. മീനയുടെ സിനിമാ ജീവിതത്തിലെ മറ്റൊരു ശക്തമായ കഥാപാത്രത്തെ ഓർത്തുകൊണ്ട് ദൃശ്യം എന്ന ചിത്രത്തിലെ മനോഹര ഗാനത്തിലേക്ക് നമുക്ക് പോകാം.

ബാലതാരമായി സിനിമയിലെത്തിയ മീന പിന്നീട് മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നായികയായി മാറി. മോഹൻലാലിനൊപ്പം, മമ്മൂട്ടിക്കൊപ്പം, ജയറാമിനൊപ്പം, സുരേഷ് ഗോപിക്കൊപ്പം, പല തലമുറകളിലെ നായകന്മാരോടൊപ്പം വ്യത്യസ്ത കഥാപാത്രങ്ങളുമായി മീന നമ്മുടെ മുന്നിലെത്തി. ഒരു സിനിമ അവസാനിച്ചു, പക്ഷേ കഥാപാത്രം മനസ്സിൽ ബാക്കി നിന്നു. ഒരു പാട്ട് അവസാനിച്ചു, പക്ഷേ ആ പാട്ടിന്റെ ഓർമ്മ ബാക്കി നിന്നു. അതുകൊണ്ടാണ് മീനയുടെ ജന്മദിനത്തിൽ അവരുടെ സിനിമകളിലെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് വെറുമൊരു ഗാനമല്ല, ഇത് നമ്മുടെ ഓർമ്മകളുടെ ഒരു ഭാഗമാണ്. പ്രിയ മീനയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ഇത് റേഡിയോ മലബാർ മധുരഗീതങ്ങൾ. മീനയുടെ അഭിനയ ജീവിതത്തിലെ ഓർമ്മകളിലൂടെ ഗാനങ്ങളിലൂടെ നടത്തിയ ഈ സ്നേഹയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു ഗാനവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നെ 4, ഹിജ്റ വർഷം 1448, റബി ഉൽ ആഖിർ 8, ശകവർഷം 1948, ഭാദ്രം 29, 2026 സെപ്റ്റംബർ 20 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.